0: ജലം പോകും. അപ്പം പക്ഷേ അപ്പൻഡിക്സിന്റെ വ്യാസം വളരെ വളരെ ചെറുതാണ്. അപ്പൊ എന്തെങ്കിലും കട്ടിയുള്ള പദാർത്ഥങ്ങൾ, മലം ഭയങ്കര കട്ടി പിടിച്ച് പോയി അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തിയാൽ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പൊ അത് തടസ്സപ്പെടുത്തുകയും അപ്പൊ അപ്പൻഡിക്സിന്റെ ഉൾഭാഗം വഴുക്കുകയും തന്മൂല അപ്പൻഡിക്സ് വരികയും ചെയ്യും. രണ്ടാമത് കാണുന്ന ഒരു കാരണം കുട്ടികളിൽ വര, ചില റൗണ്ട് വംസ്, വലിയ നാടവരയല്ല റൗണ്ട് വംസ് എന്ന് പറഞ്ഞൊരു വരയുണ്ട്. ഈ വരകളെല്ലാം ചിലപ്പോൾ അപ്പൻഡിക്സിൽ കയറി ഇരുന്ന് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തും, അപ്പോഴും അപ്പൻഡിക്സ് കയറി പഴുക്കും. പിന്നെ ഇതൊന്നും കൂടാതെ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ അപ്പൻഡിക്സിന്റെ ഉൾഭാഗം പഴുക്കും, അതാണ് കറ്റാറുള്ള അപ്പൻഡിസൈറ്റിസ്. ആദ്യം പറഞ്ഞ തടസ്സം കൊണ്ടുണ്ടാകുന്നതിനാണ് ഒബ്സ്ട്രക്റ്റീവ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. വളരെ പ്രായമായവരിൽ വേറൊരു കാരണം കൊണ്ടും അപ്പൻഡിക്സ് പഴുക്കാം, ഈ തടസ്സം വരാം. തടസ്സം എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ, അപ്പൻഡിക്സിന്റെ ബേസ് തുടങ്ങുന്ന ഭാഗത്ത് വൻകുടലിൽ വരുന്ന ക്യാൻസറുകൾ പോലെ തന്നെ അപ്പൻഡിക്സിന്റെ അകത്തും ക്യാൻസർ വരാം, അതായത് ഈ പ്രായം ഉള്ളവരിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തുകയും പിന്നെ അത് അപ്പൻഡിക്സ് വീർത്ത് വരികയും അതിനെ ചില നമ്മൾ മ്യൂക്കോസീൽ എന്ന് പറയും, അതിന്റെ മൂക്കള പോലെ കെട്ടിക്കിടക്കുന്ന അപ്പൻഡിക്സ് വീർത്ത് തന്നെ അത്. പിന്നെ അപ്പൻഡിക്സ് ചിലപ്പം അതിന്റെ ബേസ് സ്ട്രക്ചർ, അതായത് നാരോയിങ് ഉണ്ട്, അതിന് വ്യാസം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാധനമാണ്, പ്രക്രിയയാണ്. അങ്ങനെ ഉണ്ടായാൽ അപ്പൻഡിക്സിന് തടസ്സം വരികയും അതിന്റെ ഡിസ്റ്റലന്റ്, അതായത് അപ്പൻഡിക്സിന്റെ ബാക്കി ഭാഗം വീർത്ത് പഴുക്കുകയും ചെയ്യും.
1: സർ, ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റം ഇതിനൊരു കാരണമായി കണക്കാക്കാൻ കഴിയുമോ?
0: ഭക്ഷണ രീതിയിൽ ചെറിയൊരു കാരണമുണ്ട്. അതായത് നമുക്ക് പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൻഡിക്സ് തടസ്സം ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഈ നാര് കൂടിയ ഭക്ഷണങ്ങൾ, അത് വന്നു കഴിഞ്ഞാൽ വേസ്റ്റേജ് കൂടുതലാണ്, അപ്പൊ ഇതിന് ഇത് നല്ല ഫാസ്റ്റ് ട്രാൻസിറ്റ് നടക്കും, അങ്ങനെ വരുന്ന അപ്പൻഡിസൈറ്റിസ് കുറയും. നമ്മൾ അല്ലാതെ ഭക്ഷണങ്ങൾ, നമ്മൾ മാംസാഹാരവും ഒരുപാട് റിഫൈൻ ചെയ്ത ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ കുടലിന്റെ ട്രാൻസിറ്റ് ടൈം, അല്ലെങ്കിൽ കുടലിലൂടെ ഭക്ഷണം നീങ്ങുന്ന സ്പീഡ് കുറയുകയും കെട്ടിക്കിടക്കുകയും അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വരാൻ സാധ്യത കൂടുകയും അതൊരു ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് പൊതുവെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ, നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നവരിൽ പൊതുവെ അപ്പൻഡിസൈറ്റിസ് കുറഞ്ഞു കാണാം.
1: സർ, മറ്റൊരു സംശയമുള്ളത് ഈ സാധാരണ വയറുവേദനയും അപ്പൻഡിസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇതെല്ലാം ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ വയറിനകത്ത് നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്. എന്ത് അവയവത്തിൽ നിന്നും വേദന വരാം? കുടല്, കരള്, പിന്നെ സ്പ്ലീന്, ലിംഫ് നോഡ്സ്, പിന്നെ ആർട്ടറി, വെയിൻസ്, ഓറി, യൂട്രസ്, എവിടുന്ന് വേണമെങ്കിലും വേദന വരാം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയെ പരിശോധിച്ച ഡോക്ടർക്ക് തന്നെ പല അതിന്റെ പല ലക്ഷണങ്ങളും പല പല ഇതും കൊണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അപ്പൻഡിക്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അപ്പൻഡിക്സ് പൊതുവെ അപ്പൻഡിക്സ് വേറെ മിമിക്ക് ചെയ്യുക, അതായത് വേറെ ചില രോഗങ്ങളുമായിട്ട് സാമ്യം പുലർത്തുന്നത് രണ്ടു മൂന്ന് രോഗങ്ങളായിട്ടാണ്. ഒന്ന് നമ്മുടെ സാധാരണ ഗ്യാസ്ട്രൈറ്റിസ്, ആസിഡിറ്റി, അതായത് നമ്മൾ ഗ്യാസിന്റെ അസുഖം, എരിച്ചിൽ, വയറെരിച്ചിൽ. ഇതിന് രണ്ടിനും വയറുവേദന തുടങ്ങുന്നത് വയറിന്റെ പൊക്കിളിന് മുകളിലായിട്ടാണ് സാധാരണ തുടങ്ങുന്നത്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻഡിക്സിന്റെ ഇത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് മിഡ്ഗട്ടിൽ നിന്നാണ്. അപ്പം അതിന്റെ വേദന വരുന്നത് മുകളിൽ നിന്ന് തന്നെ, അതായത് സ്റ്റൊമക്കിന്റെ അതേ ഏരിയയിൽ, ഏതാണ്ട് ഏരിയയിൽ നിന്ന് തന്നെയാണ് വേദന തുടങ്ങുന്നത്. അതാണ് പൊക്കിളിന് മേളിൽ വരുന്നത്. അപ്പൊ ഇത് രണ്ടും കണ്ട ഏതാണ്ട് ഒരുപോലെ ഇരിക്കും തുടക്കത്തിൽ. പക്ഷേ കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പം അപ്പൻഡിക്സ് കൂടുതൽ കൂടുതൽ പൈപ്പൊക്കെ വ്യാപിക്കുമ്പോൾ ആ വേദന പതുക്കെ താഴോട്ടിറങ്ങി വലത് ഭാഗത്ത് താഴത്തെ ഏരിയയിലാണ് കൂടുതൽ പിന്നെ കണ്ടുവരുന്നത്. അപ്പൊ അവിടെ തൊടുമ്പോഴത്തേക്ക് നല്ല വേദന കാണും. പിന്നെ ഇത് വേറെ ചില കാര്യമായിട്ടും തെറ്റിദ്ധരിക്കാം, അതായത് ഓവറി അതിലുള്ള വേദന, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, അതായത് ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി, ഇതിനൊക്കെ ഇതേ വേദന വരും. ഓവറി സിസ്റ്റ്, അതും ഇതേ വേദന ഉണ്ടാക്കും. പിന്നെ മൂത്രത്തിൽ കല്ലുകൾ, അതും ഈ വേദന ഉണ്ടാക്കാം. മൂത്രത്തിൽ ഇൻഫെക്ഷൻ, അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഗ്യാസിന്റെ അസുഖം മുതൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരെയും അപ്പൻഡിക്സിന്റെ ഏതാണ്ട് അത് ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഇത് കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ഡോക്ടർക്ക്, സർജന് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ ഇത് മിക്കവാറും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സാമിനേഷൻ വൈസും അതിനുശേഷം വീണ്ടും ചില ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. നമ്മളിങ്ങനെ വേദന സംശയിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഇതേ ടൈപ്പ് വേദന വരുന്നു, അങ്ങനെ ഹിസ്റ്ററി വൈസും ഇതുവഴി നമുക്ക് ഏതാണ്ട് അപ്പൻഡിക്സ് അറിയാം. പിന്നെ അതിനെ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് ഇമേജിങ്, അതായത് അൾട്രാസൗണ്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ ബ്ലഡ് കൗണ്ട് നോക്കുന്നു. കൗണ്ട് കൂടുതലായിരിക്കും അപ്പൻഡിസൈറ്റിസിന് ഈ സ്കാൻ ചെയ്തതിൽ മിക്ക സൈഡത്തും അപ്പൻഡിക്സ് പഴുത്തിരിക്കുന്നതായിട്ട് കാണാം. പക്ഷെ അപ്പൻഡിക്സ് ചെറിയ അവയവമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഈ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സി ടി എടുത്താൽ പോലും ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ല. പ്രധാനമായിട്ട് അതിന്റെ പനി, വയറുവേദന, ഹൈ ബ്ലഡ് കൗണ്ട്, സ്ഥിരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഹിസ്റ്ററി, ഇതൊക്കെ വെച്ചാണ് അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്കാനൊക്കെ ചെയ്ത് വേറെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുകയും എന്നാൽ വല്ല

0: ഭാഗത്ത് താഴെയായിട്ട് വേദന പെർസിസ്റ്റ് ചെയ്യുകയും ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അപ്പെൻഡിസൈറ്റിസ് ആയി ഡയഗ്നോസ് ചെയ്ത് അതായത് അതിന്റെ ചികിത്സ കൊടുക്കുകയോ ഈവൻ സർജറി ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട്.
1: സർ, ഈ രോഗത്തിന് പ്രത്യേകിച്ച് പ്രായപരിധി ഉണ്ടോ?
0: കുറച്ച് പ്രായപരിധി ഉണ്ട്. അതായത് 2 വയസ്സ് വരെ അപ്പെൻഡിസൈറ്റിസ് വളരെ വളരെ റയറാണ്, അങ്ങനെ കണ്ടിട്ടേ അറിയില്ല. 2 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്, അതായത് കുഞ്ഞുങ്ങളിലും 20 വയസ്സിന് താഴെയുമാണ് വളരെ ഏറ്റവും കോമൺ ആയിട്ടത് കാണുന്നത്. പ്രായം കൂടുന്തോറും അപ്പെൻഡിസൈറ്റിസിന് വളരെ വളരെ കുറയും. അതായത് അപ്പെൻഡിക്സ് പതുക്കെ ശോഷിച്ചു പോകുന്നതുകൊണ്ടായിരിക്കും അവർ കാരണം. പിന്നെ 2, പ്രായമുള്ളവരിൽ അപ്പെൻഡിസൈറ്റിസ് വന്നാൽ നമ്മളെപ്പോഴും ക്യാൻസർ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറെ ചില അസുഖങ്ങൾ വരും, മ്യൂക്കോസിൽ അങ്ങനെ. പക്ഷെ പ്രായമായാലും അപ്പെൻഡിസൈറ്റിസ് വരാം, വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടവുമാണ്. കാരണം വളരെ ചെറുപ്പത്തിലും വളരെ ഓൾഡർ ഏജിലും അപ്പെൻഡിക്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വയറ് മുഴുവൻ പഴുപ്പ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജനറലൈസ് പെറിറ്റോണൈറ്റിസിലോട്ട് പോകാം. ഇതിനിടയിലുള്ള ആൾക്കാർക്ക് അപ്പെൻഡിസൈറ്റിസ് വന്നാൽ അപ്പെൻഡിക്സ് പഴുത്ത് പൊട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കുടലും ഫാറ്റും എല്ലാം കൂടെ വന്ന് അതിനെ സീൽ ചെയ്യുകയും ആ പഴുപ്പൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാത്രം റെസ്ട്രെയിൻ ചെയ്യുകയും ബാക്കിയുള്ളടത്ത് വ്യാപിക്കാതിരിക്കാൻ ബോഡിയുടെ ഡിഫൻസ് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഏജിൽ വരുന്ന അപ്പെൻഡിസൈറ്റിസ് പൊതുവെ അപകടം വരില്ലാത്തത്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ വളരെ ചെറിയ ഏജിലും ഓൾഡർ ഏജിലും പെർഫറേഷനും ജനറലൈസ്ഡ് പെരിറ്റോണൈറ്റിസ് അതായത് പഴുപ്പ് കൂടുതൽ വ്യാപിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രീം ഏജസിൽ അപ്പെൻഡിസൈറ്റിസ് കൂടുതൽ ഗുരുതരമായി വരാം.
1: സാർ, അതുപോലെ തന്നെ ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പെൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇമ്മീഡിയറ്റ് കൺഫേം ചെയ്യുന്നത് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റില് കൗണ്ട് കൂടുന്നു. പിന്നെ മൂത്രത്തിൽ ഞാൻ പറഞ്ഞില്ല, മൂത്രത്തിൽ ഇൻഫെക്ഷൻ എഴുതി നിമിക്കാം, മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു. മൂത്രത്തിൽ അണുബാധ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ എക്ടോപിക് പ്രഗ്നൻസി ഗർഭം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. മെൻസ്ട്രൽസ് പീരീഡ് ലാസ്റ്റ് മെൻസസ് ഒക്കെ ചോദിച്ച് അത് അറിയാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഈ വൃഷണത്തിന് വേദന വന്നാൽ ഈ ടെസ്റ്റിസ് പെയിൻ ആണുങ്ങൾ പുരുഷന്മാരിൽ കാണുന്ന പീഡമോർക്കൈറ്റിസ് അതും അപ്പെൻഡിസൈറ്റിസ് പോലെ വലത് സൈഡിലായിട്ടായിരിക്കും വേദന തുടങ്ങുന്നത്. വൃഷണം നോക്കിയാലേ ചില വൃഷണത്തിലെ പെയിൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങത്തുള്ളൂ. അപ്പം പിന്നെ ഈ വളരെ കൊച്ചുകുട്ടികളിൽ കാണുന്ന വേറൊരു സംഭവമാണ് വയറിനകത്ത് വരുന്ന കഴലുകൾ പഴുത്തുള്ള മെസൻഡറിക് അഡിനൈറ്റിസ്. ഇതെല്ലാം അപ്പെൻഡിസൈറ്റിസിന്റെ മിമിക് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒരു പരിധി വരെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ കാണാൻ സാധിക്കും. അതിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് സി ടി സ്കാനിലോട്ട് പോകും, ചിലപ്പം കോൺട്രാസ്റ്റ് സി ടിയിലോട്ട് പോകും. ഇത്രയും പരിശോധനകളുണ്ട്. ഏതാണ്ട് എല്ലാ അപ്പെൻഡിസൈറ്റിസും കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ ഇതിൽ പോലും കണ്ടുപിടിക്കാത്തതുണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ ക്ലിനിക്കൽ സസ്പീഷൻ, അതായത് നമ്മൾ ബാക്കി എല്ലാ ഇതും അപ്പെൻഡിസൈറ്റിസ് ആണ് ഇതാണെങ്കിൽ നമ്മൾ മരുന്ന് നമുക്ക് മരുന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ സർജറിയിലോട്ട് പോകാം.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ രോഗത്തിന് ശസ്ത്രക്രിയ മാത്രമാണോ ഒരു ചികിത്സ എന്ന രീതിയിൽ പരിഹാര മാർഗം?
0: അപ്പെൻഡിസൈറ്റിസ് ഞാൻ പറഞ്ഞതുപോലെ പല രീതിയിൽ വരാം. വളരെ മൈൽഡ് രീതി, വളരെ ചെറിയ രീതി മുതൽ വളരെ അപകടം പിടിച്ച രീതി വരെ അപ്പെൻഡിസൈറ്റിസ് വരാം. അപ്പം ഭൂരിപക്ഷം ആളുകൾക്കും വളരെ മൈൽഡായിട്ടേ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ മൈൽഡ് വളരെ ചെറിയ രീതി വരുന്ന അപ്പെൻഡിസൈറ്റിസ് പേഷ്യന്റ് രോഗിക്ക് വലിയ വേദന കാണത്തില്ല, പനിയൊന്നും വലുതായിട്ട് കാണത്തില്ല, പക്ഷേ പിന്നെ കൗണ്ട് വലുതായിട്ട് കൂടത്തില്ല. പക്ഷെ എന്നാലും വേദന ചെറിയ രീതി വേദന, നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു മറ്റേ ചെയ്യുന്നു അപ്പെൻഡിസൈറ്റിസ് ആയിട്ട് തെളിയുന്നു. അങ്ങനെയുള്ള രോഗികളെ നമുക്ക് സെലക്ട് ചെയ്ത് വേണ്ടി വന്നാൽ നമ്മൾ മരുന്ന് ആന്റിബയോട്ടിക്സ് മാത്രം കൊടുത്ത് മാനേജ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന രോഗികൾ 50% പേർക്ക് പിന്നീട് ഒരിക്കലും വരത്തില്ല. ബാക്കി 50% പേർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നവർക്ക് നമ്മൾ എന്തായാലും ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു അസമയത്ത് കയറി ഇങ്ങനെ വന്നാൽ, നമുക്ക് ഒരു പരീക്ഷയുടെ സമയത്തോ അല്ലെങ്കിൽ വേറെ വിദേശ യാത്ര സമയത്തോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ വരാം. അപ്പൊ നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവര്, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവര്, ഈ സ്ഥലത്തില്ലാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്പെൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ സർജറി ചെയ്ത് നീക്കുന്നതാണ് എപ്പോഴും ആഭികാമ്യം. ഇല്ലെങ്കിൽ അവർക്ക് അസമയത്ത് വന്നാൽ ചിലപ്പോൾ ചികിത്സ കിട്ടാത്ത സ്ഥലത്തായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ 2, നമ്മള് പ്രായം കൂടിയ ആൾക്കാർക്കും അപ്പെൻഡിസൈറ്റിസ് കണ്ടുപിടിച്ചാൽ എന്തായാലും സർജറി ചെയ്യണം, കാരണം അതിൽ ക്യാൻസറോ എല്ലാം വരാൻ സാധ്യതയുണ്ട്. അതെടുത്ത് ബയോപ്സിക്ക് വയ്ക്കാറുണ്ട്. പിന്നെ തീരെ കൊച്ചുകുട്ടികൾക്കും ഇച്ചിരി അപകടം പിടിച്ചാണ്, അപ്പൊ അതും വന്നു കഴിഞ്ഞാൽ സർജറിയാണ് ആഭികാമ്യം. ഇതിനിടയിലുള്ള പ്രായത്തിലുള്ള പലർക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീട്ടി നീട്ടി പോവാം. ഇപ്പൊ നമുക്ക് പൊതുവെ നമ്മൾ സർജറി കീ ഹോൾ സർജറി ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതലും പഴുത്തിരിക്കാത്ത സന്ദർഭത്തിൽ, അതായത് അപ്പെൻഡിക്സ് പഴുക്കാത്ത സാഹചര്യത്തിൽ അത് എടുത്തു മാറ്റുന്നതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു അപ്പെൻഡിസൈറ്റിസ് പെയിൻ ആയിട്ട് വന്നാൽ ആന്റിബയോട്ടിക്സ് കുടിച്ച് കുറച്ചിട്ട് 2 മാസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം ശസ്ത്രക്രിയയാണ് എളുപ്പം. അപ്പൊ എപ്പോഴും അങ്ങനെയാണ് എളുപ്പം. പക്ഷേ ചില സാഹചര്യത്തിൽ അങ്ങനെ അത്ര നിൽക്കാൻ നമുക്ക് പറ്റില്ല. പഴുപ്പ് വ്യാപിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അപ്പെൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ നല്ല ആന്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ അപ്പെൻഡിസൈറ്റിസും ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷൻ ചെയ്യേണ്ട സാധ്യത ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ 10% താഴെ കേസസ് മാത്രമേ ഇമ്മീഡിയറ്റ് സർജറി വേണ്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് വേണമെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുത്ത് കുറച്ചിട്ട് രോഗിക്കും ഡോക്ടർക്കും

0: സൗകര്യമായ സ്ഥലം സമയം നോക്കി ചെയ്യാം. അതാണ് എപ്പോഴും അഭികാമ്യം. പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും താമസം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് നടക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും.
1: സർ, അപ്പെൻഡിസൈറ്റിസ് വരാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത്?
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നും കാരണമല്ല. നമ്മൾ ഹെൽത്തി ഡയറ്റ് നല്ലത് തന്നെയാണ്. ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ്, പിന്നെ വേറെ ഇളക്കുക, അവരുടെ ശല്യം കുറയ്ക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലൊക്കെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിന് വലിയൊരു സൈഡിഫിക് എവിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാരണമില്ലാതെ ചിലർക്ക് പഴുക്കും വന്ന്. പക്ഷേ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡോക്ടറുടെ നിരീക്ഷണത്തിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴാണ് അതിന് സർജറി ചെയ്യേണ്ടത് എന്ന് ഡോക്ടറായിരിക്കും കൂടുതൽ തീരുമാനിക്കും. സർജനോ ഡോക്ടർക്കോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറോ സർജനും കൂടുതൽ അറിയാൻ സാധിക്കും. രോഗി സ്വയം തീരുമാനിക്കുന്നതിനേക്കാളും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർക്കോ സർജനോ പറയാം ഏതൊക്കെയാണ് നേരത്തെ ചെയ്യേണ്ടത്, ഏതിനെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെയുള്ളത്. അതാണ് കൂടുതൽ കാരണം ചിലർക്ക് ഇത് വെയിറ്റ് ചെയ്ത് വലിയ അപകടത്തിൽ പെടാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പലരും ഡിലേ ചെയ്ത് മരണനിരക്ക് കൂടി വരുന്നുണ്ട് ചിലർക്ക് ശ്രദ്ധിക്കാതെ പോയി. അപ്പൻഡിക്സ് ചിലർക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് വരാറുണ്ട്. വളരെ നിസ്സാരമുള്ള കേസ് ചിലപ്പം വളരെ സീരിയസ് ആയിട്ട് പോകാറുണ്ട്.
1: അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ തിരുവല്ല രാജീവൻ നരേന്ദ്രൻ പാടുന്ന കൃതികൾ കേൾക്കാം. മാവേലിക്കര പി എൻ സതീഷ് ചന്ദ്രൻ വയലിൻ, ശാന്തിപുരം സി എസ് ഷിജോ മൃദംഗം. ആദ്യം കല്യാണി രാഗത്തിൽ ഈശ പാഹിമാം എന്നു തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദ്യതാളം.

ഇതുവരെ കേട്ടത് തിരുവല്ല രാജീവൻ നരേന്ദ്രൻ പാടിയ കൃതികൾ. മാവേലിക്കര പി എൻ സതീശ് ചന്ദ്രൻ വയലിൻ, ശാന്തിപുരം സി എസ് ഷിജോ മൃദംഗം. ഇനി കെ ആനന്ദവർമ്മ വയലിനിൽ വായിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. ശ്രീ കാന്തിമതിം എന്ന് തുടങ്ങുന്നു രാഗം. ഹേമവതി ആദിതാളം.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഉപഭോക്താവേ, നിങ്ങൾക്ക് ലഭിച്ച സേവനത്തിൽ തൃപ്തരാണോ? വില കൂടുതൽ വാങ്ങിയോ? ആശങ്ക വേണ്ട. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായം ഉറപ്പാണ്.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ഇന്നാദ്യം ഗ്രാമപൂർണിമ. മുതിർന്ന പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ രവിവർമ്മ തമ്പുരാനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽപ്പെട്ട വെൺമണി എന്ന ഭംഗിയുള്ള ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. 1966 ഡിസംബറിലായിരുന്നു എന്റെ ജനനം. കൃത്യമായി പറഞ്ഞാൽ 60 വർഷം മുമ്പ്. ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളാവുകയും ലോകമാകെ ഒരു കൊച്ചു ഗ്രാമമായി കൈവെള്ളയിലെ മൊബൈലിൽ ഒതുങ്ങുകയും ചെയ്യുന്ന ഈ കാലത്തിരുന്നുകൊണ്ട് 60 വർഷം മുമ്പുള്ള എന്റെ ജന്മഗ്രാമത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയം തോന്നുന്നുണ്ട്. എത്ര ചെറുതും സജീവവും സ്നേഹനിർഭരവുമായിരുന്നു എന്റെ വെൺമണി. ഗ്രാമത്തിലെ ഓർമ്മകൾ തുടങ്ങുന്നത് കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയ കാലം മുതലാണ്. പക്ഷെ അതിനു മുമ്പേ തന്നെ എന്റെ സ്വഭാവവും പെരുമാറ്റവും വ്യക്തിത്വവുമൊക്കെ ഏതാണ്ടൊരുവിധം രൂപപ്പെട്ടിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന ഞാൻ എന്ന വ്യക്തിയുടെ വ്യക്തിത്വ സൌധത്തിന് അസ്ഥിവാരമെടുത്തതും അടിത്തറ പണിതതും ഓർമ്മയുറയ്ക്കും മുമ്പുള്ള ശൈശവകാലത്തായിരിക്കണം. ആ നിർമ്മാണ പ്രക്രിയ നിർവഹിച്ചതിൽ അച്ഛനമ്മമാർക്കും കുടുംബത്തിനും ഉള്ള പങ്ക് എത്രമാത്രം പ്രധാനമാണോ അത്രതന്നെ പ്രധാനമാണ് കുടുംബം നിലനിന്ന ഗ്രാമത്തിന്റെയും അവിടുത്തെ മറ്റു മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ഒക്കെ ഇടപെടലുകളും വാത്സല്യ പരിചരണങ്ങളും. അച്ഛൻകോവിലാറിന്റെ തീരത്താണ് വെൺമണി. 3 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ വെൺമണിയുടെ 3 ഭാഗത്തായി ഉണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് പന്തളം, പടിഞ്ഞാറ് മാവേലിക്കര, വടക്ക് ചെങ്ങന്നൂർ. പന്തളത്തിന് 10 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം. ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും കുറച്ചുകൂടി ദൂരമുണ്ടാകും. ഈ 3 പട്ടണങ്ങളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഗതാഗത സൗകര്യം കൂടുതലുള്ള വേറെ ടാർ റോഡുകൾ ഉണ്ടായിരുന്നതിനാലും ഞങ്ങളുടെ നാട് അച്ഛൻകോവിലാറിന്റെ കരയിൽ ഒറ്റപ്പെട്ട് കിടന്ന ഗ്രാമമായതിനാലും ബസ് ഉൾപ്പെടെയുള്ള യാത്രാ സൗകര്യം വളരെ കുറഞ്ഞ ഒരു നിഷ്കളങ്ക നാട്ടിൻപുറമായിരുന്നു വെൺമണി. ബസ് സർവീസ് ഉണ്ടെങ്കിലും ദിവസത്തിൽ 2-3 ട്രിപ്പ് മാത്രം. പന്തളത്തിനും മാവേലിക്കരയ്ക്കും ഒക്കെ

പോകാൻ നാട്ടിലൂടെയുള്ള റോഡിനേക്കാൾ ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് അച്ഛൻ കോവിലാറിന്റെ മറുകരയിലുള്ള ഹരിപ്പാട് പത്തനംതിട്ട റോഡിനെയാണ്. ആറ്റിൽ വെള്ളമുള്ളപ്പോൾ കടത്തുവെള്ളത്തിലാണ് അക്കരയെത്തുക. 5 പൈസയും 10 പൈസയും ഒക്കെ ആയിരുന്നു കടത്തുവെള്ളത്തിന്റെ കൂലി. പഞ്ചായത്ത് കടത്തുള്ള കടവിൽ വള്ളത്തിന് പൈസ കൊടുക്കേണ്ടതുമില്ലായിരുന്നു. വരൾച്ചക്കാലത്ത് ആറ്റിൽ വെള്ളം കുറവുള്ളപ്പോൾ കടത്തുവെള്ളം കാണില്ല. അപ്പോൾ ഞങ്ങൾ മണൽപ്പുറത്തുകൂടി പൊത്ത നനയാൻ പാകത്തിലുള്ള വെള്ളത്തിൽ കൂടി ഒക്കെ നടന്ന് ആറ് കടക്കും. ആറ്റുവക്കത്തുള്ള ഗതാഗത സൌകര്യം കുറവുള്ള ഒരു ഗ്രാമത്തിൽ ജനജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ ആലോചിച്ചു നോക്കുക പ്രയാസമാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചവരാണ്. ഒറ്റപ്പെട്ടു കിടക്കുന്ന, വികസനം വന്നിട്ടില്ലാത്ത ഏതു നാട്ടിൻപുറത്തും ജനങ്ങൾ എപ്പോഴും വിശദീകരിക്കാനാവാത്ത ഒരുതരം അരക്ഷിതത്വത്തിലായിരിക്കും. ഈ അരക്ഷിതത്വം അവരെ തമ്മിൽ ചേർത്ത് നിർത്തുകയും കോർത്തുകെട്ടുകയും ചെയ്യും. ഈ ചേർത്തുനിൽപ്പ് എന്റെ ബാല്യകാലത്ത് യഥേഷ്ടം ആസ്വദിക്കാനും അനുഭവിച്ച് സന്തോഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള നാട്ടുകാരുമായി എന്തിനും ഏതിനും ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു വിശേഷ ഗുണമുണ്ട്, ആരെയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള സഹിഷ്ണുത. ജീവിതത്തിലുടനീളം വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറിയ സഹിഷ്ണുതയും ക്ഷമയും എനിക്ക് സമ്മാനിച്ചത് എന്റെ ഗ്രാമവും അവിടുത്തെ ശൈശവ കൗമാര യൗവനങ്ങളുമാണ്. എഴുത്തിന്റെ അക്ഷരബീജങ്ങൾ എന്നായിരിക്കാം എന്നിലേക്ക് വന്നു വീണത് അറിയില്ല. പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടു കിടക്കുന്നതാണോ അത്? ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ആ ബീജം കവിതയും കഥയും നോവലും നാടകവും ജീവചരിത്രവും പഠനവും പത്രവാർത്തയും ഒക്കെ എഴുതുന്ന തരത്തിലേക്ക് വളർന്നു വലുതാവണമെങ്കിൽ അതിനനുകൂലമായ മണ്ണും മഴയും കാറ്റും വെളിച്ചവും ഒക്കെ ആവശ്യമാണ്. ആ അന്തരീക്ഷവും മണ്ണടരും ഒരുക്കി എന്റെ സർഗവാസനകൾക്ക് വേരുപടർത്താൻ പ്രചോദനം തന്നത് എന്റെ നാട്ടിൻപുറമാണെന്നതിൽ ഒരു സംശയവും ഇല്ല. ഞാൻ ആദ്യാക്ഷരം പഠിച്ച നിലത്തെഴുത്തുകളരി കന്യേൽ എന്ന ക്രിസ്തീയ ഭവനമായിരുന്നു. പിന്നിലേക്ക് വിശറി പോലെ ഞുറിവുള്ള വാലിട്ട് പ്രത്യേക രീതിയിൽ വെള്ളമുണ്ടുടുത്ത ചട്ടയിട്ടൊരു അമ്മച്ചിയായിരുന്നു ആശാട്ടി. എന്നെക്കൂടാതെ വേറെയും കുട്ടികൾ അവിടെ അക്ഷരം പഠിക്കാനെത്തി. വീട്ടിൽ നിന്ന് 2 മിനിറ്റ് നടന്നാൽ എത്തുന്ന രീതിയിൽ അടുത്തായിരുന്നു കന്യേൽ വീട്. ആശാട്ടിക്ക് എന്നോട് പ്രത്യേകമായൊരു വാത്സല്യം ഉണ്ടായിരുന്നു. ആ വാത്സല്യം കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാനുള്ള പ്രേരണയായി. ആശാട്ടി നാരായം കൊണ്ട് പനയോലയിൽ അക്ഷരം എഴുതി തരുമായിരുന്നു. കുട്ടികളായ ഞങ്ങളെ കൈപിടിച്ച് മണലിൽ എഴുതിച്ചാണ് ഓരോ അക്ഷരവും പഠിപ്പിച്ചത്. ആശാട്ടിയുടെ വീട്ടിലെ കുട്ടികളും കൂടെ പഠിക്കാൻ വരുന്ന കുട്ടികളും ഒന്നിച്ച് ഇടവേളകളിൽ ഓടിപ്പിടുത്തവും സാറ്റും ഒക്കെ കളിക്കുമായിരുന്നു. കിങ്ങുകളി എന്ന ഒരു കളിയും അക്കാലത്തുണ്ടായിരുന്നു. വട്ടുകളി, തക്കുകളി എന്നിവയായിരുന്നു മറ്റ് കളികൾ. ക്രിക്കറ്റ് അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലെത്തിയിരുന്നില്ല. മറ്റു കുട്ടികളുമായി മാത്രമല്ല മറ്റു മനുഷ്യരുമായും ഇടപെടാനുള്ള ആദ്യകാല പരിശീലനക്കളരി കൂടിയായിരുന്നു ഈ ആശാട്ടി പള്ളിക്കൂടം. അവരുടെ ഓലമേഞ്ഞ കൊച്ചു വീടിന്റെ വരാന്തയിൽ ഞങ്ങൾ കുട്ടികൾ ജീവിതത്തിന്റെയും അറിവിന്റെയും ബാലപാഠങ്ങൾ പഠിച്ചു. മറ്റാരോടും വഴക്കിടരുത്, ആരെക്കൊണ്ടും ചീത്തക്കുട്ടിയാണെന്ന് പറയിക്കരുത്, മുതിർന്നവരെ ബഹുമാനിക്കണം, ആശാട്ടിയെ ദൈവത്തെ പോലെ കരുതണം എന്നൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വീട്ടിൽ നിന്ന് വിട്ടിരുന്നത് എന്റെ അമ്മയാണ്. ഏതു നേരവും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത് അമ്മയുടെ ഒരു ശീലമായിരുന്നു. നല്ല സ്വഭാവമുള്ള, ദൈവവിചാരമുള്ള കുട്ടിയായി വളരുക, പഠിച്ച് ജോലി സമ്പാദിച്ച് വലിയ ആളാകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അമ്മയാണ് എന്നിൽ വളർത്തിയെടുത്തത്. അച്ഛനെപ്പോഴും ഗൌരവക്കാരനായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ഇടയ്ക്ക് ശകാരിക്കുകയും പലപ്പോഴും അടിക്കുകയോ പിച്ചുകയോ ഒക്കെ ചെയ്യുകയും ചെയ്തത് അച്ഛനായിരുന്നു. അതുകൊണ്ടുതന്നെ അച്ഛനെ ഭയമായിരുന്നു. അച്ഛന്റെ മുന്നിൽ ചെല്ലാതിരിക്കുക എന്നതായിരുന്നു പ്രവർത്തന രീതി. അച്ഛൻ ഭയപ്പെടേണ്ട വ്യക്തിയായിരുന്നതിനാൽ അമ്മയും ഞങ്ങൾ മക്കൾ 4 പേരും തമ്മിൽ ഒരു ഐക്യം എപ്പോഴും ഉണ്ടായിരുന്നു. വീട്ടിൽ പശുവിനെ വളർത്തിയിരുന്നു. ചില സമയത്ത് ആടും കോഴിയും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയും ഞങ്ങൾ മക്കളുമായിരുന്നു ഈ കാര്യങ്ങളിൽ കൂടുതലായി ഏർപ്പെട്ടിരുന്നത്. പശുവിന് പോച്ച പറിക്കുക, അതിനെ തീറ്റുക, കുളിപ്പിക്കുക, കറക്കുക, തൊഴുത്തിലെ ചാണകമാരി കഴുകി വൃത്തിയാക്കുക തുടങ്ങിയ ജോലികൾ ഞങ്ങൾ എല്ലാവരും ചെയ്തിരുന്നു. പറമ്പിലെ കാർഷിക ജോലികളിലായിരുന്നു അച്ഛന് കൂടുതലായി മുഴുകിയിരുന്നത്. പന്തളം മന്നം ഷുഗർ മില്ലിലെ കെയിൻ ഇൻസ്പെക്ടർ എന്ന നിലയിൽ അച്ഛൻ സൈക്കിളിൽ ഒരു വലിയ പ്രദേശം മുഴുവൻ സഞ്ചരിക്കുകയും നാട്ടുകാരെ കൊണ്ട് കരിമ്പ് കൃഷി ചെയ്യിക്കുകയും ചെയ്തു വന്നു. ജോലിക്ക് പോകേണ്ടാത്ത സമയങ്ങളിൽ, അതായത് വീട്ടിലുള്ളപ്പോൾ, എപ്പോഴും ഒറ്റത്തോർത്തോ കൈലിയോ എടുത്ത് അച്ഛൻ പറമ്പിൽ കിളയ്ക്കുകയും മറ്റ് കൃഷിപ്പണികൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. 8-ലോ 9-ലോ പഠിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ 3-4 ഏത്തവാഴ വിത്തെടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് നട്ടുവളർത്തി കുലയുണ്ടാക്കി വിറ്റോണം, ആ കാശ് നിനക്ക് നിന്റെ

0: ആവശ്യത്തിനെടുക്കാം. അധ്വാനിച്ച് ജീവിക്കണം എന്നതിന്റെ ബാലപാഠമായിരുന്നു അത്. അമ്മ സഹായത്തിനെന്ന മട്ടിലും അച്ഛൻ സ്വയം ചെയ്യണം എന്ന മട്ടിലും പറഞ്ഞത് ഒരേ കാര്യം തന്നെ. നെറ്റിയിലെ വിയർപ്പുവെള്ളം കൊണ്ട് നീ നിന്റെ അപ്പം ഭുജിക്കുക എന്ന് ബൈബിളിലും, കർമ്മണ്യേ വാധികാരസ്ഥെ മാ ഫലേഷു കഥാചന എന്ന് ഭഗവത്ഗീതയിലും പിന്നീട് വായിച്ച വലിയ വാക്യങ്ങളുടെ പ്രയോഗങ്ങൾ തീരെ ചെറുപ്പത്തിലെ തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നടപ്പാക്കുകയും പിൻതലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു വന്നതായി ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നു.
1: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അഭിച്ചേച്ചി, ചേച്ചിക്ക് ഓഫീസ് മുറി പണിക്കര് സാറിന്റെ മുറിയുടെ അപ്പുറത്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം.
1: ഞാനത് കണ്ടിരുന്നു കുട്ടപ്പായി. ഞാൻ എന്തായാലും ഇവിടെ പകൽ മുഴുവൻ ഇരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ സഹകരണ സംഘം പ്രസിഡന്റിന്റെ മുറിയില്ലേ, അവിടെ പകൽ ഇരിക്കാന്നാ വിചാരിക്കുന്നത്. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിഞ്ഞുകിടക്കുന്നുവെന്നാ അറിഞ്ഞത്.
0: അവിടെ ആൾക്കാർ വന്ന് ശല്യം ചെയ്യും ചേച്ചി, ഓരോ ആവശ്യവും പറഞ്ഞു വരും. ഇവിടെ ആണെങ്കിൽ അത്തരം പ്രശ്നമൊന്നുമില്ല.
1: നാട്ടുകാരുടെ ആവശ്യത്തിനല്ലേ സൊസൈറ്റി, അതിന്റെ ചുമതല എനിക്കുള്ളപ്പോ ഞാൻ അവിടെ ഇരിക്കണ്ടേ? മാത്രല്ല, സ്കൂളിലെ മാനേജറുടെ മുറിയും വൃത്തിയാക്കിയിടണം. ആഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ ദിവസം എനിക്ക് അവിടെയും പോണം.
0: അപ്പോ സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലും ഗാന്ധി പ്രകാശത്തിലും മുറി ശരിയാക്കണ്ടേ?
1: നീ എന്നെ കളിയാക്കുകയാണോ? എവിടെയൊക്കെ ചുമതലയുണ്ടോ അവിടെയൊക്കെ സൗകര്യം ഉറപ്പാക്കണം നീ. അപിന്നെ അതൊക്കെ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചേട്ടത്തിയോടൊന്ന് ചോദിച്ചേ.
2: കുട്ടപ്പായി, അഭിരാമി ഇനി മുതൽ സ്കൂളിലും മേൽനോട്ടത്തിന് പോകും അല്ലേ? നല്ലത് തന്നെ. പള്ളിക്കൂടമാണ് സാധാരണ ഏറ്റവും അവഗണിക്കപ്പെടുന്നത്. ഇവിടെ ഒരാൾക്ക് ആദ്യം തുടങ്ങിയിട്ടുണ്ട്.
0: പേടിക്കണം കങ്ങാരേട്ടാ, എന്നെ ഇന്ന് നിർത്തിപ്പൊരിച്ചു. ഒരു മയവുമില്ല പറയുന്നതിന്.
3: ആ, കുറച്ച് സ്ട്രിക്റ്റ് ആവണം, എന്നാലേ എല്ലാം നന്നായി നടക്കൂ.
2: ബിവി, നിനക്ക് തന്നെയാ തട്ടുകേട്. നിൽക്കുന്ന നിപ്പി സ്കൂളിൽ നിന്നിറങ്ങാനും താമസിച്ച് ചെന്ന് കയറാനും പറ്റാതെ വരും.
0: അത് ശരിയാ. ഈ ടീച്ചർ സാധാരണ അരി അടുപ്പത്തിട്ടിട്ട് സ്കൂളിൽ പോയാൽ അത് വാർക്കാൻ അടുത്ത പീരീഡ് വരാറുണ്ടല്ലോ. ഇനി അതൊന്നും നടക്കില്ല.
3: എന്റെ ജോലി നന്നായി ചെയ്യാൻ എനിക്കറിയാം. നീ ഇതൊന്നും അഭിരാമിയുടെ കാതിൽ ഓതി കൊടുക്കാതിരുന്നാ മതി.
2: അഭിരാമി ഒരേ സമയം സോഫ്റ്റായിട്ടും സ്ട്രിക്റ്റായിട്ടും പെരുമാറാൻ അറിയാവുന്ന കുട്ടിയാണ്. ഒരുപക്ഷേ നല്ലതിനായിരിക്കും ഈ വരവ്.
0: നല്ലതോ ചീത്തയോ, കാത്തിരുന്ന് കാണാം. ആ, ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം.
4: എന്തുണ്ട് ഗംഗാരേട്ടാ വിശേഷം? ദേവിച്ചേച്ചിന്റെ മൂടിക്കെട്ടി നിൽക്കുന്നത് എന്നെ കണ്ടോണ്ടാണോ കുട്ടപ്പായി പോയിക്കളഞ്ഞത്? പുതിയ ബോസിന്റെ ഇഷ്ടക്കാരനാവാൻ കിണഞ്ഞ് പരിശ്രമിക്കുവാണ്.
3: അനുവിനെ കണ്ടില്ല, അവനപ്പുറത്തെ വഴിയിലേക്കാ പോയത്. എന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ?
2: അനുവിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായി.
4: കോളേജിൽ അഡ്മിഷന്റെ സമയമാണ് ഗംഗാരേട്ടാ, നിന്ന് തിരിയാൻ നേരമില്ല. ബേബിച്ചേച്ചി സ്കൂളിൽ പിടിമുറുകാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്.
3: ആ, ഞാനും കേട്ടു. ഓരോരുത്തർ മാറി വരുമ്പോ ഓരോ ഭരണപരിഷ്കാരങ്ങൾ, ഭാവം നമ്മളാണ് വലയുന്നത്.
2: നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നത്? അഭിരാമി വന്ന് ഭരണമേറ്റതിലേ ഉള്ളൂ. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ട ശേഷം പോരെ ഈ വേവലാതി.
4: ഗംഗാരേട്ടൻ കാത്തിരുന്നു. ബേബി ചേച്ചിക്ക് അങ്ങനെ സമാധാനമായിരിക്കാൻ പറ്റുമോ? ഒരു വിധത്തിലാണൊന്ന് നേരെയായത്. പുത്തൻ ഭരണം പഴയതൊക്കെ കുഴിച്ചെടുത്താൽ പ്രശ്നമായി. ഒന്നും വരാതിരിക്കട്ടെ.
3: ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. എന്റെ മനസ്സ് വീണ്ടും പിടിവിട്ടു പോകുമോ എന്തോ.
2: ഒന്നും മിണ്ടാതിരുന്നേ. കുറ്റം ചെയ്തവർക്കില്ലാത്ത വേവലാതിയാണ് അതിന്റെ ഏഴ് അയലുവക്കത്ത് പോലും നിന്നിട്ടില്ലാത്തവർക്ക്. ഒരു പേടിയും വേണ്ട.
1: ഫാദർ, ഫാദർ അനാമികയുടെ എല്ലാ നോവലുകളും വായിച്ചിട്ടുണ്ടോ?
5: തിയോളജിയിൽ എത്തിയ ശേഷം ഫിക്ഷൻ വായന കുറവാ, പൊതുവെ വായന തന്നെ കുറഞ്ഞു. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം?
1: അല്ല, അവളുടെ എഴുത്തും പെരുമാറ്റവും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. എഴുതുമ്പോ അവൾ വേറൊരാളാണ്.
5: അനാമികയെ കണ്ടാല്

0: സീരിയസ് ആണെന്ന് തോന്നുകയേയില്ല. കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാളെന്നാ തോന്നുക.
1: ഏയ് ഒട്ടുമല്ല, അവളുടെ ചിന്തകളൊക്കെ യുണീക്കാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മോസ്റ്റ് ടാലന്റഡ്. ദേ അവളും കൗണ്ടറും വരുന്നുണ്ടല്ലോ.
2: വണക്കം അമ്മ. നാനൊരു പയനത്തിലിരുന്നേൻ. ആ ഇന്ന പക്കം വര വഴിയിലേ അനാമിക മേടത്തെ പാർത്തേൻ.
3: എന്നെ എങ്ങനെ ഒപ്പം കൂട്ടിയെന്നതിനാണോ ഈ എക്സ്പ്ലനേഷൻസ്? അതിന്റെ കാര്യമില്ല.
1: നീ എന്താ രാവിലെ തന്നെ ഇടം തിരിഞ്ഞാണല്ലോ, എന്ത് പറ്റി?
0: അനു ലൈബ്രറിയിൽ നിന്നുള്ള വരവാണെന്ന് തോന്നുന്നു, പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ.
2: ആമസ ലൈബ്രറി മുന്നാടിതാണ് ഞാൻ പാർത്തത്.
3: ഞാൻ ലൈബ്രറി പോയതാ ഫാദർ, എനിക്ക് പറ്റിയ പണി പഠിപ്പിക്കലും എഴുത്തും വായനയൊക്കെ ആണല്ലോ.
1: അത് നീ തന്നെ തെരഞ്ഞെടുത്ത വഴിയല്ലേ അനു, നീ അതിൽ എത്തിപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടല്ലേ നിന്റെ പേര് ഞങ്ങളൊക്കെ ഇങ്ങനെ അഭിമാനിക്കുന്നത്.
0: അത് ശരിയാ, എവിടെ അനാമികയുടെ പേര് പറഞ്ഞാ അറിയും, എന്നും പത്രങ്ങളിൽ പേര് വരുന്നുണ്ടല്ലോ.
2: നിജം ഫാദർ, മാടത്തോടിയ ഒരു നോവൽ തമിഴിലെയും മന്ദിർക്ക് റൊമ്പ ഫേമസ് ആക്കും.
3: എന്നാലും എഴുത്തുകാര് മറ്റ് പല രംഗങ്ങളിലും പരാജയമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്, അതും പറയണം.
1: മോളെ ഓരോരുത്തരും ഓരോ ഇടത്തും സ്പെഷ്യലൈസ് ചെയ്യും, അതിലെന്താ അത്ഭുതം? അത് നല്ലതല്ലേ? കൗണ്ടറേ, കടൽ പോലെ കാട് അതല്ലേ തമിഴിൽ വന്ന പുസ്തകം? അത് ഹിന്ദിയിലും കന്നഡയിലും വന്നിട്ടുണ്ട്.
0: അതൊരു പുതിയ അറിവാണല്ലോ. കൺഗ്രാറ്റ്സ് അനാമിക,
2: അതൊരു ഭയങ്കരമായ നോവലാക്കും. ഞാൻ ഒറ്റ ഇരിപ്പിലേ വാസിച്ചേ. തമിഴ് എഴുത്താലർ സുജാത അളവുക്ക് അവ്വളവ് സൂപ്പർ.
3: അനാമികയ്ക്ക് സ്വീകരണം നൽകുന്ന സെഷൻ എപ്പ കഴിയും? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, റോബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
5: അടുക്കളയിൽ നിന്ന്
4: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും സുഭദ്ര ഗോപാലകൃഷ്ണൻ.
6: പഴയ അടുക്കള, അതായത് എന്റെ ചെറുപ്പത്തിൽ ജീവിച്ചനുഭവിച്ചതായ ഒരു അടുക്കളയെപ്പറ്റിയാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. 76 വയസ്സായ ഞാൻ മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി കഴിയുന്നു. ഭർത്താവ് മരിച്ചിട്ട് 8 വർഷമാകുന്നു. എന്റെ ചെറുപ്പകാലം ഏകദേശം ഊഹിക്കാമല്ലോ. നെൽപ്പാടങ്ങളും അച്ചൻകോവിലാറും ചുട്ടിപ്പാറയെന്ന വലിയ പാറമലയും റോഡും പാലവും ഒക്കെയുള്ള ടൗണിനോട് ചേർന്നുള്ള പത്തനംതിട്ട എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. നീണ്ടു നീളത്തിൽ കിടക്കുന്ന എന്റെ വീട്, വീടിന്റെ ആകൃതിയോ ഭംഗിയോ അല്ല ഞാൻ ഇവിടെ വിവരിക്കുന്നത്, എന്റെ ബാല്യകാല അടുക്കള. ഒരു വശത്തായി ഒരു വലിയ കിണർ, കിണർ തന്നെ കാണാൻ നല്ല ശേലാണ്. വലിയ വട്ടത്തിൽ സിമന്റ് കെട്ടിപ്പൊക്കി ചതുരത്തിൽ തിണ്ണയുമായുള്ള ഒരു മനോഹരമായ കിണർ. വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റത്തില്ല. ഇരുന്ന് തുണി കഴുകി ഉലച്ചെടുക്കാം. വെള്ളം കോരി പാത്രങ്ങളിൽ നിറച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോകാനും പടികളുള്ള നല്ല കിണർ. വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ ഞങ്ങളുടെ പുരയിടത്തിന്റെ മുകളിൽ താമസിക്കുന്ന വീട്ടുകാർ വലിയ കുടങ്ങളും പാത്രങ്ങളും ഒക്കെ ആയി വന്ന് വെള്ളം കോരിക്കൊണ്ടുപോകുന്നത് കാണാം. കിണറിന്റെ ഒരു വശത്തുകൂടി അടുക്കള തിണ്ണയിലേക്ക് കയറുമ്പോൾ ആട്ടുകല്ല്, തിരികക്കല്ല്, കല്ലുരൽ, ഉലക്ക, നിന്നുകൊണ്ടരയ്ക്കാൻ അമ്മിക്കല്ലും കുഴവയും. അടുക്കള തിണ്ണയിൽ നിന്ന് കയറുമ്പോൾ വലത്തുവശത്തായി മതിലിനോട് ചേർന്ന് തുറന്നിട്ടിരിക്കുന്ന തട്ടുകളോടുകൂടിയ അലമാര. ഈ അലമാരയ്ക്ക് താഴെ ചെമ്പുകലങ്ങളിലും പിച്ചള ചരിവത്തിലും ഒക്കെ വെള്ളം കോരി നിറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. സ്കൂൾ വിട്ട് വിശന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ വരുമ്പോൾ വെളിയിൽ പോയി കൈ കഴുകാൻ ക്ഷമയില്ലാതെ ഒരു കലത്തിൽ കൈയിട്ട് മുക്കി ക്ലീനാക്കും. അത് വേറെ കാര്യം, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ. ഈ തുറന്നിരിക്കുന്ന അലമാരയുടെ തട്ടുകളിൽ ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളും ടംബ്ലറുകളും മറ്റും തേച്ചും എനിക്ക് വച്ചിട്ടുണ്ടായിരിക്കും. നല്ല ശേലാണ് കാണാൻ. പിന്നെ മതിലിൽ പതിച്ചിരിക്കുന്ന അലമാരയിൽ പാചകത്തിന് വേണ്ട മുളക് മുതലായ പല വ്യഞ്ജനങ്ങളും എണ്ണ, പഞ്ചസാര, കാപ്പിപ്പൊടി, അടുക്കളയിൽ പെരുമാറാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. ഈ അലമാരയുടെ തട്ടിൽ ചവിട്ടിക്കയറിയാൽ മുകളിലുള്ള തട്ടുംപുറത്തെത്താം. ഇവിടെ ആകട്ടെ വിറക് കയറിയതും ഉണക്കത്തേങ്ങകളും പഴുക്കാനുള്ള വാഴക്കുലകളും സൂക്ഷിച്ചിട്ടുണ്ട്. അലമാരിയിൽ ചവിട്ടി ഞാനും ഈ വിറകൊക്കെ അമ്മയുടെ കയ്യിൽ എത്തിക്കാറുണ്ട്. മഴക്കാലമാകുമ്പോൾ വിറവിനൊക്കെ വലിയ ക്ഷാമം വരും. അതിനാലാണ് പച്ച വിറക് കീറി പുഴ കൊണ്ടുണക്കാനും മറ്റും അവിടെ വയ്ക്കുന്നത്. അടുക്കളയുടെ കിഴക്കുഭാഗം

0: നീളത്തിൽ പാദാമ്പറവും അടുപ്പുകളും, ഇടത് സൈഡിൽ വിറകും ചൂട്ടും വയ്ക്കാനുള്ള തിട്ടയും കാണാം. അടുപ്പുകൾ മൂന്ന്. അടുപ്പിനു മുകളിൽ മരക്കഷ്ണങ്ങൾ നീളത്തിൽ ഓടിനോട് ചേർന്ന് വെച്ചിരിക്കും. പഴയ കുടം പുളി അടർത്തിയെടുത്ത് ഈർക്കലികളിൽ കോർത്ത് തൂക്കിയിട്ടിരിക്കും. പുഴ കൊണ്ട് വേണോ അത്രേ കുടംപുളി ഉണങ്ങാൻ. അതിനു മുകളിലും വിറക് കീറി അടുക്കായി നിരത്തി വയ്ക്കാറുണ്ട്. അടുപ്പിന്റെ വലതുവശത്ത് ഇലയുടെ ആകൃതിയിൽ തിരിച്ചു തുറക്കത്തക്കതുപോലെ ഉപ്പ് പരവയുണ്ട്. കല്ലുപ്പ് വെള്ളമൊഴിച്ച് നിറച്ച് വച്ചിട്ടുണ്ടായിരിക്കും. ചെറുതും വലുതുമായിട്ടുള്ള ചെമ്പുകലങ്ങൾ ചോറ് വയ്ക്കാൻ പാകത്തിന്, ചോറ് വാർക്കാൻ അടവലക, കൂട്ടാൻ വയ്ക്കാൻ കൽച്ചട്ടി. പൊക്കത്തിലുള്ളത് തീയലും സാമ്പാർ വയ്ക്കാനും, അതിൽ ചെറുത് പുളിശ്ശേരിക്കും, പൊക്കം കുറഞ്ഞത് ചതുരത്തിലുള്ള വലിയത് അവിയൽ വയ്ക്കാനും. എന്നുവച്ചാൽ ഓരോ കൂട്ടാനും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ളത്. വലതുവശത്ത് മതിലിനോട് ചേർന്ന് ഉറികൾ തൂക്കിയിട്ടിരിക്കും. കയറുകൊണ്ടുള്ളതും ഓല കൊണ്ടുള്ളതും കൂട്ടാനും മറ്റും മിച്ചം വരുന്നത് ഈ ഉറികളിലാണ് സൂക്ഷിക്കുന്നത്. പൂച്ചയും മറ്റും കയറി എടുക്കാതിരിക്കാൻ പാകത്തിന്. സാധാരണ ഇന്നത്തെ പോലെ കതകുകൾ അടച്ചിടുമായിരുന്നില്ല. മുളക് വെട്ടിയാണ് കടുകും ഉലുവയും, അതായത് കടുവറക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുമൊക്കെ സൂക്ഷിക്കാൻ ഉതകുന്ന ഒരു സാധനം. ദീർഘചതുരത്തിൽ അടപ്പോടുകൂടിയ അകത്ത് അറകളുള്ള ഒരു പെട്ടി, വലിച്ചു തുറക്കാം. പിന്നെ ഇരിക്കാൻ കൊരണ്ടി. ഇതിലിരുന്നാണ് അച്ഛൻ ആഹാരം കഴിക്കുന്നത്. മുളക് വെട്ടിയുടെ മുകളിലാണ് ഞാൻ ആഹാരം കഴിക്കാൻ ഇരിക്കുക. സ്ഥിരമായി ഞങ്ങൾ ആരെങ്കിലും കൈയടക്കും അതിലിരിക്കാൻ. അടുക്കളയിൽ നിന്നും ഇറങ്ങിയാൽ തളം എന്നുപേരായ ഒരു വലിയ ഹാളുണ്ട്. 50 പേർക്കെങ്കിലും സദ്യ വിളമ്പാം. തളത്തിൽ കൂടി അടുക്കളയുടെ സൈഡിലുള്ള മുറിയിൽ കയറിയാൽ ഓട്ടുരുളിയും ഉപ്പുമാങ്ങ ഭരണിയും അരിപ്പെട്ടിയും വെങ്കലപാത്രങ്ങളും ഓട്ടുതവികളും ഓട്ടുവിളക്കുകളും അത്യാവശ്യത്തിന് ഒരു കട്ടിലും കാണാം. മാങ്ങയുടെ സമയമാകുമ്പോൾ ഉപ്പുമാങ്ങ ഭരണി കല്ലുപ്പിട്ട് മാങ്ങ നിറച്ചിട്ടുണ്ടായിരിക്കും. സീസൺ കഴിയുമ്പോൾ ഇത് അച്ചാറും ഒഴിച്ചുകറിയും ഒക്കെ ഉണ്ടാക്കും. വാട്ടക്കപ്പ, ഉപ്പേരിക്കപ്പ, വെള്ളക്കപ്പ ഉണക്കിയത് മുതലായവയും ചാക്കിൽ കെട്ടി വച്ചിട്ടുണ്ടാകും. ഓണത്തിന് അരിപ്പെട്ടി നിറയെ ഉപ്പേരി, ശർക്കര വരട്ടി, ചേമ്പുപ്പേരി, ചേന ഉപ്പേരി, കളിയടയ്ക്ക ഒക്കെ ഉണ്ടാക്കി ഭരണികളിലാക്കി നിറച്ചു വച്ചിരിക്കും. അരിപ്പെട്ടി കൂട്ടി താക്കോൽ അമ്മ ഇളിയെ ചുരുങ്ങി നടക്കും. അമ്മ കുളിക്കാനും മറ്റും പോകുന്ന അവസരത്തിൽ താക്കോലെടുത്ത് മോഷ്ടിച്ച് തിന്നാറുണ്ട് ഞങ്ങൾ മക്കൾ. അടുക്കളയുടെ പുറകിലാണ് പശുവിനെ വളർത്തുന്ന ഇരുത്തിൽ. 3-4 പശുക്കൾ ഉണ്ടെങ്കിലും പാല് കറക്കാൻ 1-2 കാണുകയുള്ളൂ. പാല് കറക്കുന്നത് അമ്മ തന്നെയാണ്. കറന്നുകൊണ്ടുവരുന്ന പാല് കാച്ചി ഒരു ചരുവത്തിൽ വെള്ളം തിളപ്പിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാപ്പിക്കുരു വറത്തിടിച്ച് പൊടിയാക്കി തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് പാലുമായി ചേർത്ത് ആറ്റി പതപ്പിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ ടംബ്ലറുകളിൽ ഒഴിച്ച് രാവിലെ തരും. ഇതിന്റെ രുചി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. ഈ രുചി ഇപ്പോഴുള്ള കാപ്പിക്ക് കിട്ടില്ല. ചക്കകാലമാകുമ്പോൾ വരിക്കച്ചക്ക പഴുപ്പിച്ച് ശർക്കരയും നെയ്യും മണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് വരട്ടി അലുവ രൂപത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. ചില സമയങ്ങളിൽ ഈ വരട്ടിയ ചക്ക വറുത്ത തേങ്ങാപ്പീരയും അരിപ്പൊടിയും ഏലക്കയും ജീരകവും ഒക്കെ ചേർത്ത് വട്ടയിലയിൽ പൊതിഞ്ഞ് ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ വെച്ച് പുഴുങ്ങി 1-2 ചിലപ്പോൾ കൂടുതലും തരും. വിറകടുപ്പിൽ വേവിക്കുന്നതിന്റെ ഗുണവുമുണ്ട്. പിറ്റേ ദിവസമാകുമ്പോൾ ഈ ചക്കയപ്പം നല്ല കറുത്ത് നിറവുമാകും. വട്ടയിലയുടെ മേന്മ. അമ്മയും മുത്തശ്ശിയും ഒക്കെ കാലയവനിയിൽ മറഞ്ഞതിൽ പിന്നെ ആ രുചിയെപ്പറ്റി ഓർക്കാനേ പറ്റൂ. ചേനയും ചേമ്പും കാച്ചിലും വാഴക്കയും മുരിങ്ങയ്ക്കയും ചേമ്പും താളും ഒക്കെ ഇട്ട് വലിയ കൽച്ചട്ടിയിൽ വയ്ക്കുന്ന പച്ചവെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും മണമുള്ള അവിയലിന്റെ സ്വാദോർത്ത് കൊതിയൂറാനേ പറ്റൂ. ഇങ്ങനെ പോകുന്ന പഴയകാല അടുക്കളയും ജീവിതവും ഒക്കെ ഇന്നാണെങ്കിൽ എന്തെല്ലാം പുരോഗമനങ്ങളാണ് പുതിയ തലമുറയിലെ ആളുകൾ അനുഭവിക്കുന്നത് എല്ലാം ഓർത്ത് ഇനിയും പറയാനുണ്ടെങ്കിലും എന്റെ ചെറുപ്പകാല അടുക്കളയും മറ്റനുഭവങ്ങളും മറ്റുള്ളവർക്ക് ഓർക്കാനും ചിന്തിക്കാനും വിട്ടുകൊണ്ട് സന്തോഷപൂർവ്വം നിർത്തട്ടെ. നന്ദി.
1: വായനശാലകളിലൂടെ
2: കരുനാഗപ്പള്ളി താലൂക്കിലെ തുറയിൽക്കുന്ന് കുമാരനാശൻ സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി ആൽട്രിൻ ടി എം സംസാരിക്കുന്നു.
3: തുറയിൽക്കുന്നിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമൂലമായ ഉണർവിനായി ഒരു പൊതു ഇടം. ജാതി മതങ്ങൾക്കും സാമ്പത്തിക വിവേചനങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറമുള്ള കൂട്ടായ്മയുടെ ഇടം. അത് കാലത്തിന്റെ അനിവാര്യതയായിരുന്നു. വായനയുടെ ലോകം നമ്മുടെ നാട്ടിലും പ്രകാശം പരത്തുമെന്ന് തിരിച്ചറിഞ്ഞ ഒരുപറ്റം അക്ഷരസ്നേഹികളാണ് ഇതിന് മുൻകൈയെടുത്തത്. 1994 ആഗസ്റ്റ് 9 മഹാകവി കുമാരനാശന്റെ പേരിൽ ഗ്രന്ഥശാല നിലവിൽ വന്നു. ഇപ്പോൾ ഈ ഗ്രന്ഥശാല സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ഏറ്റവും ഉയർന്ന ഗ്രേഡായ

എ പ്ലസ് ഗ്രന്ഥശാലയാണ്. ഗ്രന്ഥശാലയുടെ പ്രവർത്തന മികവ് കണക്കിലെടുത്ത് ഏറ്റവും മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്കുള്ള 2022 ബാലാറാം അവാർഡ് ഗ്രന്ഥശാലയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ 16,000 പുസ്തകങ്ങൾ ഈ ഗ്രന്ഥാലയത്തിലുണ്ട്. 10 ദിനപത്രങ്ങളും 28 ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഇവിടെയുണ്ട്. ഡോക്ടർ ജാസ്മിൻ നേതൃത്വം നൽകുന്ന 15 കമ്മിറ്റിയാണ് ഗ്രന്ഥശാല നയിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ബാലവേദി, യുവജനവേദി, വനിതാവേദി, വയോജനവേദി, അക്ഷരസേന എന്നീ വിഭാഗങ്ങളും നന്നായി പ്രവർത്തിക്കുന്നു. പുസ്തകം കൊടുക്കൽ വാങ്ങലിനപ്പുറം മനുഷ്യനെ സ്പർശിക്കുന്നതെന്തും ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഫലമായി ഗ്രന്ഥശാലയിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി കരാട്ടെ ക്ലാസുകൾ നടന്നു വരുന്നു. ഒപ്പം കുമാരനാശാൻ സ്കൂൾ ഓഫ് മ്യൂസിക് പ്രവർത്തിക്കുന്നു. സംഗീതം, വയലിൻ, ഓർഗൻ എന്നീ ക്ലാസുകൾ നടത്തപ്പെടുന്നു. ഇതിനൊപ്പം തന്നെ അബാക്കസ് ക്ലാസുകളും ചിത്രരചന ക്ലാസും കരിയർ ഗൈഡൻസും നടക്കുന്നു. ബാലവേദി കൂട്ടുകാർക്കായി ബാലോത്സവവും അവധിക്കാലത്ത് സർഗവസന്തം എന്ന പേരിൽ ക്യാമ്പും നടത്തുന്നു. ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷങ്ങളിലും 6 പൊതുപരിപാടികൾ നടത്തപ്പെടുന്നു. ഇപ്പം കൊച്ചു കൂട്ടുകാരുടെ കലാവാസനകളെ തൊട്ടുണർത്തുക എന്ന ലക്ഷ്യത്തോടെ കയ്യെഴുത്ത് മാഗസിനും പ്രസിദ്ധീകരിച്ചു വരുന്നു. വനിതാവേദിയാകട്ടെ ഗ്രന്ഥശാലാ പരിധിയിലുള്ള എല്ലാവരുടെയും ആരോഗ്യ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭയുടെ അനുവാദത്തോടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. വനിതാവേദി പ്രവർത്തകർക്ക് വരുമാനം ലഭിക്കത്തക്ക തരത്തിൽ രുചിക്കൂട്ട് എന്ന ഭക്ഷണശാലയും വനിതാവേദിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. വയോജനവേദി വയോജന ദിനത്തിലും മറ്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. യുവജനങ്ങളും അക്ഷരസേനാംഗങ്ങളും വളരെ സജീവമായി ഗ്രന്ഥശാലയോട് ചേർന്ന് നിൽക്കുന്നു. ഇവയ്ക്ക് പുറമെ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ കുമാരനാശാന്റെ ജന്മദിനത്തിൽ ആശാൻ പുരസ്കാരവും മെയ് 12 നഴ്സസ് ദിനത്തിൽ നഴ്സസ് അവാർഡും ഡോക്ടർ വി വേലിക്കുട്ടി അരയന്റെ പേരിൽ സാഹിത്യ പുരസ്കാരവും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഈ നാളിന്റെ ആകെ വെളിച്ചമായി ഈ അക്ഷരപ്പുര പ്രകാശം പരത്തി തല ഉയർത്തി നിൽക്കുന്നു. ഇതിന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന താലൂക്ക് ലൈബ്രറി കൗൺസിലിനോടും ഏറെ പ്രത്യേകിച്ച് താലൂക്ക് സെക്രട്ടറി ശ്രീ വി വിജയകുമാറിനോടും എല്ലാ നല്ലവരായ നാട്ടുകാരോടും നന്ദി അർപ്പിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം ദിനരാത്രങ്ങൾ. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

മൃദുല വാര്യർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം സുന്ദരി ഗാർഡൻസ്. ഗാനരചന ജോ പോൾ, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് 101 മെഗാഹെർട്സ്. സമയം 12 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
1: മാപ്പിളപ്പാട്ടുകൾ. ആദ്യം എ ബഷീറ ബീവിയും സംഘവും അവതരിപ്പിക്കുന്നു.

എ ബഷീറ ബീവിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഇനി ആലപ്പുഴ റംല ബീഗം അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ഗാനസംലാപം. തത്സമയ ഫോണും ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസംലാപം.
0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ വിദ്യാമോൾ തേടി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനത്തിന്റെ രചന മാടപ്പള്ളി കൃഷ്ണൻകുട്ടി നായർ, സംഗീതം ചിതല എസ് ദിലീപ് കുമാർ. പൊന്നിൻകൂടത്തിന്റെ ഒരുമ്മ, പുന്നാര കവളിലൊരുമ്മ എന്നാരംഭിക്കുന്നു.

മാടപ്പള്ളി കൃഷ്ണൻകുട്ടി നായർ, പകൽക്കുറി വിശ്വൻ എന്നിവർ വരികൾ എഴുതി ചിത്ര എസ് ദിലീപ് കുമാർ സംഗീതം പകർന്ന വിദ്യാമൂഴ്ത്തി എടിപ്പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങൾ രശ്മി മോഹൻ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40. ഇപ്പോൾ സമയം 12:00 29:46. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേയ് തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണമായും സമ്പർക്കരഹിതവും കടലാസുരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പരിശോധിച്ച് മറുപടി അറിയിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഈ ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ട കാര്യം.
1: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് പെരുമ്പാവൂരിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ പങ്കെടുക്കും. തൂഫാൻ പതാക ഉയർത്തി പെരുമ്പാവൂർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി മന്ത്രി സംവദിക്കും. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് മന്ത്രി എം ലിജു. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. സി ക്ലാസ് സഹകരണ സംഘങ്ങളിലെ വോട്ടവകാശം സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിരുന്നു.

0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും വയറിളക്കവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരികെ പോയ ശേഷമാണ് പരിശോധനാ ഫലം ലഭിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. എഴുത്തുകാരനും ആകാശവാണി കോഴിക്കോട് നിലയം മുൻ വാർത്താ അവതാരകനുമായിരുന്ന വി കെ രഘുനാഥ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്രെഡായി സംസ്ഥാന കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖ നഗരമായി കേരളത്തെ വികസിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. സമഗ്ര വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. വാർഡ് തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, എൻഡമോളജിക്കൽ സർവേ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകളിൽ എൻട്രി പോയിന്റ് സ്ക്രീനിംഗും നടക്കുന്നു. മലമ്പനി വിരുദ്ധ വാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ചെക്യാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BSF ക്യാമ്പിൽ സ്ക്രീനിംഗും ബോധവൽക്കരണ പ്രവാസം നടത്തി. BSF ക്യാമ്പിലെ 153 പേരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു.
0: ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ കേരള ഹൈക്കോടതിക്ക് ഗോൾഡ് അവാർഡ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനത്തിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ജില്ലാതല കോടതികളിൽ നടപ്പിലാക്കിയ സമഗ്രവും സമ്പൂർണവുമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DCMS. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ചക്കമേള ശ്രദ്ധേയമാകുന്നു. ചക്ക വിഭവങ്ങളുടെ രുചി അറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നുവരുന്നത്. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. മേള നാളെ സമാപിക്കും.
0: ഇത്തവണത്തെ ഓണം വാരാഘോഷം അടുത്ത മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കും. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവമേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ മാസം 6 വരെ അവസരം. CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് പുലർച്ചെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലാന്റും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി

0: 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെയും നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ വെർദെയെയും രാവിലെ 7 മണിക്ക് കൊളംബിയ ഖാനയെയും നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ രാത്രി മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി മടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൻ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12:40. ഇപ്പോൾ പ്രകാശധാര.
2: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ സംസാരിക്കുന്നു.
3: നിങ്ങൾ ഒരു ഇൻഫന്റ് പാരന്റ് ആണോ എന്നുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാരന്റിംഗ് എന്നത് ഒരു മഹത്തായ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഫന്റ് പാരന്റിംഗ്. ന്യൂബോൺ മുതൽ കുഞ്ഞിന് 1 വയസ്സ് വരെ ഉള്ള പ്രായത്തെയാണ് നമ്മൾ ഇൻഫന്റ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ നമുക്ക് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 1, ഒരു കുഞ്ഞിനെ അധികം സ്നേഹിച്ചതുകൊണ്ട് ആ കുഞ്ഞ് നശിച്ചു പോകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞ് എപ്പോ കരഞ്ഞാലും അവരെ സമാധാനപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇത് അവരുടെ നെർവസ് സിസ്റ്റത്തിന്, അതായത് നാഡീവ്യൂഹത്തെ തന്നെ കുറച്ചൊന്ന് ശാന്തമാക്കാനായിട്ട് സഹായിക്കും. കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷിതാക്കളുടെ സാന്നിധ്യം ഉറപ്പായിട്ടും ഈ 1 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റം കൊണ്ടുവരും. ഈ സമയത്തുള്ള പരിപാലനം കുഞ്ഞിനും രക്ഷിതാക്കൾക്കും ആയുള്ള ആ ബോണ്ടിങ്, ആ ഒരു ബന്ധത്തെ വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്യും. 2, ശാന്തതയാണ്. അതായത് ശാന്തത മറ്റുള്ളവരിലേക്കും പകരുക എന്നുള്ളത്. രക്ഷിതാക്കൾ ശാന്തരാകുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങളും ശാന്തരാകും. അതായത് നമ്മൾ രക്ഷിതാക്കളുടെ ഇമോഷൻസ് വളരെയധികം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. വീട്ടിൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ രക്ഷിതാക്കളുടെ എല്ലാ പ്രവൃത്തിയും കുഞ്ഞുങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അധികമായി ദേഷ്യപ്പെടുന്നതും അധികമായി മോശവാക്കുകൾ ഉപയോഗിക്കുന്നതും കുഞ്ഞുങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് പല രക്ഷിതാക്കളും മറന്നു പോകുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുമക്കൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. അതായത് പോസിറ്റീവായിട്ടും അനുകരിക്കാൻ ശ്രമിക്കാം, നെഗറ്റീവായിട്ടും അനുകരിക്കാനായിട്ട് ട്രൈ ചെയ്യും. അത് കുഞ്ഞിന്റെ മാനസിക വളർച്ചയെ തന്നെ ബാധിക്കുന്നു. നല്ല രീതിയിലുള്ള അനുകരണമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷെ മോശം രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞുങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 3, പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആരും 100%

0: കൊടുക്കാൻ പാടില്ല. കാര്യം ഈ ഒരു ടൈം പീരീഡിലാണ് കൂടുതലായിട്ടും കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, അതായത് തലച്ചോറിന്റെ വളർച്ച നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നതും എന്ത് കേൾക്കുന്നതും എന്ത് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾ അതേ രൂപത്തിൽ തന്നെ അവർക്കത് മനസ്സിലാക്കാനും അവർ തിരിച്ച് അത് പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു ഇൻഫന്റ് പീരീഡ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്ക്രീൻ ടൈം. ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സീറോ സ്ക്രീൻ ടൈം ആണ്. അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ അനാവശ്യമായി വാശി കാണിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം എന്ന മാരകമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ക്വാണ്ടിറ്റി ടൈം, അതായത് സമയം നമ്മൾ നൽകണം. അവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രധാനമായും രക്ഷിതാക്കൾ തന്നെ അവരുടെ മുന്നിൽ വെച്ച് ഫോണ് കാണുകയും അവരോട് സംസാരിക്കേണ്ട സമയത്ത് കൂടുതലായിട്ടും നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കാണിക്കുന്നതെന്താണോ അവരത് കോപ്പി പേസ്റ്റ് എന്ന രീതിയിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റൈറ്റ് വേണം. നമ്മൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ കൂടുതലായിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് കുഞ്ഞുങ്ങളുമായിട്ട് ചെലവഴിക്കാതെ ഈ ഒരു മൊബൈലില് റീൽസ് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ആ രീതിയിലായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺസും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലോട്ട് പോവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്ക്രീൻ ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും നമ്മൾ ഫോൺ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പറ്റൂല എന്നുള്ളൊരു കാര്യം പറയാനും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ രക്ഷിതാക്കൾക്ക് ഒരു കാര്യം ചെയ്യാം, അവർക്ക് ബൗണ്ടറീസ് വയ്ക്കാം, ഒരു ടൈം പീരീഡ് വയ്ക്കാം എന്നുള്ളൊരു സമയം വയ്ക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ തിരിച്ചു ഫോൺ നമ്മുടെ കയ്യിൽ തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഈ ഒരു സമയം നമ്മൾ കൊടുക്കുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളും പറയാം അമ്മേ കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതലും ആ സമയത്തെ നീട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പാരന്റ്സ് ആ ഒരു കൃത്യസമയത്തിൽ നമ്മൾ തിരിച്ചു വാങ്ങിക്കണം എന്നുള്ളതാണ്. ആദ്യമൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ശീലമാകും. മാത്രമല്ല അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇവരുടെ സ്ക്രീൻ ടൈം നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ തന്നെ വളരെയധികം പ്രയോജനപ്പെട്ടേക്കാം. അവർക്ക് പഠിത്തത്തിലായിക്കോട്ടെ മറ്റ് കലകളിലായിക്കോട്ടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും അതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവാനും, പ്രത്യേകിച്ച് ഈ ഒരു സ്ക്രീൻ ടൈം വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, പരസ്പരം സംസാരിക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്ക്രീൻ ടൈം ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മറ്റു കുട്ടികളോടുള്ള താരതമ്യം, അതായത് കമ്പാരിസൺ, അത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. കുഞ്ഞുമക്കളെ ഒരു രീതിയിലും മറ്റു കുട്ടികളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്. കുട്ടികളെ മറ്റു കുട്ടികളുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് പ്രതികൂലമായി ബാധിക്കാം. ഇത് ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഉത്കണ്ഠ എന്നീ കാര്യങ്ങളിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യും. കുട്ടികളുടെ കഴിവുകളെയും പുരോഗതിയെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ ആരോഗ്യകരമായ മാനസിക വളർച്ചയ്ക്ക് സഹായകമാകും. ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഈ ഒരു താരതമ്യം ന്യൂബോൺ പീരീഡ് തൊട്ട് തന്നെ ചില രക്ഷിതാക്കൾ ചെയ്യുന്ന പ്രവണതയാണ്. കാരണം ഈ ഒരു പീരീഡില് വെയിറ്റിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ വീട്ടിന്റെ അടുത്തുള്ള കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഉണ്ട്, എന്റെ കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഇല്ല. ഈ ഒരു കമ്പാരിസൺ വരുമ്പോ തന്നെ അമ്മയ്ക്കാണ് കൂടുതലും അതില് സ്ട്രെസ്സും കാര്യങ്ങളും വിഷമമൊക്കെ വരുന്നത്. വീട്ടിലുള്ള മറ്റാൾക്കാരായിരിക്കും ഈ ഒരു താരതമ്യം ചെയ്യുന്നത്. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല വളർന്നു വരുന്നതും. അവര് ഓരോരുത്തരും ഓരോ വ്യക്തിത്വമുള്ളവരാണ്. പല കുട്ടികൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാൻ കഴിയുന്നതും. അപ്പൊ അത് നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല. മറ്റു കുട്ടി പഠിക്കുന്ന പോലെ എന്റെ കുട്ടി പഠിക്കണം എന്നില്ല. ആ കുട്ടിക്കുള്ള ഒരു കഴിവല്ല നമ്മുടെ കുഞ്ഞിനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് വൈകുന്നു. നമ്മൾ കൂടുതലായിട്ടും ആ കുഞ്ഞ് ചെയ്യുന്ന പോലെ നമ്മുടെ കുട്ടിയും ചെയ്യണം എന്ന് വാശി പിടിക്കുകയും ചെയ്യും. ആ സമയത്ത് കൂടുതലായിട്ടും അവർക്ക് സ്ട്രെസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ കാര്യം നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞു കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. നമ്മൾ ഇന്നിപ്പോ സംസാരിച്ചത് ഇൻഫന്റ് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു ഇൻഫന്റിന്റെ പാരന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഈ രീതിയിൽ നമ്മളൊന്ന് കുഞ്ഞുങ്ങളോട് പെരുമാറുക, അവരെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക, സ്ക്രീൻ ടൈം എന്ന കാര്യം നമ്മൾ ഒഴിവാക്കി വിടുക. ഇത്രയും കാര്യങ്ങൾ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്.
1: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകേച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖയ്ദ, ഐസിസ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000-ഓളം ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030-ഓടെ 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: തർക്കപൂർണ തരീകെ സെ തഥ്യോ കെ ആധാർ പർ അച്ഛി ചർച്ച സംവാദ് കരേംഗെ ഉത്തനാ ഹി ആപ് അച്ഛ നേതൃത്വം ദേ പായേംഗെ ഓർ യേ വിധാൻസഭാ കെ ഇസ് നേതൃത്വ സേ ഹി രാജ്യ കാ നേതൃത്വം നിക്കൽതാ ഹൈ ദേശ് കാ നേതൃത്വം നിക്കൽതാ ഹൈ ഓർ ഇസ്ലിയേ മേരാ ആപ് സേ നിവേദന ഹൈ ഹമേശാ ജീവൻ മേ സീഖ്തേ രഹേ നയ അനുഭവ് ലേതേ രഹേ അച്ഛേ ശ്രേഷ്ഠ വിചാരോ കോ സാജാ കർതേ രഹേ.
1: 2047-ഓടെ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമികണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയ പോരെ. അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
1: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ട്. മുജ്തബ ഖമനേയിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനേയിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത്രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16th ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും

0: അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00.

0: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണി വരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ 9495963321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുള്ളത് കുരീപ്പുഴ സജീവ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പ്രിയ ശ്രോതാക്കളുടെ പേര്
2: പറയുക.
1: തമ്പി മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ.
2: ഞാനൊരു 4 മാസം വിളിച്ചായിരുന്നു.
1: അപ്പോ മാന്യമായ ഒരു ഇടവേള ഇട്ടിട്ട് വീണ്ടും വിളിക്കുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ സാരം അല്ലേ?
2: അതെ അതെ അതെ.
1: ഇന്ന് ഏത് പാട്ട് ആവശ്യപ്പെടുന്നു തമ്പി?
2: ഇന്ന് ഇടപ്പള്ളിയുടെ ചരമഹത്വന്റെ സാർ, ഇടപ്പള്ളി രാഗ, അതുകൊണ്ട് മൂത്തുന്നത് രമണൻ എന്ന ചിത്രത്തിൽ ഉദയ സാര് വാര്യ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി, ആ പാട്ട്, ആ പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
1: വെള്ളി നക്ഷത്രമേ, ആ
2: രമണൻ
1: എന്ന ചിത്രത്തിലെ വെള്ളി നക്ഷത്രം എന്നുള്ള കെ പി ഉദയഭാനു പാടിയ പാട്ട്. ഇത് ചങ്ങമ്പുഴയുടെ വരികളാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് ചങ്ങമ്പുഴയുടെ വരികളാണ് അല്ലേ? 1967 ഈ ചിത്രം റിലീസ് ചെയ്തത്.
2: ഇതിന്റെ സംഗീത എൽ പി ആർ വർമ്മയല്ലേ?
1: കെ രാഘവൻ. കെ രാഘവൻ. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: ഇത് എന്റെ ഒരു സുഹൃത്ത് എഴുകോളുള്ള ഒരു ത്യാഗരാജന് വേണ്ടി സമർപ്പിക്കുന്നു. എഴുകോൾ സ്വദേശി ത്യാഗരാജന്
1: വേണ്ടി സമർപ്പിക്കുക.
2: എഴുകോൾ ത്യാഗരാജൻ.
1: അതെ, അദ്ദേഹം കേൾക്കുന്നുണ്ടാവില്ലേ ഈ പാട്ട് അല്ലേ?
2: നേരത്തെ
1: അറിയിച്ചിട്ടുണ്ട്.
2: റേഡിയോ ഉള്ളതാണ്.
1: പാട്ട് കേട്ടാലോ.
2: ശരി ശരി സാർ.

0: ഹലോ, ഗാനസലോകത്തിലേക്ക് സ്വാഗതം.
1: എനിക്ക് പാട്ടിന്റെ ഓർമ്മ വരുന്നില്ല.
0: പാട്ടിന്റെ ആദ്യ വരി ഓർമ്മ വരുന്നില്ലേ? പാട്ട് പാടി കേൾപ്പിക്കാമോ? അപ്പൊ ഏത് പാട്ട്?
1: മോടെ കൊടുക്ക.
0: ആ, മോളുടെ കൊടുക്ക.
1: ഹലോ
0: ഹലോ. ആ, മോളുടെ പേരെന്താ?
1: മോളുടെ പേര് ആവലി.
0: ആരതി. ആരതിക്ക് ഏത് പാട്ടാ ഇഷ്ടഗാനം ഏതാന്ന് ചോദിക്കും.
1: ആരതില്ല സാറേ, ആവലി.
0: ആ, അവനിയുടെ ഇഷ്ടഗാനം ചോദിക്കോ.
1: മോടെ ഇഷ്ടഗാനം പറയേ.
0: ആ, ഫോൺ
1: കൊടുക്കുന്നുണ്ട്.
0: ആ,
1: ഫോൺ കൊടുക്ക. സാറേ, നീ മോഹൻലാലൊക്കെ പാടുന്ന പാട്ടില്ലേ?
0: ഏത്? മോഹൻലാൽ പാടിയ കൊറേ ഗാനങ്ങളുണ്ടല്ലോ. ഏത്
1: പാട്ടാ?
0: സിനിമയിലെ തുടരും. സിനിമയില് മോഹൻലാൽ അഭിനയിച്ച പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? കൺമണിപ്പൂ എന്നുള്ള പാട്ടാണോ? അത് ചെമ്പഴുക്ക. അത് തന്നെ ചെമ്പഴുക്ക എന്ന് തുടങ്ങുന്ന അത് തന്നെ. കൺമണിപ്പൂവേ, കണ്ണാടി പൂ എന്നുള്ള പാട്ട് അല്ലേ?
1: എനിക്കൊരു മോളെ ഉണ്ട് സാറേ, ഒരു മരുമോനുണ്ട്.
0: ആ, മോളല്ലേ ആവണി?
1: ആ, അവണി. മരുമോനെ ശ്രാവണ്. എന്റെ വീട് കവിയൂരാണ്.
0: കവിയൂരാണ്.
1: കവിയൂര്. എന്റെ മോളെ കെട്ടിച്ച കോട്ടയം.
0: കോട്ടയത്തേക്കാണ് മോളെ കെട്ടിച്ചു വിട്ടത്. ആവണി കെട്ടിച്ചു വിട്ടത് അല്ലേ?
1: ഇപ്പൊ
0: മരുമോൻ വീട്ടിലുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് തുടരുമെന്ന്.
1: കുടുംബത്തിലെ എല്ലാവർക്കും, ഇവിടുത്തെ എല്ലാവർക്കും, സാറിനും ഒക്കെ, അവിടുത്തെ എല്ലാവർക്കും,
0: എല്ലാവർക്കും ആയിട്ട് സമർപ്പിക്കുകയാണ്. പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്ക് ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്ന എല്ലാം മറന്നുപോയി. പ്ലാൻ ചെയ്ത് വെച്ചത് എല്ലാം മറന്നുപോയി.
1: എല്ലാവർക്കും ഭയങ്കര വിദ്യാർത്ഥികളെ.
0: അപ്പൊ ഈ പാട്ട് കേട്ട വിഭ്രാന്തിയൊക്കെ ഒന്ന് മാറ്റൂ. സന്തോഷമായിട്ട് ഈ പാട്ട് കേൾക്കും. കുട്ടികളെല്ലാം ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ്. ബി കെ ഹരിനാരായണൻ എഴുതി, ജേക്സ് ബിജോയിയാണ് പറഞ്ഞത്. എം ജി ശ്രീമാറും കൂട്ടുകാരും കുട്ടികളും ചേർന്ന് പാടുന്ന പാട്ടാണ്. പാട്ട് കേട്ടോളൂ.

0: ഹലോ ഗാൻസ് എല്ലാവരിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
1: ഹലോ നമസ്കാരം.
0: നമസ്കാരം. ബിജു എവിടുന്നാണ്?
1: ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്.
0: മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറത്തെ ഏത്
1: ഭാഗത്താണ്? മലപ്പുറം
0: ജില്ലയിലെ ആദ്യമായിട്ടാണോ വിളിക്കുന്നതോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
1: വളരെ മുമ്പ്. അതായത് ഈ ജ്ഞാനസല്ലാതല്ല, പണ്ട് പൂന്തേനരുവി എന്നൊരു പരിപാടി
0: പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട്. ഇന്ന് ഏത് പാട്ടാ വേണ്ട ബിജു?
1: എനിക്ക് കിരീടങ്ങളൊക്കെ മേടപ്പല്ലോടം.
0: ബാലഗോപാലൻ തമ്പി പാടിയ പാട്ടല്ലേ? പാടുവോ ബിജു? എന്റെ പേര് സജീവ്. നല്ല
1: ശബ്ദമാണ്.
0: ഇന്ന് ഒരു രണ്ടുപേരി പാടുന്നോ ബിജു?
1: അന്ന് സാറിന്റെ ശബ്ദത്തിൽ കേട്ട ഒരു പാട്ട് തന്നെ ഞാൻ ഇവിടെ പാടും. കണ്ടു ഞമയന്തിയായി വന്നു നീ
0: ഇത് പി എസ് നമ്പീശ മാഷ് എഴുതിയൊരു ലളിതഗാനമാണ്. ഈ കിരീടം എന്ന ചിത്രത്തിലെ പാട്ട് ആണ് എന്ന് ആവശ്യപ്പെടുന്ന മേടപ്പൊന്നോടം എന്നുള്ള പാട്ട്. ഈ ചിത്രം കണ്ടിരുന്നോ? അതെ അതെ. ഇതിലെ എം ജി ശ്രീകുമാറിന്റെ പാട്ട് ഇതാണ്. അതിന് അദ്ദേഹത്തിന് ദേശീയ
1: ഇറങ്ങിയ സമയത്ത് കേട്ടിരുന്നു. പിന്നെ കാസറ്റ് നാമയായിട്ട് ഞാൻ പിന്നെ ഇതിന് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരു പാട്ട് നെറ്റിലൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോ വീണ്ടും ഈ പാട്ട് പിന്നെ സജീവാവാൻ തുടങ്ങി.
0: ഇതില് എം ജി ശ്രീകുമാറിന് പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. ദേശീയ അവാർഡ് മോഹൻലാലിന് ഇതില് ഒരു പ്രത്യേക പരാമർശവും ഫിലിം നാഷണൽ പ്രത്യേക പരാമർശവും ഉണ്ടായിരുന്നു. പിന്നെ എ കെ ലോകിദാസിന് പിന്നെ സ്റ്റേറ്റ് ഇതുണ്ടായിരുന്നു. പിന്നെ തിരക്കഥയ്ക്കുള്ള അവാർഡ്. ഈ ചിത്രം
1: ഒരുപാട്
0: അതെ അതെ കിരീട സെക്കൻഡ് പാട്ട് വന്നു. കിരീടത്തിന്റെ ഈ പേരിൽ തന്നെ തമിഴില് റീമേക്ക് ഉണ്ടായിരുന്നു. മറ്റു പല ഭാഷകളില് കന്നഡ, തെലുഗു, ഹിന്ദി, പിന്നെ വിദേശ ഭാഷകളിലേക്കൊക്കെ ഇത് ഇത് റീമേക്ക്
1: വന്നിട്ടുണ്ടായിരുന്നു.
0: അതെ, മോഹൻലാൽ ഉൾപ്പെടെ ഒരു വൻ താരനിര ഇതിനകത്തുണ്ടായിരുന്നു. മോഹൻലാൽ, തിലകൻ, പാർവതി, കവിയൂർ, ശങ്കരാടി, ശ്രീമാർ, ജഗദീഷ് ശ്രീമാർ, അങ്ങനെ ഒരുപാട് ഒരു വലിയ താരനിരയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സിബിമലിന്റെ പടമാണെന്നാണ് എന്റെ ഓർമ്മ. സിബിമലയിലാണ്. 1989 ഈ ചിത്രം. പാട്ട് കേട്ടാലോ ബിജു? ഇതുപോലെ ഇടവേളയിട്ട് വീണ്ടും വിളിക്കുക.
1: ഓക്കേ.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു. ഇതല്ലേ കോഴിക്കോട് പ്രയാറിൽ നിന്നും രാമേന്ദ്രൻ നായരാണ് സാർ.
0: ഏതു പാട്ടാ വേണ്ടത്? പഴയ പാട്ടായിരിക്കും.
1: പഴയ പാട്ട് തന്നെ, പഴയ പാട്ടാ. അന്ന് ആദ്യമേ വളരെയധികം ഒരു നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്ന ഗാനം 1976 വനദേവത എന്ന സിനിമയ്ക്ക് വേണ്ടി ജോസഫ് അലി കെയ്ക്കേരി സാറെ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം നിർവഹിച്ച് ഗാനഗന്ധർവൻ പാടി പതിഞ്ഞ ഒരു പാട്ടാണ്. ഓ അല്ല, ഞാൻ പാടാം, വേറൊരു പാട്ട് പാടാം സാർ. അനിർവചനീയമായ

0: അനുഭൂതി നൽകുന്ന ഒരു മനോഹര ഗാനം, ഹൃദയഹാരിയായ ഗാനമാണ് ഈ പറയാൻ പോകുന്നത്. മന്മഥന്റെ കൊടിയടയാളം മത്സ്യമെന്ന് കേട്ടു ഞാൻ, എംപ്രിയെ നിൻ കണ്ണില പൊൻ പതാക കണ്ടു ഞാൻ. ഈ പദം ഓ
1: യൂസഫ് അലി കേച്ചേരി ഇതിലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്നത് മാത്രമല്ല പ്രത്യേകത, യൂസഫ് അലി കേച്ചേരിയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ തിരക്കഥ ഒപ്പം നിർമ്മാണവും യൂസഫ് അലി കേച്ചേരിയാണ്.
0: അദ്ദേഹം ഈ ഒരു സിനിമ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കൂടെ ഉണ്ട്.
1: ഈ പടം കണ്ടതായിരിക്കുമല്ലോ, അങ്ങ് കണ്ടതായിരിക്കും.
0: കണ്ടതാ. മനോഹരമായ അതിമനോഹരമായ ഒരു പാട്ടാണിത്. ഇപ്പൊ നമ്മുടെ പിന്നെ മക്കള് മൂത്താള് ഫാമിലി നാട്ടിൽ വന്നിട്ടുണ്ട്,
1: ഒപ്പമുണ്ടല്ലേ.
0: പിന്നെ ഫാമിലി സഹിതം, പക്ഷെ ഇപ്പോൾ വീട്ടിലില്ല. അവരെയും കൂടെ ഒന്ന് പങ്കെടുപ്പിക്കാമെന്ന് വിചാരിച്ചപ്പം അവര് പിന്നെ വൈകന്റെ വീട്ടിൽ വരെ പോയിരിക്കും.
1: പിന്നെ തിങ്കളാഴ്ച പങ്കെടുപ്പിക്കാം, അടുത്ത ദിവസം പങ്കെടുപ്പിക്കാം അല്ലേ.
0: വിളിച്ചാ കിട്ടുമെങ്കിൽ പങ്കെടുപ്പിക്കാം. ഓ പിന്നെ ഞാന് അല്ലെ, ഇളയാളിന്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, പക്ഷെ അവര് പ്ലേ സ്കൂളിൽ പോയിരിക്കുക. കൊച്ചുമോള് കുട്ടികളുടെ പേര്, പിന്നെ മൂത്താളിന്റെ കുട്ടികളുടെ പേര് പിന്നെ രവി, രവിത്ത് മൂത്ത മകൻ, മൂത്ത മകൻ, പിന്നെ മൂത്ത മകന്റെ മകൻ, ഇളയാള് നമിത്ത്, അങ്ങനെ രണ്ടുപേര്, അങ്ങനെ രണ്ടുപേര് മൂത്താളിന്. ഇളയാളിന് ഒരു കുട്ടിയേ ആയുള്ളൂ, അതൊരു പെൺകുട്ടിയാണ്, ശിവാനി.
1: ഞങ്ങള് ഇവർക്കൊക്കെയാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത് അല്ലേ.
0: അതെ അതെ അതെ, ഇവർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുന്നു. മാത്രമല്ല നമ്മുടെ ആകാശവാണിയുടെ എല്ലാ ഓരോരോ പിന്നെ ജീവനക്കാർക്കും പിന്നെ വളരെയധികം സന്തോഷത്തോടെ ഈ ഗാനം സമർപ്പിക്കുകയാണ്.
1: പാട്ട് കേൾക്കാം.
0: പിന്നെ ഞാൻ രണ്ടുപേരി വേറൊരു പാട്ടൊന്ന് പാടുന്നതിന്
1: പെട്ടെന്നൊന്ന് പാടിക്കോ, സമയം ഒരുപാടാവുന്നു. മറ്റു ശ്രോതാക്കൾ ഇങ്ങനെ
0: ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു ചിരി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി. അണിയാരപ്പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാം, തിരുവേദിക്കോളിലിനുള്ളിൽ തിരയാട്ടക്കുഞ്ഞിടാം. ഈ കുഞ്ഞാൻ കിളിക്കൂടുന്നത് കുയിലിനറിയുമോ, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി.
1: അപ്പൊ പഴയ പാട്ട് പഴയ പാട്ട് ആവശ്യപ്പെട്ടാലും പുതിയ പാട്ടുകളൊക്കെ അറിയാം.
0: പുതുപാട്ട്
1: നല്ല കാര്യം. അപ്പൊ പാട്ട് കേൾക്കാം, സമയം ഒരുപാടാവുന്നു. പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം.
1: ഞാൻ സുമ മഹാദേവി കാട് കാർത്തിയപ്പള്ളി.
0: കാർത്തിയപ്പള്ളി. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പൂക്കാലം വരവായതിന് ഏതോ പറമുകിലിൻ കിനാവിലെ മുസ്കായി നീ എന്നുള്ള പാട്ട്
0: എന്നുള്ള പാട്ടാണ് വേണ്ടത്.
1: എനിക്കൊരു കൊച്ചുമോനുണ്ട്, ഒന്നല്ല നാലു പേരുണ്ട്. പിന്നെ അവന് ഈ കഴിഞ്ഞ ജൂൺ 12 രണ്ടു വയസ്സായിരുന്നു. അന്ന് ഞാൻ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല.
0: കിട്ടാത്തോണ്ട് ജന്മനാളായിട്ട് ജന്മനാളായിട്ട് വിളിച്ചിരുന്നു, കിട്ടിയില്ല.
1: ഞാൻ വിളിക്കാറുണ്ടായിരുന്നു കൊറേ നാളായി വിളിച്ചിട്ട്.
0: ഈ ചിത്രം കണ്ടതല്ലേ? ഇതില് കണ്ടിട്ടുണ്ടോ ഈ ചിത്രം? ഇതിലൊരു ബാലതാരം ഉണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ കൊച്ചുമോൻ? അതുകൊണ്ട് രണ്ടു കുഞ്ഞുങ്ങൾക്ക് ആയിക്കോട്ടെ അല്ലേ? അപ്പൊ ആരും പിണങ്ങണ്ട, അവരെല്ലാരും കേൾക്കട്ടെ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെടുന്നത്. ഏതോ വാർമുകിൽ എന്നുള്ള പാട്ട് കേൾക്കാം.
1: കേട്ടോ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: ഹലോ ഹലോ,
0: പേര് പറഞ്ഞോളൂ.
1: പേര് വിജയാദേവി.
0: തൊടുപുഴയിൽ നിന്ന്
1: വിജയാദേവി.
0: ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വേണ്ടത് ജയചന്ദ്രൻ പാടിയ ചുവരില്ലാതെ ചായങ്ങളില്ലാതെ എന്നുള്ള
0: പാട്ട്. ഇത് പിന്നെ ഏത് ചിത്രത്തിലെ എന്നാണെന്ന് അറിയാമല്ലോ. മയൂഖം എന്ന ചിത്രത്തിൽ ഇതാണ്. 2005 ഈ ചിത്രം റിലീസ് ചെയ്തത്. ഇതില് വേറെയും കുറെ നല്ല പാട്ടുകള് ഉണ്ട്. കാറ്റിന് സുഗന്ധം, ഈ പുഴയും എന്നുള്ള പാട്ട്, ധനുവാസ പുല്ല്, അങ്ങനെ കുറെ പാട്ടുകളുള്ള നല്ല കുറെ പാട്ടുകളുള്ള
1: ചിത്രമാണ്.
0: അതിതിലല്ല, ജയചന്ദ്രൻ പാടിയ പാട്ട് അല്ലെ? ജയചന്ദ്രൻ, ജയചന്ദ്രന്റെ പാട്ടുകളുടെ കാര്യം പറയായിരിക്കും. ഈ പാട്ട് എഴുതിയതാരാണെന്നറിയാമോ? ഈ ചിത്രത്തിന് സംവിധായകൻ ഹരിഹരൻ തന്നെയാണ് ഈ പാട്ട് എഴുതിയത്, ചുവരില്ലാതെ ചായങ്ങളില്ലാതെ എന്നുള്ളത്. രവി ബോംബെയാണ് ഈണം പകർന്നത്.
1: നല്ല പാട്ടാണ്.
0: രവി ബോംബെ, ഓർമ്മ കുറവാണെന്നല്ലേ?
1: സാരമില്ല, ഈ പാട്ട് കേട്ടാലോ. ശരി, താങ്ക് യു.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ. സതീഷ് പുതുശ്ശേരി. രഞ്ജിനി ശ്രോതാക്കൾക്ക് വളരെ പരിചിതമായ പേരാണ് ആകാശവാണി ശ്രോതാക്കൾ. ഏത് പാട്ടാ വേണ്ടത്
1: സാറേ? എനിക്ക് ഈ തുകൽ കൊട്ടാരം സിനിമയിലെ തങ്കമൗതിരി എന്നുള്ള പാട്ടാണ്
0: പാട്ടി.
1: അത് ചോദിക്കാൻ അത് പറയാനുള്ള കാരണം വെച്ചാല് സാറേ, അടുത്ത കഴിഞ്ഞ മെയ് 7 അച്ഛന് മരിച്ചുപോയി. അത് എനിക്ക് വല്ലാത്തൊരു പ്രയാസത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ഇതായിരുന്നു.
0: അച്ഛന്റെ
1: അച്ഛന് ക്യാൻസർ ആയിരുന്നു. അത് അറിഞ്ഞില്ല. അത് പരിശോധിച്ച് നോക്കിയപ്പോ 4-ാം ഘട്ടമായിപ്പോയി. അപ്പം തിരിച്ചു വരുമെന്ന് ഓർത്താ, പക്ഷെ പെട്ടെന്ന് അച്ഛനെ പിള്ളേർക്കൊക്കെ ഇരിക്കാത്തതാണ് ആ ഒരു അവസ്ഥ വന്ന, പിന്നെയും അത് നമ്മളെ കയ്യിൽ വിട്ടുപോയി. അങ്ങനെ വല്ലാത്തൊരു പ്രയാസമാണ്. അച്ഛനെ അച്ഛനാണ് എന്നെ സത്യം പറഞ്ഞ ഈ റേഡിയോയിൽ എന്നെ ഈ റേഡിയോ പരിപാടി കേൾക്കാനായിട്ടുള്ള പ്രചോദനം നൽകിയ അച്ഛനാണ്. അപ്പം അച്ഛന്റെ ആ ഒരു എനിക്ക് വല്ലാത്ത താങ്ങാൻ ഒരു പ്രയാസമുണ്ട്. ഇപ്പം ഈ കോൾ കിട്ടി എനിക്ക് വല്ല സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ ദുഃഖമുണ്ട്. ഈ ഒരു അവസരത്തിലിരിക്കുകയാണ് സാറേ. ഞാൻ രണ്ട് പരിപാടിക്കോട്ടെ.
2: തിരുമേരി തുറന്നു പവിഴമുന്തിരിപ്പൂത്തുവിടന്നു നീലോൽപ്പനമിഴി നീലോൽപ്പനമിഴി നീ

0: നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ. അപ്പൊ പഴയ പാട്ടിനെയും ഏകദേശം പുതിയ പാട്ടുകളെയൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ?
1: ഞാന് പുതിയ പാട്ടിനോട് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ പഴയ പാട്ടിനെ കുറിച്ച് അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല. കാരണം ആ വയലാർ ദേവരാജൻ അതായത് ബാബുരാജ് ആ ഒരു കാലഘട്ടത്തെ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് നമ്മുടെ മനസ്സിലൂടെ കറത്തി വരുന്ന ഒരു ഒരു ഒരു സാഹിത്യം ഇപ്പോഴത്തെ

0: പാർവതി പാർവതി മനോഹരി എന്നുള്ള പാട്ട്.
1: നല്ല
0: പാട്ടുകളാണ്.
1: അപ്പം ഇത് അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്.
0: പിന്നെ
1: ഇത് അദൃശ്യമായിട്ട് ഏതെങ്കിലും ലോകത്തിരുന്ന് കേൾക്കാൻ കഴിയും, കേൾക്കട്ടെ. ഞാൻ ഒരു ആ ഒരു അച്ഛന്റെ
0: ഓർമ്മകൾ
1: ഞാൻ സങ്കല്പിച്ചു, അച്ഛൻ കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കട്ടെ. ആ ഒരു ദുഃഖത്തോടുകൂടി അച്ഛൻ ലോകങ്ങൾക്ക് മുമ്പ് ഞാൻ സമർപ്പിക്കുകയാണ്.
0: പാട്ട് കേട്ടോളൂ.
1: ആ

0: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
0: സിന്ധു.
1: സിന്ധു എവിടുന്നാണ്?
0: കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്.
1: കൊല്ലത്ത് എവിടുന്നാണ്?
0: കൊല്ലം നല്ലില എന്ന് പറയും, കുണ്ടറക്കടുത്തുള്ള ഒരു
1: സ്ഥലമാണ് നല്ലില. പാട്ടാ വേണ്ട സിന്ധുവിന്?
0: എനിക്ക് വേണ്ടത് കരിമുകിൽ കാട്ടിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് വേണ്ടത്.
1: കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ പാടി കടത്തുവെള്ളം യാത്രയായി എന്നുള്ള പാട്ടാണ്. അറിയാമല്ലോ,
0: പാടിയത് ജയചന്ദ്രൻ സാറാണ്. എന്റെ ഹസ്ബൻഡ് ജയചന്ദ്രൻ സാറിന്റെ വലിയ ഫാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ
1: ഹസ്ബൻഡ് പേരെന്താ?
0: വിജയകുമാർ.
1: വിജയകുമാർ സമർപ്പിക്കുകയാണ് ഈ പാട്ട് അല്ലേ?
0: അതെ അതെ അതെ.
1: പി ഭാസ്കർ ആണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം കെ രാഘവൻ. ഇതൊരു പഴയ പാട്ടാണല്ലോ, 1969 ഈ ചിത്രം റിലീസ് ചെയ്തത്.
0: ഞാനിപ്പോ ഈ ഗാനസല്ലാപത്തിന് പല പ്രാവശ്യം വിളിച്ചു, 3 വർഷം കൊണ്ട് വിളിക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. വാട്സപ്പില് ഒരു മെസ്സേജ് കൊടുത്തപ്പോ അന്ന് എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റി. പിന്നീട് അതിനുശേഷം വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു, പക്ഷെ ഇന്നിപ്പോ ഇരുന്ന് ട്രൈ ചെയ്ത് കിട്ടി. വളരെ സന്തോഷം, സാറിനോട് സംസാരിക്കാൻ പറ്റിയതിനും സന്തോഷം.
1: ഈ ചിത്രം സംവിധാനം ചെയ്തതും പി ഭാസ്കൻ ആണ്. ഈ വരികൾ എഴുതിയ പി ഭാസ്കൻ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. പാട്ട് പാടുവോ?
0: ഞാൻ പാടത്തില്ല, ഹസ്ബൻഡ് ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും, അത്രേ ഉള്ളൂ.
1: അടുത്തുണ്ടോ?
0: ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, കൊടുക്കാം.
1: ആ പാട്ട് പാടുന്നു ഇന്ന് രണ്ടു പേര് പാടും.
2: നമസ്കാരം.
1: നമസ്കാരം.
2: ഞാനൊരു
1: സബ് ഇൻസ്പെക്ടർ ആണ്. ഇന്ന് പാടുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ?
2: രണ്ടുപേരും തന്നെ കടത്തുവണ്ണം യാത്രയായി
1: നന്നായി പാടി. ജയചന്ദ്രന്റെ ആരാധകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ജയചന്ദ്രന്റെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം അല്ലേ?
2: എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞലയിൽ ജയചന്ദ്രൻ സാറിന്റെ ആദ്യത്തെ പാട്ട്, സിനിമയിൽ ആദ്യത്തെ പാട്ട്. എനിക്കിഷ്ടം, ഞാൻ പല വേദികളിലും പാടാറുമുണ്ട്. നമ്മുടെ നാട്ടില് ചില
1: വേദികളിലൊക്കെ പാടുന്നുണ്ട്. ഇന്ന് ഈ പാട്ട് കേട്ടാലോ? കരിമുകിൽ കാട്ടിൽ എന്നുള്ള പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ ഇഷ്ടഗാന പരിപാടി ഗാനശലാപത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ശ്രോതാവിനെ കൂടി പങ്കെടുപ്പിച്ച് ഒരു ഗാനം പൂർണ്ണമായി പ്രക്ഷേപണം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഗാനശലാപം ഇവിടെ പൂർണ്ണമാവുകയാണ്. വിളിച്ച് ഗാനങ്ങൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പിന്നെ വിളിച്ചിട്ട് കിട്ടാതെ പോയ ശ്രോതാക്കൾ വീണ്ടും ശ്രമിക്കുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനശലാപത്തിൽ ഒത്തുകൂടാം. അതിലെ നമ്പർ ഇതാണ്: 9495961 9 3 2 1 9 4 9 6 5 5 6 3 2 1. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9 4 9 6 5 9 6 3 2 1. തിങ്കളാഴ്ച ഗാനശലാപത്തിൽ ഒത്തുകൂടാം. അതുവരെ നന്ദി, നമസ്കാരം, ശുഭദിനാശംസകൾ.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് കുരീപ്പുഴ സജീവ്, അണിയറയിൽ ശ്രീജ ഉണ്ണികൃഷ്ണൻ, വി സുരേഷ് കുമാർ, സ്റ്റുഡിയോയിൽ അർച്ചന എം എം, അനീഷ് പി നായർ.

0: ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഉൽപ്പന്നം ശരിയായിരിക്കണം, സേവനം കൃത്യമായിരിക്കണം. തെറ്റായ സേവനങ്ങൾക്കെതിരെ പരാതി നൽകാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിഴിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പീറ്റർപില്ലിൻ ഏജൻസീസ്.
0: വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. തെറ്റായ വില, മോശം സേവനം, കൃത്യമായ വിവരങ്ങളില്ലായ്മ, ഇവയ്ക്കെതിരെ പരാതിപ്പെടാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.
4: ഇനി മിഡ് ന്യൂസ് ഡൽഹിയിലെ.
5: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi describes Amarnath Yatra as eternal chapter in spiritual tradition and cultural unity of the country. Extends greetings to devotees. Finance Minister Nirmala Sitharaman invites French investors to partner with India's journey towards Vikasit Bharat 2047, calls for strengthening India-France strategic partnership. Two-day orientation program for newly elected members of Legislative Assembly begins in West Bengal. India steps up humanitarian assistance to earthquake hit Venezuela under Operation Amistad. Nearly 2,600 people died, thousands still missing. IMD issues red alert for heavy to very heavy rainfall over Gujarat, Goa, Madhya Maharashtra, Odisha and parts of Madhya Pradesh till tomorrow. And in FIFA World

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, രഘു ചന്ദ്രിക, എ കെ സുജിത്ത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.

0: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണു കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
0: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.
3: നീ വിളിച്ചെന്നോ? എന്താ മോളെ നീ പറയുന്നത്? എന്താ കമല ഇത്?
0: പെണ്ണുകാണൽ ചടങ്ങിന് എന്തിനാ ചിത്രക്കുട്ടി പോലീസ്?
4: നിങ്ങളെ ചിത്രേ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
2: അമ്മേ, അർത്ഥമാണോ അനർത്ഥമാണോ എന്നൊക്കെ ഈ ഇരിക്കുന്ന സോമശേഖരൻ നായരും ചന്ദ്രുവും പറയട്ടെ.
3: എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
5: എന്താണ് സുരേ ഇത്? നല്ല പെൺകുട്ടിയുണ്ട്, ചന്ദ്രുവിൻ ആലോചിക്കട്ടെ എന്ന് ചോദിച്ച് വീട്ടിൽ വന്നത് പോലീസ് സാന്നിധ്യത്തിൽ പെണ്ണുകാണൽ നടത്താനാണോ?
1: അയ്യോ സോമൻ ചേട്ടാ, ദൈവം സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
2: ഇതിൽ എന്റെ അച്ഛനോ അമ്മയ്ക്കോ സുരേങ്കിളിനോ യാതൊരു മനസ്സറിവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. അതിന് തക്കതായ കാരണവുമുണ്ട്.
6: അതെന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ചിത്ര, പെണ്ണുകാണ ചടങ്ങിന് പോലീസിന്റെ ആവശ്യമുണ്ടോ?
4: മോളെ, നീ സമ്മതിച്ചത് കൊണ്ടല്ലേ കാണാൻ വന്നത്? എന്നിട്ടിപ്പോ?
2: അച്ഛാ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാനിതൊന്നും ചെയ്തത്. ഒരപകടം വരുന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ, അത്രേ ഉള്ളൂ.
3: അപകടമോ? എന്തപകടം?
1: എന്തോന്നിത്?
2: ആ, പോലീസുകാരിങ്ങ് എത്തിയല്ലോ. ഇൻസ്പെക്ടർ ഒപ്പമുണ്ട്. ഇനിയുള്ള കാര്യങ്ങള് അവര് തന്നെ വിശദീകരിക്കും.
7: നമസ്കാരം, ഞാൻ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാ. ചിത്ര ഇൻഫോം ചെയ്തതനുസരിച്ചാ ഞങ്ങൾ വന്നത്.
3: പക്ഷെ എന്തിന്?
7: നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സോമശേഖരൻ നായരോടും ചന്ദ്രുവിനോടും ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തിരക്കാനുണ്ട്.
5: ഞങ്ങളോടോ? എന്ത് കാര്യം?
7: പറയാം. അറിയാമല്ലോ, ചിത്ര ഒരു ഓൺലൈൻ ന്യൂസിലല്ലേ വർക്ക് ചെയ്യുന്നേ. വാർത്തകൾക്കും മറ്റുമായിട്ട് പോലീസിനെ അവർ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയുള്ള പരിചയം കൊണ്ടാ തനിക്ക് വന്ന വിവാഹ ആലോചനയെപ്പറ്റി അവരെന്നോട് സംസാരമെത്തി പറഞ്ഞത്. ഒരു പുതിയ ബന്ധമായതിനാൽ വരുന്നവരെപ്പറ്റി വിശദമായൊരു അന്വേഷണം നല്ലതാണെന്ന പോലീസ് ബുദ്ധി ഞാൻ ഉപദേശിച്ചത്. അന്വേഷണം ഞാൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു.
5: ഓ, ഞങ്ങളെപ്പറ്റി തിരക്കാനാണോ ഈ വരവ്? ഒരു ഫോൺ കോളിൽ തിരക്കാവുന്ന കാര്യമായിരുന്നല്ലോ അത്.
7: അതെ, പക്ഷേ എനിക്ക് ലഭിച്ച വിവരങ്ങളും നിങ്ങൾ ചിത്രയുടെ വീട്ടുകാർക്ക് നൽകിയ വിവരങ്ങളും ഒട്ടും മാച്ചാവുന്നില്ല. പലതും വസ്തുതാവിരുദ്ധമാണ്. അതിനാൽ നേരിട്ടൊരു അന്വേഷണം നടത്താമെന്ന് കരുതി.
8: അച്ഛാ, അച്ഛൻ വന്നേ. അപമാനം സഹിച്ച് ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ?
5: മിൽക്ക് ചന്ദ്രു, ഒരാരോപണം വന്ന സ്ഥിതിക്ക് അതെന്താണെന്ന് മുഴുവനായും അറിയണം. ഇൻസ്പെക്ടർ, എന്താണ് നിങ്ങൾക്ക് വസ്തുതാവിരുദ്ധമെന്ന് തോന്നിയ കാര്യങ്ങൾ?
7: ഈ പത്രങ്ങളിലും ടിവിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിവാഹ തട്ടിപ്പ് വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ. പരിചയമുള്ള ഒരാൾ അതിൽ ചെന്ന് ചാടരുത് എന്ന വ്യക്തിപരമായ കൺസേണും അത്തരം ഒരു ശ്രമത്തെ തടയുക എന്ന പോലീസ് മുൻകരുതലും മാത്രമാണ് എന്റെ വരവിന്റെ പിന്നിലുള്ളത്.
5: മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്?
7: സോമശേഖരൻ നായർ, റിട്ടയർഡ് സേഫ്റ്റി ഓഫീസർ, HAL ബാംഗ്ലൂർ അല്ലേ?
5: അതെ.
7: ഈ വിവാഹാലോചന ആർക്കു വേണ്ടിയാ?
5: എന്തൊരു മണ്ടൻ ചോദ്യം! ദാ ഈ നിൽക്കുന്ന എന്റെ മകൻ ചന്ദ്രുവിന് വേണ്ടി.
7: അവിടെയാണ് പിശക്. ഇത് നിങ്ങളുടെ മകനല്ല.
3: മകനല്ലേ?
4: പിന്നെ?
7: അതെ, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് പോലെ ഇത് അച്ഛനും മകനൊന്നുമല്ല. സോമശേഖരൻ നായർ പെണ്ണന്വേഷിക്കുന്നത് തന്റെ മരുമകന് വേണ്ടിയാണ്. അതായത് സ്വന്തം മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് അദ്ദേഹം കല്യാണം ആലോചിച്ചു വന്നിരിക്കുന്നത്.

0: എന്റെ ബ്രോക്കർ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ആദ്യമാ. പെണ്ണുകാണൽ ചടങ്ങ് ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്.
1: എല്ലാത്തരം അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാ സുരേ. ഇനി പറഞ്ഞാട്ടെ, ഈ പ്ലാനിങ്ങിൽ സുരയുടെ റോൾ എന്താ?
0: അയ്യോ, ഒരു റോളും ഇല്ല സാറേ. മാന മര്യാദക്ക് ഒരു തൊഴിലും കൊണ്ട് നടക്കുന്നവനായി ഞാൻ കൂട്ടിയോജിപ്പിച്ച രണ്ടു തലമുറ ആളുകളെങ്കിലും എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈ നാട്ടിൽ ഉണ്ടാവും സാറേ.
2: ഇൻസ്പെക്ടർ സാറേ, അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് നാളത്തെ പരിചയം മാത്രമേ സുരയ്ക്ക് ഞങ്ങളുമായി ഉള്ളൂ. അതായത് ഈ നാട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി വന്നതിന് ശേഷമുള്ള പരിചയം. ഞാൻ തന്നെയാണ് ചന്ദ്രുവിനെ പറ്റിയ ഒരു വിവാഹാലോചന ആവശ്യപ്പെട്ട് സുരയെ സമീപിച്ചത്.
1: മിസ്റ്റർ സോമശേഖരൻ നായർ, ഗവൺമെന്റ് സർവീസിൽ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ നിന്ന് റിട്ടയറായ ആളാണ് താങ്കൾ. എന്നിട്ടും ഇത്തരത്തിലൊരു വഞ്ചനാപരമായ നീക്കം നടത്തിയത് എന്തിനാ?
2: ഇതിൽ ഒരു വഞ്ചനയില്ല. എന്നെ പറ്റിയും ചന്ദ്രുവിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണ്. ഒരു കള്ളവുമില്ല.
1: നിങ്ങൾ ഷെയർ ചെയ്ത വിവരങ്ങളെല്ലാം സത്യമായിരിക്കാം. പക്ഷേ ചന്ദ്രു വിവാഹിതനാണെന്നും അയാൾ നിങ്ങളുടെ മകളുടെ ഭർത്താവാണെന്നും മറച്ചുവെച്ചു. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് BNS ആക്ടിൽ പിഴയും തടവും ഒക്കെ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അത് മറക്കരുത്.
2: സാങ്കേതികത്വം പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളില്ല. ചന്ദ്രുവിനെ ഒരു മകനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ വിവാഹിതനാണ് എന്നതും നിലനിൽക്കില്ല. ഇപ്പറഞ്ഞ വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല.
1: ചിത്രം നൽകിയ വിവരം അനുസരിച്ച് അന്വേഷിച്ച് എനിക്കുണ്ടായ കൗതുകവും അതുതന്നെയാ. സ്വന്തം മരുമകന് വേണ്ടി രണ്ടാം കല്യാണത്തിനിറങ്ങിയ അമ്മായിയപ്പൻ, സ്വന്തം മകൾക്കെതിരെ ഒരു ദ്രോഹം നടത്താൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്?
3: കൃഷ്ണകുമാർ സാർ, ആ പെൺകുട്ടിയെ കൂടി വിളിച്ചു വരുത്തു. അവളും അറിയട്ടെ തന്റെ ഭർത്താവും അച്ഛനും കൂടി അവൾക്കെതിരെ നടത്തുന്ന ദ്രോഹങ്ങൾ.
2: സാറിന് കൗതുകം, ഇതാ ഈ കുട്ടിക്ക് രോഷം. പിന്നെ മകളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന മിസ്റ്റർ ഗോവിന്ദനും ഭാര്യ കമലയ്ക്കും ഉണ്ടായ അമ്പരപ്പ് ഇപ്പോൾ ഒഴി മാറിയിട്ടില്ല.
1: അതെ, കാര്യങ്ങളിനെ തെളിച്ചു പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് സോമശേഖരൻ നായർ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രൻ ചന്ദ്രു.
4: സാർ, താല്പര്യമില്ലാഞ്ഞിട്ടും ഈ വിവാഹാലോചനക്കിറങ്ങിയ ഞാൻ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നു. താങ്കൾക്ക് കേസ് ചാർജ് ചെയ്യാം. വാദപ്രതിവാദങ്ങൾ കോടതിയിലല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അച്ഛന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. താങ്കളുടെ ചാർജ് അനുസരിച്ച് എനിക്കെന്താ ലഭിക്കുക? ജാമ്യമോ അതോ റിമാൻഡോ? എന്തായാലും ഞാൻ റെഡിയാ.
3: ആദ്യം നിങ്ങൾ ആ പാവം കുട്ടിയെ വിളിക്ക്, അറിയട്ടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖങ്ങൾ.
2: അവളെ വിളിച്ചു വരുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ
3: എന്ത് പക്ഷേ? നമ്പർ പറയാം, ഞാൻ തന്നെ വിളിക്കാം.
2: സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രനുമായുള്ള വിവാഹം കഴിഞ്ഞതിന്റെ മൂന്നാം പക്കം കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയതാണവൾ. കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ അവളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾക്കും വിശ്വാസമാകും. എന്തിന് ഈ ചതി ചെയ്തു അവളുടെ മുഖത്ത് നോക്കി ചോദിക്കാമായിരുന്നു.
5: ബെസ്റ്റ് സംഗതി ഇപ്പൊ തല കീഴായോ? ചിത്രക്കുഞ്ഞെ, കുഞ്ഞ് തോണ്ടിയിട്ടിരിക്കുന്നതേ വല്ലാത്തൊരു ഹേടാകൂടമാണല്ലോ.
3: കാമുകന്റെ കൂടെ പോയെന്നോ? കൃഷ്ണകുമാർ സാർ, ഇതൊന്നും അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നില്ലേ?
1: അത് ഇല്ല, ഞാൻ അന്വേഷിച്ചപ്പോ ഇക്കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ല.
4: അത് കൊള്ളാം. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയപ്പോ മുഴുവൻ വിവരങ്ങളും തിരക്കണ്ടേ എന്റെ സാറേ. സംഗതികളുടെ വാലും തുമ്പും മാത്രം പൊക്കിയെടുത്തോണ്ട് വന്നപ്പോ ദേ നോക്ക്, പെണ്ണു കാണാൻ ഇറങ്ങിയ ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ.
1: പക്ഷെ മകൾ ഓടിപ്പോയിട്ടും നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാഞ്ഞത് എന്തായിരുന്നു? അവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തോ?
2: ഇൻസ്പെക്ടർ സാർ, പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ഇഷ്ടം നടപ്പാക്കിയതിന് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പോലീസ് പരാതി എടുക്കില്ലല്ലോ. അങ്ങനെ പോയൊരാളെ ബലം പ്രയോഗിച്ച് തിരികെ കൊണ്ടുവന്നാലും ദാ ചിത്രയെ പോലുള്ള നവോത്ഥാനവാദികൾ കൊടിയും പിടിച്ചിറങ്ങില്ലേ അവരുടെ ഭാഗം വാദിക്കാൻ?
3: ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ പെണ്ണു കാണാൻ എത്തുന്ന ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം.
6: സോമശേഖരൻ നായർ, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചെറിയൊരു എടുത്തുചാട്ടം അവൾ നടത്തി, ക്ഷമിക്ക്.
2: ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല, ജാഗ്രത നല്ലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പെണ്ണുകളുടെ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയായിരുന്നു തീരുമാനം. ഒന്നും മറച്ചുവെക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല.
5: പക്ഷേ ചായയും ബിസ്ക്കറ്റും വരുന്നതിന് മുമ്പ് പോലീസ് ജീപ്പും പിടിച്ചിങ്ങെത്തി. ആ, ഇതൊരു അനുഭവമാക്കാം അല്ലേ മോളെ?
3: ഞാൻ പക്ഷേ
2: ആ ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ന് പറയുന്നു.
1: തീർച്ചയായും നിങ്ങൾക്ക് പോവാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസും ഇല്ല.
4: വലിയ ഉപകാരം. വാച്ച.
6: സോമശേഖരൻ നായർ, മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
2: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ടാകും.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ബ്രോക്കർ സുര, എ കെ സുജിത്ത്, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഇന്ന് വൈകുന്നേരം 6:40 കേൾക്കാം വാർത്താവീക്ഷണം. ആകാശവാണി, സമയം 2:30. ഇപ്പോൾ ഉമംഗ് CIT സ്പോൺസർ പരിപാടി.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ അതായത് 1852 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇനി നിങ്ങളോടൊപ്പം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാടാണ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗണിത അധ്യാപകനായ കിൽത്താന്തീപ് സ്വദേശി സർഫ്രാസ് തക്കളയിലും പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആപ്കി കസം എന്ന ചിത്രത്തിൽ കിഷോർ ആലപിച്ചത്.

ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി ആനന്ദ് കുമ്മി എന്ന ചിത്രത്തിനുവേണ്ടി SPB ആലപിച്ച ഗാനം സംഗീതം നൽകിയത് ഇളയരാജയാണ്.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി അലഗ് അലഗ് എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ പാടിയത്, ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം നൽകിയത് ആർ ഡി ബർമൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി എസ് ഡി ബർമൻ സംഗീതം നൽകി ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം ചിത്രം ചുപ്കെ ചുപ്കെ.

കാലാവസ്ഥ അറിയിപ്പുകൾ. ജൂലൈ 3-4 തീയതികളിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. ആയതിനാൽ മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇനി വിവിധ ദ്വീപുകളിലെ താപനില നോക്കാം. അഗത്തിദ്വീപിൽ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും. അമിനിദ്വീപിൽ കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസും. മിനിക്കോയ് ദ്വീപിൽ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസും. കവരത്തി ദ്വീപിൽ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പുകൾ.

0: ആകാശവാണി കവരതി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 9 സെക്കൻഡും.
1: ആകാശവാണി കവരത്തി ഫടിപ്പും ഫൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫടിപ്പും ഫൊലിമയും എന്ന വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കിൽത്താൻ ദ്വീപിലെ സർഫറാസ് സാറാണ്. സാർ നമസ്കാരം.
2: നമസ്കാരം.
1: സാർ, നമ്മുടെ ശ്രോതാക്കൾക്കായി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ?
2: ആദ്യമായി ഈ ഓൾ ഇന്ത്യ റേഡിയോ കവരത്തി നിലയം എന്നെ ക്ഷണിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. എന്റെ പേര് സർഫറാസ് തെക്ലയല്ലം. ഞാൻ കിൽത്താൻ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഗണിത അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2003 സർവീസിൽ കയറുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 23 വർഷത്തെ സർവീസ് ഉണ്ട്.
1: സാർ, എനിക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ വിഷയമായിരുന്നു കണക്ക്. പക്ഷേ പഠിക്കുന്ന രീതിയിൽ പഠിച്ചാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റാണ് കണക്കെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാർ, ഈ വിഷയം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു?
2: ഞാൻ കണക്ക് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ കൂടുതലും എനിക്ക് മാർക്ക് സ്കോർ ചെയ്തത് ഈ കണക്കിലായിരുന്നു. കണക്കിനോട് പൊതുവെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിന് കാരണമുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചന്ദ്രൻ സാറ്, നന്ദകുമാർ സാർ, അങ്ങനെയുള്ളവരൊക്കെ എന്നെ മാത്സ് പഠിപ്പിച്ചായിരുന്നു. അപ്പൊ അവരുടെ ക്ലാസ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരുടെ ക്ലാസ് നന്നായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഈ ഗണിത ഫീൽഡിലേക്ക് വന്നത്. പിന്നീട് ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പൊ തോന്നി ഈ കണക്ക് എടുക്കേണ്ടതില്ലായിരുന്നു എന്ന് വരെ ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കുട്ടികൾ അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവുന്ന രൂപത്തിലേക്കൊന്നും പോകുന്നില്ല. കാരണം പരമാവധി നമ്മൾ കുട്ടികളുടെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ലക്ഷദ്വീപിന്റെ നമ്മുടെ ചുറ്റുപാടിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കണക്കുകൾ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും
1: ഗണിതം പൊതുവെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമാണല്ലോ. ഇത്തരത്തിലുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടുകളെ സാർ എങ്ങനെയാണ് സമീപിക്കുന്നത്?
2: അത് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. ഇപ്പൊ പൊതുവെ കണക്കെന്ന് പറയുന്ന വിഷയം എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇത് ഈ കണക്കില് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഞാനിപ്പോ ഹൈസ്കൂൾ തലത്തിലാണ് പഠിപ്പിക്കുന്നത്, അപ്പൊ അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ബേസ് ആണ്. അപ്പൊ അത്യാവശ്യം നമ്മുടെ ചതുഷ്ക്രിയകൾ എന്ന് പറയും, അതായത് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഈ കാര്യങ്ങളിൽ അത്ര വലിയ നൈപുണ്യമില്ലെങ്കിലും ചെറിയ രൂപത്തിൽ അവർക്ക് കുട്ടികൾക്ക് ബേസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു വിധത്തിൽ നമുക്ക് കണക്ക് ചെയ്തു പോകാൻ പറ്റും. അപ്പൊ ബേസിന്റെ അഭാവമാണ് ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഏത് വിഷയം പഠിപ്പിക്കുകയാണെങ്കിലും നമ്മുടെ റിയൽ ലൈഫുമായിട്ട്, നമ്മളെ നിത്യ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. പലപ്പോഴും ഗണിതത്തിലെ പല സബ്ജക്റ്റും, ഗണിതത്തിൽ വരുന്ന ഉപ സബ്ജക്റ്റുകൾ പലപ്പോഴും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മൾ വിഷയം അവതരിപ്പിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ യാന്ത്രികമായിട്ട് പഠിക്കുമ്പോൾ പെട്ടെന്ന് അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. മറ്റ് വിഷയങ്ങളാണെങ്കിൽ ബയോളജിയോ മറ്റേ ഹിസ്റ്ററിയോ ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് പലപ്പോഴും കണക്ട് ചെയ്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് പൊതുവെ ബോറിംഗ് ആയിട്ട് തോന്നും. പിന്നെ നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നത് പല നിത്യ ഉപയോഗ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഇതുമായി കണക്ട് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പൊതുവെ താല്പര്യം വരുന്നുണ്ട്. പ്രത്യേകിച്ച്

0: നല്ല കഥകൾ, ഒരു ഇപ്പൊ സംഖ്യകളെ കുറിച്ചാണെങ്കിലും സംഖ്യ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കഥകൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ, അതായത് പണ്ട് സംഖ്യകളുടെ ഉപയോഗത്തിന് വേണ്ടി പണ്ട് ഗുഹ നിവാസികളാണല്ലോ ആദ്യം നമ്മൾ ജീവിച്ചിരുന്നത്, ഗുഹകളിലൊക്കെയാണ് അന്ന് ആടുകളെയൊക്കെ എണ്ണാൻ വേണ്ടിയിട്ട് കല്ലുകൾ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തത്. ആ കല്ലിനെ പിന്നീട് നമ്പറുകളായി മാറി ഓരോരോ അക്കങ്ങളായി ചുമരിൽ രേഖപ്പെടുത്തി, പിന്നെ അതിന് അങ്ങനെ ഒരു പരിവർത്തനം വന്നിട്ടാണ് നമ്പറുകളിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള കഥകളൊക്കെ പറയുമ്പോൾ കുട്ടികൾ ആകാംക്ഷയോടെ ആ കാര്യങ്ങൾ കേട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ കണക്ക് മനസ്സിലാക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.
1: കുട്ടികൾക്ക് കണക്കിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനായി സ്കൂൾ തലത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ?
0: കണക്കില് താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗണിത ക്ലബുകളൊക്കെ ഉള്ളത്. അപ്പൊ ക്ലബ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചില നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഗണിത ശാസ്ത്രകാരന്മാരുടെ ജന്മദിനം, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ നമ്മൾ ഗണിത ക്ലബിലൂടെ കൊണ്ടാടുന്നു. അതുപോലെ മാഗസിൻ വർക്കുകളും അങ്ങനെയുള്ള വർക്കുകളൊക്കെ, പിന്നെ അതുപോലെ എക്സിബിഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെയൊക്കെ നല്ല രീതിയിൽ എക്സിബിഷൻ നടന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾ പരമാവധി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും നമ്മുടെ ആശയവിനിമയത്തിന് വേണ്ടി എക്സിബിഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വളരെ ഗംഭീരമായിട്ടാണ് മാത്സിലെ എക്സിബിഷൻ മിക്ക ദ്വീപുകളിലും നടക്കുന്നത്. പിന്നെ ഇതിനുണ്ടെങ്കിൽ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലക്ഷദ്വീപില് കലോത്സവം പോലെ തന്നെ ശാസ്ത്രോത്സവം ഉണ്ടായിരുന്നു. പിന്നീട് പല കാരണം കൊണ്ട് അത് നിർത്തലാക്കി. ആ ശാസ്ത്രോത്സവം വന്നപ്പോൾ ഒന്നുകൂടി ഗണിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ മാത്സിന്റെയും സയൻസിന്റെയും സെപ്പറേറ്റ് ശാസ്ത്രോത്സവങ്ങൾ നടന്നപ്പോൾ ശരിക്കും കണക്കിന് ഒരുപാട് പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. കുട്ടികൾക്ക് അതിന്റെ കറക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഓരോ മോഡൽസും അതുപോലെ പസിൽസും പിന്നെ ചാർട്ടുകളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അത് ചില കാരണങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് കാരണം ഓരോ ദ്വീപിലും വെക്കുമ്പോൾ മറ്റ് ദ്വീപില് ഇവിടെ നിന്ന് അവിടെ പോയി അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ദ്വീപും ദ്വീപിലേക്ക് യാത്രക്കുള്ള ബുദ്ധിമുട്ട് കാരണം അത് നിലച്ചു പോയതാണ്. ശരിക്കും അത്തരം ഈ ശാസ്ത്രോത്സവങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഗണിതവും സയൻസ് പോലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാനായിട്ട് തീർത്തും അത് ഉപകാരപ്രദമാണെന്നാണ് എന്റെ അഭിപ്രായം.
1: ഇപ്പോൾ നമ്മൾ റീൽസുകളിലും ട്രോളുകളിലും മറ്റും കാണാറുള്ളതാണ് ഇതൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ എന്ത് നേടാനാണെന്ന്. അതിനാൽ കണക്കിന്റെ സാധ്യതകളെ കുറിച്ച് ശ്രോതാക്കളോടൊന്ന് പങ്കുവെക്കാമോ?
0: കണക്കിന്റെ സാധ്യതകൾ അത് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ ഒരു അനുഭവം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു 2 മുമ്പ് ഒരു സുഹൃത്ത് ഇവിടെ കിൽത്താനിലൂടെ യാത്ര ചെയ്ത് കടമത്തിലേക്ക് പോവുകയായിരുന്നു. അവ ടൂറിസ്റ്റ് ആയിട്ട് വന്നതാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം പരിചയപ്പെട്ടു. പരിചയപ്പെട്ടപ്പോ പറഞ്ഞു എന്താണ് വർക്ക് ചെയ്യുന്ന പറഞ്ഞു. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് PSC കേരളത്തിലുള്ള സുഹൃത്താണ്, PSC കിട്ടിയതായിരുന്നു. PSC ഞാൻ ഒഴിവാക്കിയത്, ജോലി ഒറിജിനൽ പെർമനന്റ് ഗവൺമെന്റ് ജോലി ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ഉദ്യോഗത്തിൽ തുടരുന്നതെന്ന് പറഞ്ഞു. എനിക്കപ്പോ ഭയങ്കര ഒരു അത്ഭുതമായി. ഞാനിപ്പോ ഒന്നുകൂടി ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്യുന്ന വർക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, നമ്മള് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്നു. ഉദാഹരണത്തിന് എക്സ്റേ മെഷീൻ ആണെങ്കിലും മറ്റ് ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന പല മെഷീനുകളുടെയും സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യുന്ന ഇവരാണ്. അപ്പൊ ഇതിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞ് കാൽക്കുലസ് അതുപോലെ ഇന്റഗ്രേഷൻ പിന്നെ അങ്ങനെയുള്ള നമ്മള് ഈ +2 ലെവലിൽ മാത്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളുമാണ് ആ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ആ ആപ്ലിക്കേഷൻ ഉള്ളത്. ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അവർ ഒരു സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് പൈസ അതിന് ലഭിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കും അവർ ഗവൺമെന്റ് ഫീൽഡിലേക്ക് തന്നെ പോകാത്തത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ഉപയോഗം വരുന്ന വേറൊരു ലെവലിലായിരിക്കും. പലപ്പോഴും ട്രോളിംഗ് ഈ പല ട്രോൾ ചെയ്യുന്ന നമുക്ക് കാണാം, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാം. കണക്കിന്റെ അനുബന്ധിച്ചാണ് ട്രോളിംഗ് വരെ സൈൻ തീറ്റ കോസ് തീറ്റ ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നുള്ള പല പല ട്രോളുകളും പല ദ്വീപുകാർ ചെയ്തതെന്ന് എനിക്കറിയാം. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് ശരിക്കും ഈ പറയുന്ന ഈ സംഭവം നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇതൊക്കെ കിട്ടുന്നത് ഏത് വഴിയാ? സാറ്റലൈറ്റ് വഴിയാ. ഈ സാറ്റലൈറ്റിന്റെ ബേസ് അതിനെ ശരിക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ് ട്രിഗണോമെട്രി എന്നുള്ള സംഭവം വെച്ചിട്ടാണ്. ആ ട്രിഗണോമെട്രിയുടെയിലൂടെയാണ് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സംഭവം തന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോം തന്നെ ഏതിലാണ്? ട്രിഗണോമെട്രിയാണ്. നിങ്ങൾ പറഞ്ഞ ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സൈൻ തീറ്റ കോസ് തീറ്റ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ആ സംഭവ സമയത്ത് ചിലപ്പോൾ അതിന്റെ ഉപയോഗം ഉണ്ടാകും.

0: അത് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അതിന്റെ ബ്രാഞ്ചസ് എടുക്കുന്നവർക്കാണ് അതിന്റെ യൂസ് വരിക. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളോടും വിചാരിക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്നത് വെറുതെ അല്ല. ഓരോ സംഭവമാണെങ്കിലും നമ്മളിപ്പോ ഹൃദയത്തിന്റെ അറകളെ കുറിച്ച് പഠിക്കുന്നു, രക്തത്തിന്റെ ഗ്രൂപ്പുകളെ കുറിച്ച് മറ്റു കാര്യങ്ങൾ പഠിക്കുന്നു. ഹൃദയത്തിന്റെ അറകളുടെ ഉപയോഗം വരുന്നത് ഡോക്ടേഴ്സിന് അതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ, അല്ലാതെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചിലപ്പോൾ ഉപകാരം ഉണ്ടാവില്ല. അതുപോലെ മലയാളത്തിലെ പാത്തുമ്മയുടെ ആടോ മറ്റോ അത് വായിക്കുമ്പോൾ അതിന്റേതായ ലെവലിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു ആവശ്യകത വരിക. അല്ലാതെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ ഉപകാരമുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും, പക്ഷെ ചിലത് എന്താണ്, ഭാവിയിൽ അതിന്റെ ബ്രാഞ്ചസ് എടുത്ത് പഠിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അതിന്റെ ഉപയോഗം ഉണ്ടാവുക. അപ്പൊ പഠിക്കുന്നതൊന്നും വെറുതെ അല്ല. ഈ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ കഴിവുള്ള മികവുറ്റ അധ്യാപകര് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ സിലബസ് നല്ല രീതിയിൽ പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ അത് ഉപകാരമുള്ള സംഭവം തന്നെയാണ്. അതാണ് മാത്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
1: പൊതുവെ ടീച്ചേഴ്സ് ആവുമ്പോൾ പഠിപ്പിക്കുന്ന വിഷയം കൂടാതെ എക്സ്ട്രാ ഡ്യൂട്ടീസ് കൊടുക്കാറുണ്ട്. അതുപോലെ സാറ് ഗണിത അധ്യാപനത്തിന് പുറമെ വേറെ എന്തെങ്കിലും വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ടോ?
0: നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഇപ്പോ എന്താ വെച്ചാല് മാത്സ് അല്ലാതെ വേറെ വിഷയം കൈകാര്യം ചെയ്യുന്നു. മാത്സ് അല്ലാതെ ഞാൻ ഐ ടി കൈകാര്യം ചെയ്തിരുന്നു. ഞാൻ 2003 സർവീസ് കയറുന്ന ചെത്ലാത്ത് ദ്വീപിലായിരുന്നു. എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ചന്ദ്രൻ സാറായിരുന്നു അന്ന് അവിടെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സാറിന്റെ ട്രാൻസ്ഫറും ഞാൻ അവിടെ പുതിയ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അന്ന് സാറ് കമ്പ്യൂട്ടറിന്റെ ചാർജ് കൂടി ഉണ്ടായിരുന്നു. ആ ചാർജ് കൂടി എന്നെ ഏൽപ്പിച്ചു. അന്ന് തൊട്ട് ഞാൻ ഒരു 10 വർഷത്തോളം ഐ ടിയും കൈകാര്യം ചെയ്തിരുന്നു. മാത്സിലുള്ള ജിയോമെട്രി പാർട്ടുകളൊക്കെ കൂടുതലും ഐ ടിയിലൂടെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വളരെ നിഷ്പ്രയാസം സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് ക്ലാസ് റൂമിൽ ഇന്നത്തെ പോലെ പാനൽ ഡിസ്പ്ലേ ബോർഡൊന്നും ഇല്ലായിരുന്നു. അപ്പൊ കമ്പ്യൂട്ടർ റൂമിൽ കൊണ്ടുപോയിട്ട് പ്രൊജക്ടറിന്റെ സഹായത്തോടു കൂടിയുള്ള വൃത്തങ്ങളും അതുപോലെ ത്രികോണങ്ങളുടെ പ്രത്യേകതയും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഐ ടിയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് നിങ്ങൾ ഐ ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വൃത്തത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ, വൃത്തങ്ങൾ എന്ന ചാപ്റ്റർ 10-ാം ക്ലാസ്സും 9-ാം ക്ലാസ്സിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആ കോണുകളുടെ പ്രത്യേകതയും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ, അതിന്റെ ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഐ ടിയിലൂടെ, ഐ ടിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെയൊക്കെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ഗണിത പഠനം വളരെ സിമ്പിൾ ആയിട്ട് തോന്നും.
1: സാറിന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ മാഗസിനുകൾ കണ്ടിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: മാഗസിനുകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാല് പൊതുവെ എനിക്ക് ഈ പബ്ലിക്കേഷൻസ് താല്പര്യമുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായി ഒരു 10-15 വർഷം മുമ്പ് കിൽത്താൻ ദ്വീപിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാത്സ് ക്ലബിന്റെ ഭാഗമായി 0 എന്നുള്ള ഒരു മാഗസിൻ പുറത്തിറക്കിയിരുന്നു. അത് പ്രിന്റഡ് വേർഷനാണ്, അല്ലാതെ മാനുസ്ക്രിപ്റ്റ് അല്ലായിരുന്നു. ഇപ്പോ മാത്സ് ക്ലബിലെ കുട്ടികൾ തന്നെ ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ട് അവര് ലേഖനങ്ങളും മറ്റു കാര്യങ്ങളും തയ്യാറാക്കി 0 എന്നുള്ള പേരിലാണ് അത് പബ്ലിഷ് ചെയ്തത്. എനിക്കൊന്ന് ലക്ഷദ്വീപില് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ പ്രിന്റഡ് ആയിട്ട് ഒരു മാഗസിൻ മാത്സിൽ പുറത്തിറക്കുന്നത്. അത് കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് പ്രചോദനമായിരുന്നു അവർക്ക്. അങ്ങനെ ഒരു മാഗസിൻ പുറത്തിറക്കിയപ്പോൾ അവർക്ക് ഭയങ്കര ഒരു പ്രചോദനം തന്നെയായിരുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഫടിപ്പും ഫൊലിമയിലൂടെ കേൾക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
3: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.

0: കിട്ടുന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്?
1: ആയിഷ സുഹ്ര.
0: ആയിഷ സുഹ്ര, ഏത് ദ്വീപിൽ നിന്നാണ് വിളിക്കുന്നത്? കവരത്തിയിൽ നിന്നും. എത്ര ക്ലാസ് ആണ് മോള് പഠിക്കുന്നത്?
1: മൂന്ന്.
0: ഏത് സ്കൂളിലാ?
1: നോർത്ത്
0: സ്കൂളില്. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാണ് പഠിപ്പിക്കുന്നതില്?
1: സബിത.
0: സബിത ടീച്ചർ? സബിത ടീച്ചർ ഏത് സബ്ജക്റ്റാ എടുക്കുന്നേ?
1: മാത്സ്.
0: മാത്സ് ഇഷ്ടമാണപ്പം? മാത്സ് ഇഷ്ടമാണല്ലേ ടീച്ചറിനെ ഇഷ്ടം. ടീച്ചർ പഠിപ്പിക്കുന്നത് നല്ല രസത്തിലാണോ പഠിപ്പിക്കുന്നത് മാത്സ് ഒക്കെ? നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ പേര് പറയാവോ?
1: മറുവ, നിഖില, നസ്മിറ, നിഖില, ആസിഫ.
0: ഇത് ഒരുമിച്ചിരിക്കുന്ന ആളുകളാണോ നിങ്ങള്? ഇത്രയും പേര് മിക്സ് ആയിട്ടാണ് അല്ലേ ഇരുത്തുന്നത്? മോളുടെ അടുത്ത് ആരായിരിക്കുന്നേ?
1: മുഹമ്മദ്.
0: മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി. എല്ലാ ദിവസവും ഒരേപോലെയാണോ ഇരിക്കുന്നത് അതോ ഓരോ ദിവസവും വെവ്വേറെ ആളുകളുടെ അടുത്താണോ ഇരിക്കുന്നേ? ഒരാളുടെ അടുത്ത് തന്നെ അല്ലേ. മോളുടെ വീട്ടുപേരെന്താണ്?
1: റംല മൻസിൽ.
0: റംല മൻസിൽ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, മുത്തമ്മയുണ്ട്, മോത്തമ്മയുണ്ട്, ഉമ്മമ്മയുണ്ട്, ബാപ്പയുണ്ട്.
0: ഒരു വലിയ ഫാമിലിയാണല്ലേ. ഫ്രീ ടൈം കിട്ടുമ്പോ എന്താ ചെയ്യാറുള്ളത്? എന്ത് കളിയാ കളിക്കാറുള്ളേ?
1: സൈക്കിൾ
0: ഓടാൻ അറിയാവോ? മിടുക്കി കുട്ടിയാണല്ലോ. ഫ്രീ ടൈം കിട്ടുമ്പോ പിന്നെ എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
1: വരക്കും.
0: വരയ്ക്കാൻ അറിയാവോ നല്ലോണം?
1: വരക്കും. ഏകദേശം.
0: ഏകദേശം വരയ്ക്കും. അതെന്താ ഏകദേശം വരയ്ക്കും?
1: കുറച്ച്
0: വരയ്ക്കാൻ അറിയാം അല്ലേ. എന്തൊക്കെയാ വരയ്ക്കാറുള്ളത്?
1: വീട്, പൂക്കൾ, മരങ്ങൾ.
0: കളർ ചെയ്യുവോ വരച്ച കാര്യത്തിലൊക്കെ? ആയിഷ സുഹ്രയ്ക്ക് പാട്ട് പാടാൻ അറിയാവോ? ഒരു പാട്ട് പാടാവോ?

0: അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ പാട്ട് എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ?
1: ഇല്ല.
0: ആദ്യമായിട്ടാണോ പാടുന്നത്? ഇരുന്ന് പഠിച്ചതാണോ ഈ പാട്ട്?
1: അല്ല, അറിയാവുന്നതാണ്.
0: കേട്ട് കേട്ട് പഠിച്ചതാ? അപ്പൊ നമ്മുടെ പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ടാണ് മോള് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഏത് പാട്ട്?
1: നിറം സിനിമയിലെ ഏതെങ്കിലും ഒരു ഗാനം.
0: നിറം സിനിമയിലെ ഏതെങ്കിലും ഒരു ഗാനം മതി അല്ലേ? തീർച്ചയായിട്ടും വെച്ചുതരാം. ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ?
1: അനിയത്തി
0: കുട്ടിയുടെ പേര് പറഞ്ഞോളൂ.
1: ഇസ്മത്ത് ജബീൻ. അവര് കാശ്മീരിലാണുള്ളത്.
0: അനിയത്തി കുട്ടി കാശ്മീരിലാണോ? അവിടെ എന്ത് ചെയ്യുക?
1: അവരുടെ ബാപ്പ പണിയെടുക്കുന്നതാണ്.
0: ബാപ്പയുടെ ജോലി എന്താ?
1: ആർമി.
0: ആർമിയിലാണല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അനിയത്തി കുട്ടിക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. വിളിച്ചതിന് ഒരുപാട് നന്ദി.
1: താങ്ക് യു.

0: ഈ പരിപാടി തയ്യാറാക്കിയത് ഷറഫ് നിസ പുളിനകി.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
2: കടലക്കൊത്ത വായുള കിനാവും കണ്ടോണ്ടലാകണ്ട ദ്വീപിള എഴുത്തുകാരുടെ മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
3: ദ്വീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട്, ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് പന്നതാണ്ടും.
2: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം.
3: ദ്വീപിള ഇളുത്തുകാരുടെ കഥയും കവിതയും പാട്ടും വിഷളവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയുടെ പരിപാടിയാണ്ടും
4: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
2: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.

0: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷഹനാസ് ബീഗം, ചാച്ചളകപ്പാട. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
2: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. 2020 ജൂലൈ 30 ഇന്ത്യ ഗവൺമെന്റ് ഗ്രാമോദ്യോഗ് വികാസ് യോജന ആരംഭിച്ചത്. പ്രധാനമായും അഗർബത്തി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കരകൌശല തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്നതിനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം, അതായത് MSME മന്ത്രാലയം, ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി. അഗർബത്തി വ്യവസായത്തെയും അതുമായി ബന്ധപ്പെട്ട കരകൌശല വിദഗ്ധരെയും സഹായിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ബന്ധപ്പെട്ട കരകൌശല തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ ഇത് തീർച്ചയായും വഴിയൊരുക്കും. കരകൌശല തൊഴിലാളികൾക്ക് 200 ഓട്ടോമാറ്റിക് അഗർബത്തി നിർമ്മാണ യന്ത്രങ്ങളും 40 മിക്സിംഗ് മെഷീനുകളും നൽകാനാണ് പദ്ധതി. ദീർഘകാലാടിസ്ഥാനത്തിൽ ഉൽപാദന വിതരണ കാര്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഗ്രാമങ്ങളുടെയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തിന്റെയും മൊത്തത്തിലുള്ള വികസനം ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ നൽകുവാൻ ഇതിൽ വ്യവസ്ഥയുണ്ട്. ആഭ്യന്തര അഗർബത്തി ഉത്പാദനം വർദ്ധിക്കുന്നതോടെ അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുവാനും സാധിക്കും. കരകൌശല തൊഴിലാളികളുടെ ഓരോ ചെറു സംഘത്തിനും ഏകദേശം 50 അഗർബത്തി നിർമ്മാണ യന്ത്രങ്ങളും 10 മിക്സിംഗ് മെഷീനുകളും നൽകും. കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് നൽകുന്നത്, അതായത് KVIC. രാജ്യത്തെ ഖാദി സ്ഥാപനങ്ങളുമായും അഗർബത്തി നിർമ്മാതാക്കളുമായും ഉള്ള ഏകോപനം KVIC, അതായത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് നടത്തുന്നത്. സ്ഥിരം ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുവാനും ഇതിൽ പദ്ധതിയുണ്ട്. മുൻപ് രാജ്യത്തിന്റെ ഇറക്കുമതി നയത്തിൽ അഗർബത്തിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന തീരുമാനം എടുത്തിരുന്നു. അഗർബത്തി സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് നിയന്ത്രിത വ്യാപാരത്തിലേക്ക് മാറ്റിയതായിരുന്നു അത്. കൂടാതെ അഗർബത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉരുണ്ട മുള വിത്തുകളുടെ ഇറക്കുമതി തീരുവ 10% നിന്ന് 25% ഉയർത്തി. ആഭ്യന്തര അഗർബത്തി വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ളത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രോജക്റ്റുകളാണ് തുടക്കത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്ത്യ ഗവൺമെന്റിന്റെ MSME മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം. പദ്ധതി പ്രകാരം ഗ്രാമത്തിലെ കരകൌശല വിദഗ്ധർ, തൊഴിൽ രഹിതരായ യുവാക്കൾ എന്നിവർക്കും സ്വയം സഹായ സംഘങ്ങൾക്കും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് സർക്കാർ സഹായം നൽകുന്നു. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ പ്രാദേശിക സ്വയം സഹായ സംഘങ്ങൾ വഴിയായും പഞ്ചായത്തുകൾ വഴിയായും നൈപുണ്യ വികസന പരിപാടി സംഘടിപ്പിച്ചാണ് കരകൌശല വിദഗ്ധരെയും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും ഗ്രാമോദ്യോഗ് വികാസ് യോജനയിൽ തിരഞ്ഞെടുക്കുന്നത്. ഇതിനുശേഷം ഗുണഭോക്താക്കൾക്ക് നൈപുണ്യ വികസന പരിശീലനം നൽകുന്നു. പരിശീലനത്തിനുശേഷം ഉപകരണങ്ങളും കിറ്റുകളും വിതരണം ചെയ്യുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായ വാക്സിനേഷൻ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. തുള്ളിമരുന്ന് നൽകാൻ ലക്ഷ്യമിട്ടതിന്റെ 93.32% കൈവരിക്കാൻ സാധിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തി. ഈ വിഭാഗത്തിൽ 681 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. 2145 ട്രാൻസിറ്റ് ബൂത്തുകൾ ജില്ലയിൽ പ്രവർത്തിച്ചു. 118,860 കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ വാക്സിൻ തുള്ളിമരുന്ന് നൽകാൻ സാധിച്ചു. എഞ്ചിൻ തകരാറിലായ വിദേശ ചരക്ക് കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചു. കരീബിയൻ ദ്വീപ സമൂഹത്തിലെ സെന്റ് കിറ്റ്സ് ആന്റ് നെവീസ് എന്ന രാജ്യത്തിന്റെ MV IOL സഫയർ എന്ന കപ്പലാണ് തുറമുഖത്ത് എത്തിച്ചത്. ആന്ധ്രയിൽ നിന്ന് അരിയുമായി പോകവെയാണ് എഞ്ചിൻ കേടായത്. 90.7 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 17 വർഷത്തെ പഴക്കമുണ്ട്. ജില്ലാ ആശുപത്രിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി ബിന്ദുകൃഷ്ണ ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് അവലോകന യോഗത്തിൽ മന്ത്രി അറിയിച്ചു. കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ മണ്ണിന്റെ പരിശോധനാ ഫലം ലഭിച്ചാലുടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കിഫ്ബി മുഖേന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടിയന്തര ചികിത്സാ യൂണിറ്റ്, പൊള്ളൽ ചികിത്സാ കേന്ദ്രം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കും. ICU ആംബുലൻസ്, ഓക്സിജൻ പ്ലാന്റിന്റെ വിപുലീകരണം, ഇൻഷുറൻസ് കുടിശ്ശിക തീർപ്പാക്കൽ എന്നിവയും പരിഗണനയിലുണ്ട്. ആയൂരിൽ അക്രമാസക്തനായ തെരുവുനായയെ വെടിവെച്ചു കൊന്നു. 3 പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച് പ്രദേശത്ത് ഭീതി പരത്തിയ നായയാണ് ഒടുവിൽ വെടിവെച്ചു കൊന്നത്. വഴിയാത്രക്കാരെ ആക്രമിക്കാനായി നിലകൊണ്ട നായയെ പിടികൂടാൻ ഡോഗ് ക്യാച്ചർമാരെ ലഭ്യമായില്ല. തുടർന്ന് ഷൂട്ടേഴ്സ് പാനലിൽപ്പെട്ട ആളെ എത്തിച്ച് വെടിവെപ്പിക്കുകയായിരുന്നു. ജില്ലയുടെ കിഴക്കൻ മലയോര ജനവാസ മേഖലകളിൽ കാട്ടാനശല്യം വർദ്ധിക്കുന്നു. ആര്യങ്കാവ് വെഞ്ചർ രാജാചോല മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന പാളത്തിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് പാലരുവി എക്സ്പ്രസ് ഏറെ നേരം പിടിച്ചിടേണ്ടതായി വന്നു. ഒറ്റക്കൽ ഇരപ്പിൻചാൽ ഭാഗത്താണ് കാട്ടാന പാളത്തിൽ നിന്നത്. ഒറ്റക്കൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും സമീപത്തെ പ്രദേശങ്ങളിലും കാട്ടാനകൾ എത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ആര്യങ്കാവ് രാജാചോല മേഖലയിൽ വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ, തെങ്ങുകൾ, കവുങ്ങുകൾ എന്നിവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൊല്ലം കോർപ്പറേഷന്റെയും ശക്തികുളങ്ങര കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. AIF ക്യാമ്പയിൻ, പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയുടെ വിശദീകരണം, മണ്ണ് സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ എന്നിവ നടത്തി. നടീൽ വസ്തുക്കൾ, കാർഷികോപകരണങ്ങൾ, ഉത്പാദന ഉപാധികൾ എന്നിവയുടെ വിപണനവും ഉണ്ടായിരുന്നു. രാജ്യാന്തര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഒളിമ്പിക് ഡേ റാലി നടത്തി. കേരള ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച റാലി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. KSRTC ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ സമാപിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായ പരിശോധന പുരോഗമിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രത്യേക പരിശോധന. ഹോട്ടലുകൾ, ജ്യൂസ് കടകൾ, സൂപ്പർമാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മാസം 11 ആരംഭിച്ച ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 364 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 78 സാമ്പിളുകൾ ശേഖരിച്ചു. ശുചിത്വമില്ലായ്മ ഉൾപ്പെടെയുള്ള വീഴ്ചകൾ കണ്ടെത്തിയ 18 സ്ഥാപനങ്ങളിൽ നിന്നായി 36,000 രൂപ പിഴ ഈടാക്കി. പഴകിയതും മായം കലർന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുക, അടുക്കളയിൽ ശുചിത്വം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. BBG റാംജി പദ്ധതിയുടെ ആദ്യ ദിനത്തിൽ 20,000+ പേർക്ക് തൊഴിൽ നൽകി ജില്ല ഒന്നാമതെത്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ അവകാശങ്ങളും ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ഉയർത്തിയതും ഗുണഭോക്താക്കൾക്ക് പ്രയോജനകരമാണ്. ജലസുരക്ഷ, റോഡ്, ഗ്രാമീണ അടിസ്ഥാന സൌകര്യ വികസനം, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലായി 318 ജോലികളുടെ പട്ടികയാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തയ്യാറാക്കുന്ന വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ അനുസരിച്ചാണ് പുതിയ പദ്ധതിയുടെ നിർവഹണം. സംസ്ഥാന ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ആശ്രാമം ഹോക്കി സ്റ്റേഡിയം വേദിയായി. ജൂനിയർ ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാവായി. 2-1 എറണാകുളത്തെ പരാജയപ്പെടുത്തിയാണ് തലസ്ഥാനം ചാമ്പ്യനായത്. പത്തനംതിട്ടയെ 2-1 പരാജയപ്പെടുത്തി മലപ്പുറം 3 സ്ഥാനം സ്വന്തമാക്കി.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കുടുംബസമേതം എന്ന ചിത്രത്തിൽ മാധുരിയും സംഘവും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. ആതങ്കവാദം പ്രതി പാകിസ്ഥാന പക്ഷതഃ അവിരതം ക്രിയമാണം പോഷണം മത്വാ ഭാരതേന സിന്ധു ജലസന്ധിഃ. സ്ഥഗിതാവസ്ഥയാമേവ രക്ഷിതും പുനഃ സ്വപ്രതിജ്ഞ ദൃഢീകൃത. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ പവിത്ര അമരനാഥ യാത്ര രാഷ്ട്രസ്യ ആധ്യാത്മിക പരമ്പരായാഃ സാംസ്കൃതിക ഏകതായാഃ ച കശ്ചന ശാശ്വതം അധ്യായമിതി വ്യാഹൃത. യാത്രാ പ്രസംഗി ഗച്ഛദ്ഭ്യഃ സർവേഭ്യഃ ശ്രദ്ധാലുഭ്യഃ പ്രകടിതാഃ ശുഭാശംസാഃ. കേന്ദ്രീയ വിത്തമന്ത്രിണാ നിർമലാ സീതാരമണേന വികസിത ഭാരതസ്യ ഗൗരവപൂർണ ലക്ഷ്യ യാത്രായൈ ഫ്രാൻസ് ദേശസ്യ നിവേശകാഃ സോത്സാഹം ആഹുതാഃ. ഭൂകമ്പ പീഡിതേ വെനസ്വേലാ ദേശെ മൃതകാനാം സംഖ്യ ദ്വിസഹസ്രാധികം ജാത. സഹസ്രശഃ ജനാഃ സമ്പ്രതി അപി അജ്ഞാതാഃ സന്തി. ഭാരതേന തത്ര ഓപ്പറേഷൻ അമിസ്താദ് ഇത്യസ്യ അഭിയാനസ്യ അന്തർഗതം മാനവീയ സഹായതാ കാര്യാണി തീവ്രീകൃതാനി. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ യാവത് ഗുജറാത്ത് ഗോവ മധ്യ മഹാരാഷ്ട്ര ഒഡീസ മധ്യപ്രദേശസ്യ ച കതിപയ ക്ഷേത്രേഷു അതിവൃഷ്ടേഃ സഞ്ചേതന പ്രഖ്യാപിത. അപി ച ക്രീഡാവാർത്തസു ഫിഫ വിശ്വകപ് ക്രീഡാമാലികായാം കനഡാദേശസ്യ വെങ്കൂവർ നഗരെ സ്വിറ്റ്സർലാൻഡ് ദേശേന അൾജീരിയ ദേശഃ ദ്വേ ശൂന്യം ഇത്യങ്കാന്തരാലേന പരാജിത്യ റൌണ്ട് ഓഫ് 16 ചക്രേ പ്രവേശഃ സംപ്രാപ്തഃ. അഥ വാർത്താഃ വിശദീകൃത്യ. അദ്യ സായം നവദില്യാം ആയോജിത വാർത്താഹര സമ്മേളനം സംബോധയൻ ഭാരതേന പുനഃ സബലം പ്രതിപാദിതം യത് പാകിസ്ഥാന പ്രശാസന പക്ഷതഃ ആതങ്കവാദസ്യ നിരന്തര പോഷകത്വാത് ജല സിന്ധു ജലസന്ധിഃ സ്ഥഗിതാവസ്ഥായാമേവ വർത്തതേ. വിദേശമന്ത്രാലയസ്യ പ്രമുഖാധികാരിക പ്രവക്താ രണധീര ജയസ്വാലഃ പ്രാവോചത് യത് സിന്ധു ജലസന്ധേഃ വിഷയേ ഭാരതസ്യ നീതിഃ സർവഥാ സ്പഷ്ടാ അസ്തി. തേന ഗദിതം യത് പാകിസ്ഥാനേന പ്രഥമതഃ ആതങ്കവാദം പ്രതി സ്വകീയം സമർഥനം സർവഥാ പരിത്യക്തവ്യം. തീസ്താ നദീ സമഗ്ര പ്രബന്ധന പുനരുദ്ധാര പരിയോജനായാഃ വിഷയേ ശ്രീ ജയസവാലേന സ്പഷ്ടീകൃതം യത് ബംഗ്ലാദേശെ വികാസ പരിയോജനാഭ്യഃ ദീയമാനാ ഭാരതസ്യ സഹായത കഞ്ചന പാരസ്പരിക സമ്മതി പ്രാപ്തം മാർഗചിത്രമാധൃത്യ വർത്തതേ. യസ്യ നിയതകാലേ സമീക്ഷാ വിധീയതേ. തേന പ്രോദീരിതം യത് തീസ്താ നദീ പരിയോജനായാ ഭാരതസ്യ ചിന്തനം പൂർവമേവ ബംഗ്ലാദേശം പ്രതി ജ്ഞാപിതം. സഹൈവ ഭാരതം തീസ്താ വിഷയേ സ്വകീയ ചിന്തനേ സർവാൻ സംബദ്ധ ഘടനാക്രമാൻ സംയോജയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിവർഷം പ്രവർത്തമാനം പവിത്ര അമരനാഥ യാത്രാം രാഷ്ട്രസ്യ ആധ്യാത്മിക പരമ്പരായാഃ സാംസ്കൃതിക ഏകതായാഃ ച കഞ്ചന ശാശ്വതം അധ്യായം വ്യപാദിഷത്. തേന പ്രോദീരിതം യത് ഭഗവതഃ ബാബാ ബർഫാനി ഇത്യസ്യ ദിവ്യമിദം ദർശനം കോടിശഃ ശ്രദ്ധാലുനാം ജീവനേ ഏകഃ അവിസ്മരണീയഃ അത്യന്തം മംഗളമയശ്ചാനുഭവോ വർത്തതേ. അനേന സഹൈവ സഹ ജമ്മുകശ്മീരക്ഷേത്രെ വാർഷികയാത്രാം കുർവദ്ഭ്യഃ തീർത്ഥയാത്രിഭ്യഃ ഹാർദിക്യഃ ശുഭാശംസാഃ പ്രാകടയത്. ശ്രദ്ധാലൂൻ പ്രതി പ്രേഷിതേ പത്രേ പ്രധാനമന്ത്രിണാ അസ്യാം പാവനയാത്രായാം പഞ്ചസങ്കൽപാനാം പരിപാലനാർത്ഥം അഭ്യർത്ഥന വിഹിത. ഏതേ സങ്കൽപാഃ സന്തി ശുചിതായാഃ സർവഥാ സംരക്ഷണം സുരക്ഷാ നിയമാനാം നിഷ്ഠാപൂർവകം അനുപാലനം സ്ഥാനീയ സ്വദേശിയോത്പാദനാനാം സംവർദ്ധനം രക്ഷാബന്ധന പർവണി ഭഗിന്യൈ ഭ്രാത്രേവാ പാദപസ്യ ഉപഹാര പ്രദാനം തഥാ വികസിത ഭാരതസ്യ രാഷ്ട്രീയ സങ്കൽപായ സ്വയോഗദാനം. അദ്യ പ്രാതഃകാലാദ് വിധിപൂർവകം ആരബ്ധ ഇയം ശ്രീ അമരനാഥ യാത്ര नूनवान पहलगाम तथा बाल ताल इति द्वाभ्यामेव मार्गाभ्याम अतीव सुचारु रूपेण निर्बाधम च अग्रे प्रवर्धते। केन्द्रीय वित्त मंत्री निर्मला सीतारमण न्यगादीत यद भारत फ्रांसयोः रणनीतिक संधिः शाश्वत दृढ़ नवोन्मेष प्रेरित विकासस्य दिशि सर्वथा सर्वोत्कृष्टं स्थानं भजते। पेरिस नगरे आयोजितं भारत फ्रांस व्यापार सम्मेलनं संबोधयन्त्या तया स्वप्रमाणं प्रतिपादितं यत् प्रावधिक प्रगतेः आपूर्ति श्रृंखलायाः ऊर्जा संचारस्य भूराजनैतिक उद्भव परिवर्तनानां च कारणात् वैश्विक अर्थव्यवस्था तीव्रगत्या परिवर्तमाना वर्तते। वित्तमन्त्रिणा फ्रांस देशस्य वाणिज्य नेतारः निवेशकश्च विकसित भारतमिति राष्ट्रिय संकल्पस्य महायात्रायां भारतस्य सहयात्रिणः भवितुं सोत्साहम् आहूताः। संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चल दूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। भारतेन ऑपरेशन अमिस्ताद इत्यस्यान्तर्गतं भूकंपग्रस्ताय वेनेजुएला देशाय स्वकीया मानवीया सहायता प्रेषिता। विदेश मंत्रालयेन सामाजिक संजालीय तंत्रे प्रचलितस्य चिकित्सा कार्यस्य चित्राणि प्रसारयता सम्मुलिखितं यत् भारतीय सेना क्षेत्र चिकित्सालयः प्रभावितेषु समुदायेषु निरन्तरं चिकित्सा सेवाः प्रयच्छति। वेनेजुएला स्थितेन भारतीय दूतावासेन कथितं यत् अस्मिन् दक्षिण अमेरिका राष्ट्रे भारतस्य व्यावसायिक सेवा गुणवत्तायाः जनसामान्यैः भूरिशः प्रशंसा कृता। वेनेजुएला देशस्य कार्यवाहक राष्ट्रपतिः डेल्सी रोड्रिगेज इत्येषा सप्तदिवसीयस्य राष्ट्रिय शोकस्य घोषणां कृतवती। अनेन भीषण भूकंपेन मृतानां संख्या 95+500+2000 संजाता। पश्चिम बंगाल विधानसभाया नवनिर्वाचितानां सदस्यानां कृते आयोजितस्य द्विदिवसीय अभिविन्यास कार्यक्रमस्य अद्य कोलकातायाः न्यू टाउन कन्वेंशन केन्द्रे लोकसभाध्यक्षेन ओम बिरला इत्यनेन विधिवत् उद्घाटनं विहितम्। उद्घाटन समारोहात् प्रागेव लोकसभाध्यक्षाय ओम बिरला वर्याय गार्ड ऑफ ऑनर इति राष्ट्रिय सम्मान प्रणामः समर्पितः। उद्घाटन सत्रं संबोधयन् लोकसभाध्यक्षः ओम बिरला प्रावोचत् यत् विधायकानां कृते विधि निर्माण प्रक्रियायाः तंत्रस्य च गभीर ज्ञानस्य आवश्यकता वर्तते। भारतीय ऋतु विज्ञान विभागेन गुजरात कोंकण गोवा मध्य महाराष्ट्र ओडिशा पश्चिम मध्य प्रदेशेषु श्वः यावत् अतिवृष्टेः रक्त संचेतना प्रसारिता। अनेनैव सह छत्तीसगढ़ पूर्व मध्य प्रदेश उत्तर प्रदेश विदर्भ क्षेत्रेषु झंझावातस्य विद्युत प्रपातस्य चापि संभावना प्रकटीकृता। विभागानुसारं श्वः यावत् उत्तर प्रदेश बिहार आंध्र प्रदेश पश्चिम बंगाल कर्नाटक जम्मू कश्मीर लद्दाख तमिलनाडु पुदुचेरी करैकल तेलंगाना पूर्वोत्तर राज्येषु अपि अत्यधिक वृष्टिः भवितुं शक्या। फीफा विश्व चषके कनाडा देशस्य वैंकूवर नगरे स्विट्जरलैंड देशेन अल्जीरिया देशः 2-0 इत्यंकांतरालेन पराजित्य राउंड ऑफ 16 चक्रे प्रवेशः संप्राप्तः। इतिहासे चतुर्वारं प्रागुपान्त्य चरणे गन्तुं स्विट्जरलैंड दलं आगामी मंगलवासरे अस्मिन्नेव स्थाने कोलंबिया अथवा घाना देशेन सह स्पर्धिष्यति। अन्यस्मिन् द्वन्द्वे स्पेन देशेन कैलिफोर्नियायाः लॉन्स एलेंजिस क्रीडांगणे राउंड ऑफ 32 चक्रे ऑस्ट्रेलिया दलं 3-0 इत्यनेन पराभूय राउंड ऑफ 16 चक्रे स्वस्थानं सुरक्षितम्। अपरत्र कैनडादेशस्य टोरेंटो नगरे प्रवृत्ते द्वन्द्वे पुर्तगाल देशः अपि क्रोएशिया दलं 2-0 इत्यंकान्तरालेन पराजित्य राउंड ऑफ 16 चक्रे प्राप्तवान्। मंगलवासरे डलास नगरे राउंड ऑफ 16 चक्रे पुर्तगाल दलं स्पेन देशं सम्मुखी करिष्यति। इति वार्ताः।
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: Agashavani. Namaskaram. Pradeshika Vartagal. Vaikinada Bindu Vinod. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലൻഡിലെത്തുന്ന അദ്ദേഹം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഏഷ്യ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 മണി വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
1: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ൽ ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യം ഉണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽമന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21-നാണ് തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ് മുണ്ടുനീര് രോഗം പടരുന്നത്.
1: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ

0: മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2-ാം മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77,764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ. തയ്യാറാക്കിയത് ഡോക്ടർ വസുന്ധര വി ആർ, മെഡിക്കൽ ഡയറക്ടർ ജീവനം തിരുവനന്തപുരം. അവതരണം ബിന്ദു വിനോദ്. മനുഷ്യരാശിയുടെ ഏറ്റവും അമൂല്യമായ പൈതൃകങ്ങളിലൊന്നായ യോഗയുടെ അത്ഭുതകരമായ യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. 1,000,000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉദ്ഭവിച്ച ഈ ശാശ്വത ജ്ഞാനം ഇന്ന് ഭൂഖണ്ഡങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തലമുറകളെയും അതിജീവിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, നിഷ്ക്രിയ ജീവിതശൈലി, ജീവിതശൈലി രോഗങ്ങൾ, അതിവേഗം പ്രായമാകുന്ന ജനസംഖ്യ എന്നിവയെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ യോഗ പ്രായോഗികവും സമഗ്രവുമായ ഒരു പരിഹാരമാണ്. യോഗ എന്നത് വെറും വ്യായാമമല്ല, ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം വളർത്തിയെടുക്കുന്ന സമഗ്രമായ ജീവിത രീതിയാണ് അത്. യോഗ എന്ന പദം സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന്റെ അർത്ഥം ചേരുക, ഐക്യപ്പെടുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നതാണ്. വ്യക്തിപരമായ ബോധവും സർവവ്യാപകമായ ബോധവും തമ്മിലുള്ള ഐക്യത്തെയാണ് യോഗ സൂചിപ്പിക്കുന്നത്. ശരീരവും മനസ്സും ചിന്തയും പ്രവൃത്തിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് യോഗ പ്രതിനിധീകരിക്കുന്നത്. പ്രാചീന മഹർഷിയായ പതഞ്ജലി തന്റെ യോഗസൂത്രങ്ങളിൽ യോഗയെ ഇപ്രകാരം നിർവചിക്കുന്നു: യോഗശ്ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് യോഗ. ഈ നിർവചനം യോഗ അടിസ്ഥാനപരമായി ആത്മനിയന്ത്രണത്തിന്റെയും ആന്തരിക പരിവർത്തനത്തിന്റെയും ശാസ്ത്രമാണെന്ന് വ്യക്തമാക്കുന്നു. ധാർമ്മിക ജീവിതം, സ്വയം അച്ചടക്കം, ശ്വാസനിയന്ത്രണം, ഏകാഗ്രത, ധ്യാനം, ഒടുവിൽ ആത്മസാക്ഷാത്കാരം എന്നിവയെല്ലാം യോഗയുടെ ഭാഗമാണ്. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘടകങ്ങളാണുള്ളത്. ഈ 8 ഘടകങ്ങളും ഒരുമിച്ച് ശാരീരിക ആരോഗ്യം, മാനസിക വ്യക്തത, വൈകാരിക സ്ഥിരത, ആത്മീയ വളർച്ച എന്നിവ കൈവരിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗം നൽകുന്നു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യോഗ അംഗീകരിക്കുന്നു. സന്തുലിതാവസ്ഥ, ആത്മബോധം, മാനസിക കരുത്ത്, കരുണ എന്നിവ വളർത്തിയെടുക്കുന്ന യോഗ ആധുനിക ജീവിതത്തിൽ കൂടുതൽ പ്രസക്തമാണ്. യോഗത്തിന്റെ ഉത്ഭവവും ചരിത്രപരമായ വികാസവും എന്താണെന്ന് പരിശോധിക്കാം. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 2700 മുതൽ 1900 വരെ നിലനിന്നിരുന്ന സിന്ധു സരസ്വതി നാഗരികതയിൽ നിന്നുള്ള പുരാവസ്തു കണ്ടെത്തലുകളിൽ ധ്യാനമുദ്രയിലിരിക്കുന്ന രൂപങ്ങൾ ആലേഖനം ചെയ്ത മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. യോഗ സദൃശ്യമായ ആത്മീയ അഭ്യാസങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്നു എന്നതിന് ഇവ സൂചന നൽകുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സ്തുതിഗീതങ്ങളും ദാർശനിക ചിന്തകളും പിന്നീട് രൂപം കൊണ്ട യോഗ പാരമ്പര്യങ്ങൾക്ക് അടിത്തറയായി. ഉപനിഷത്തുകൾ ആത്മാവിന്റെ സ്വഭാവം, ആത്മസാക്ഷാത്കാരം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശദീകരിച്ചു. ഭഗവത്ഗീത യോഗത്തെ ദൈനംദിന ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗമായി അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം തുടങ്ങിയ വിവിധ യോഗമാർഗങ്ങളെ വിശദീകരിക്കുന്നു. ക്രിസ്തുവിന് മുമ്പ് 2000 മഹർഷി പതഞ്ജലി വിവിധ യോഗ പാരമ്പര്യങ്ങളെ സമന്വയിപ്പിച്ച് യോഗസൂത്രങ്ങൾ രചിച്ചു. ഇന്നും ലോകമെമ്പാടുമുള്ള യോഗ സാധകർക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന ദാർശനിക അടിത്തറ ഇതുവഴി രൂപപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ഹഠയോഗം പോലുള്ള പുതിയ യോഗ പരമ്പരകൾ വളർന്നു. ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ യോഗ സാഹിത്യത്തെ സമ്പന്നമാക്കുകയും യോഗയുടെ പ്രായോഗിക വശങ്ങളെ വികസിപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയിലും ലോകത്തും യോഗയുടെ പ്രാധാന്യം. 19th അവസാനത്തിലും 20th തുടക്കത്തിലുമാണ് യോഗയുടെ ആധുനിക പുനരുജ്ജീവനം ആരംഭിച്ചത്. ദർശനശക്തിയുള്ള ആത്മീയ നേതാക്കൾ യോഗയെ ലോകസമൂഹത്തിന് പരിചയപ്പെടുത്തി. അവർ യോഗയെ ആത്മീയ ശാസ്ത്രമെന്നതിലുപരി മനുഷ്യ വികസനത്തിനുള്ള സർവ്വലൌകിക ശാസ്ത്രമായും അവതരിപ്പിച്ചു. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ലോകമതസമ്മേളനത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ യോഗദർശനത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. തുടർന്ന് അനേകം യോഗാചാര്യന്മാരും സ്ഥാപനങ്ങളും അധ്യാപനം, ഗവേഷണം, പ്രസിദ്ധീകരണങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവയിലൂടെ യോഗയെ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, പ്രതിരോധം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ യോഗ വ്യാപകമായി ഉൾക്കൊള്ളപ്പെട്ടു. ഹൃദയാരോഗ്യം, ശ്വസന പ്രവർത്തനം, പേശി അസ്ഥി ആരോഗ്യം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം, മാനസികാരോഗ്യം, ഉറക്കത്തിന്റെ ഗുണനിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് യോഗ സഹായകമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സ്ഥിരമായ യോഗാഭ്യാസം സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ വാർദ്ധക്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സ്കൂളുകളിലും ആശുപത്രികളിലും സർവകലാശാലകളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും വീടുകളിലും യോഗ അഭ്യസിക്കപ്പെടുന്നു. ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും സുസ്ഥിര ജീവിതത്തിന്റെയും ആഗോള പ്രസ്ഥാനമായി യോഗ ഇന്ന് മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തുടക്കം. 2014 സെപ്റ്റംബർ യോഗയുടെ ആഗോളയാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അന്താരാഷ്ട്ര യോഗ ദിനം പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. യോഗ ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന്റെ അമൂല്യ സമ്മാനമാണെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം വളർത്താൻ അതിന് കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 177 രാജ്യങ്ങൾ സഹപ്രായോജകരായി രംഗത്തെത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച പ്രമേയങ്ങളിലൊന്നായി ഇതിനെ മാറ്റി. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 ഔദ്യോഗികമായി അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന് ലഭിച്ച ആഗോള അംഗീകാരത്തിന്റെ ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. ജൂൺ 21 പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായ വേനൽ അയനാന്ത ദിനമാണത്. യോഗ പാരമ്പര്യത്തിൽ ഈ ദിവസം പരിവർത്തനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഉയർന്ന ബോധാവസ്ഥയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2015 ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതായിരുന്നു ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സംബന്ധിച്ചു.

0: ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗാദിന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലോക്ഭവനിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടികൾ നടന്നു. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്രസഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റു ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രാചീന ഇന്ത്യയിൽ ആരംഭിച്ച യോഗ ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ആഗോള പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ, എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ, മനുഷ്യരാശിക്കുള്ള ഇന്ത്യയുടെ ശാശ്വത സമ്മാനമാണ് യോഗ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി.
2: വയലും വേടും

0: നമസ്കാരം പ്രിയ വയലമ്പീഠം ശ്രോതാക്കളെ, ബാക്കി എത്രയുണ്ടെന്നറിയാതെ ചിലവഴിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാണയമാണ് സമയം. അതിനാൽ ബുദ്ധിപൂർവം ഉപയോഗിക്കുക. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചാണ്. കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവിഭവമാണല്ലോ. യാതൊരുവിധ പരിചരണവുമില്ലാതെ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ കൂട്ടമായി നിന്നിരുന്ന കൈതച്ചക്ക നല്ല മധുരമുള്ള പഴങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. കേരളത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി വ്യാപകമാണ്. പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: പേരയ്ക്ക പാകമാവുന്നതിന് മുൻപ് തന്നെ പുറംതൊലിയിൽ കറുത്ത പാടുകൾ കാണപ്പെടുകയും പാകമാകുമ്പോൾ കായ വിണ്ടുകീറുകയും ചെയ്യുന്നത് പ്രധാനമായും ഏത് മൂലകത്തിന്റെ അഭാവത്താലാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തെക്കുറിച്ച് പറയാം. നമ്മുടെ വീട്ടുവളപ്പിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ. ചില പ്രദേശങ്ങളിൽ കടച്ചക്ക എന്നും ഇതറിയപ്പെടുന്നു. യാതൊരുവിധ കീടനാശിനി പ്രയോഗങ്ങളും ആവശ്യമില്ലാത്ത ഈ കാർഷിക വിള മികച്ച സംരംഭക സാധ്യത ഉറപ്പു നൽകുന്നു. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന യുവ സംരംഭകനായ തൊടുപുഴ സ്വദേശി ശ്രീ അനിൽ ആൻഡ്രൂസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. പൈനാപ്പിൾ കൃഷിയിലെ അറിവും അനുഭവങ്ങളും അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഷിബു ജോർജ് ആണ് അനിൽ ആൻഡ്രൂസുമായി സംസാരിക്കുന്നത്. അനിൽ, പരിപാടിയിലേക്ക് സ്വാഗതം. അനിൽ, മിക്കവാറും കർഷകർ നമ്മുടെ പരിപാടിയിലേക്ക് വരാറുണ്ട്, പക്ഷേ എല്ലാം മുതിർന്ന കർഷകരാണ് വരുന്നവരെല്ലാം. താങ്കളൊരു യുവ കർഷകനാണ്, ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളല്ലേ?
1: അതെ അതെ.
0: ഏത് സ്ട്രീമിലായിരുന്നു ചെയ്തത്?
1: ഞാൻ കോട്ടയം സിംസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. ബികോം ഫിനാൻസ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്.
0: ഇപ്പം ബികോം ഒക്കെ ചെയ്തിട്ട് മിക്കവാറും ആൾക്കാർ നോക്കുന്ന എവിടെങ്കിലും ഒരു അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നാണ്. പക്ഷെ താങ്കൾ ഈ പൈനാപ്പിൾ കൃഷിയിലോട്ട് എങ്ങനെയാണ് വന്നത്?
1: പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു രണ്ടു മൂന്ന് മാസം ഒരു ചെറിയൊരു ഫീൽഡ് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അത്ര ഒരു അഡാപ്റ്റ് ആയില്ല ഞാൻ അതിനകത്ത്. അപ്പൊ ഞാൻ എനിക്കൊരു ഫ്രീ മൈൻഡ് അല്ല ഞാൻ. അപ്പൊ അതിനകത്ത് നമുക്ക് ഫ്രീ മൈൻഡ് ആവാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ച് മാത്രമല്ല, കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ നാടിന്റെ ഏറ്റവും അടുത്ത് നടക്കുന്നതാണ് ഈ വാഴക്കുളം എന്ന് പറഞ്ഞൊരു സിറ്റി. അത് ഏഷ്യൻ നമ്പർ വൺ മാർക്കറ്റ് ആണ്. ഈ പൈനാപ്പിൾ കൃഷിനെ പറ്റി എനിക്ക് ധാരണ ഉണ്ടായിരുന്നു.
0: ധാരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ
1: ഈ കൃഷിനെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്, കൃഷിനെ പറ്റി ഏകദേശം എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുമായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് കൃഷി തുടങ്ങാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയത്.
0: അങ്ങനെ ഒരു ധാരണയിലെത്തി എനിക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യാൻ

0: ഇപ്പൊ കൂടുതൽ പഠിച്ചെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് വല്ലതും എടുത്തോ അത് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഒന്ന് കണ്ട് പഠിച്ചോ എങ്ങനെയായിരുന്നു?
1: എന്നെ കൃഷി പഠിപ്പിക്കുന്നത് സജീവ് പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, എന്റെ ഫ്രണ്ടിന്റെ ഫാദർ ആണ്. അവനും ഞാനൊരു എൽ കെ ജി തൊട്ട് ഒന്നിച്ച് പഠിച്ച ആളാണ്. അപ്പം ആളുടെ ഫാദർ പൈനാപ്പിൾ കൃഷി 10-500 ഏക്കർ മേളിൽ കൃഷിയുള്ള ആളാണ്. ആളുടെ ഒരു ശിക്ഷണത്തിലാണ് ഞാൻ കൃഷി പഠിച്ചത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിക്കാണ് ഹാർവസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പഠിച്ചത് ഈ സജീവ് പോൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നാണ്.
0: അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കൃഷി തുടങ്ങിയത്.
1: അതെ അതെ.
0: അപ്പൊ തുടക്കത്തിൽ എത്ര കൃഷി ചെയ്ത്? എത്ര സ്ഥലത്താണ്?
1: 4 ഏക്കറോളമാണ് തുടക്കത്തിൽ കൃഷി ചെയ്തത്. അതിൽ നിന്നാണ് ഞാൻ ഗ്രാജുവലി പതിയെ പതിയെ കൃഷി കൂട്ടിയത്. ഇപ്പൊ എനിക്ക് 100 ഏക്കർ മേളിൽ കൃഷിയുണ്ട്,
0: പൈനാപ്പിൾ കൃഷി.
1: പൈനാപ്പിൾ കൃഷിയുണ്ട്.
0: ഓക്കെ. അപ്പൊ ഈ ഒരു പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ അല്ലേ ചെയ്യുന്നത്?
1: റബ്ബർ മുറിച്ച് പോയ സ്ഥലങ്ങളിലായിരിക്കും നമ്മള് പൈനാപ്പിൾ കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, റീപ്ലാന്റ് ചെയ്യുന്നത് ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ റബ്ബറിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതിനെ തുടർന്നാണ് നമ്മൾ അവർക്ക് റബ്ബർ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നു. പോരാതെ നമ്മൾ പൈനാപ്പിൾ മരി ഇടവളയായിട്ട് നട്ട് കൃത്യമായിട്ടുള്ളൊരു 3.5 വർഷ കാലാവധിയിൽ നമ്മൾ ആ തോട്ടം ക്ലിയർ ചെയ്ത് തിരിച്ച് തോട്ടത്തിന് ഉടമയ്ക്ക് നമ്മൾ റബ്ബർ തോട്ടമായിട്ട് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ആ പൈനാപ്പിൾ കൃത്യമായിട്ട് പറിച്ച് അവിടുന്ന് ചെടി മാറ്റുകയും ചെയ്യും.
0: ഒരു 3 വിളവെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അല്ലേ?
1: ഒരു വർഷം ഒരു പ്രാവശ്യം, അതേപോലെ 3 വർഷം 3 പ്രാവശ്യമായിട്ടേ നമുക്ക് ഒരു തോട്ടത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ.
0: അപ്പം ഏത് ഇനമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്?
1: ക്യൂൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഞങ്ങള് ഈ നമ്മുടെ കേരളത്തില്, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്.
0: എല്ലാവരും
1: ക്യൂൻ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ഏകദേശം ഒരു 70% പുറത്തോട്ട് പോകുന്നതും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പൈനാപ്പിളാണ്.
0: അപ്പൊ ഇന്ന് വിത്തൊക്കെ ആദ്യം തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു സംഘടിപ്പിച്ചത്?
1: കർഷകരിൽ നിന്ന് പോയി വാങ്ങിക്കുകയും പിന്നെ ഇതിന്റെ ഏത് പാകത്തിൽ വെക്കണം, ഏതെല്ലാം രീതിക്ക് വെക്കണം എന്നുള്ള അവരോടും പഠിച്ചു ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ഐഡിയക്ക് ഞാൻ അത് അപ്ലൈ ചെയ്തത്.
0: ഇപ്പൊ ഇത് നടുമ്പം നിങ്ങൾ എങ്ങനെയാ ഈ JCB ഒക്കെ വെച്ച് അങ്ങ് ചാലുണ്ടാക്കി അതിനകത്ത് അങ്ങ് നടുവാണ്? എങ്ങനെ ഇത് ചെയ്യും?
1: നമ്മളൊരു തോട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു ഹിറ്റാച്ച് വിളിച്ച് നമ്മളത് കൃത്യമായിട്ട് തെളിച്ച് ഒരുക്കി മണ്ണ് ഇളക്കി റബ്ബറിനുള്ള പ്ലാറ്റ്ഫോം അടിച്ച് അതിനുശേഷം നമ്മൾ ഈ കൈത വെക്കാനുള്ള ഒരു ഗ്യാപ്പ് വിടുന്നു. അത് വിട്ടതിന് ശേഷമായിരുന്നു നമ്മൾ ഇതിന് ഒരു 3.5 അടി അകലത്തിലാണ് നമ്മൾ ഈ കൈതയ്ക്ക് 2 ചെടികൾ നമ്മളെ ഗ്യാപ്പിൽ നടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്.
0: 1 ഏക്കർ എന്ന് പറയുമ്പോൾ എത്ര?
1: 1 ഏക്കറിൽ നമുക്ക് 9000 തൈ വയ്ക്കാൻ പറ്റും, പൈനാപ്പിൾ തൈ വയ്ക്കാൻ പറ്റും.
0: അപ്പൊ ഇത് ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ ഇതിന്റെ വളപ്രയോഗമൊക്കെ ഇതിലെങ്ങനെയാണ് ചെയ്യുന്നത്?
1: നമ്മള് നട്ടു വെച്ചതിന് ശേഷം മണ്ണിടുന്ന ഒരു പർപ്പസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ യൂറിയ, മറ്റംബോക്സ്, പൊട്ടാഷ്, അത് മിക്സ് ചെയ്ത് നമ്മൾ 2:1:1 എന്ന് പറഞ്ഞൊരു റേഷ്യോയിൽ മിക്സ് ചെയ്ത് അത് നമ്മൾ അതിന്റെ ചെടിയുടെ ചുവട്ടിലിട്ട് മണ്ണിടും. അതിനുശേഷം മഴ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ള ധാരണ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ 40 ദിവസം കഴിയുമ്പം ഈ 2:1:1 സെയിം കണ്ടന്റ് നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യും. ഒരു ചെടിക്ക് 2 പ്രാവശ്യം വളം കൊടുക്കുന്നു. ചിലപ്പം ചെടിയുടെ കരുത്ത് കുറവുണ്ടെങ്കിൽ നമ്മളൊരു 3 പ്രാവശ്യത്തോളം വളം കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ്
0: ആദ്യം ചെയ്യും, അത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യും എല്ലാ ചെടിയുടെ മൂട്ടിലോട്ട്. അപ്പം ഇതിനുവേണ്ടി അത്രയും വർക്കേഴ്സ് വേണമായിരിക്കുമല്ലോ? 1 ഏക്കറിൽ ഇത്ര 9000 തൈയൊക്കെ വരുമ്പോ അത്രയും ആൾക്കാർ വേണോ അല്ലേ ചെയ്യാൻ വേണ്ടി?
1: 1 ഏക്കറിൽ ഏകദേശം 1 ആണ്ടില് 100 പണി വരും 1 ഏക്കറിൽ. അപ്പൊ അതനുസരിച്ച് നമ്മള് പണിക്കാർ അറേഞ്ച് ചെയ്ത് നമ്മളും പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോ തോട്ടങ്ങൾ നമ്മൾ വിടുന്നത്. എന്നാലാണ് നമുക്കിത് കൃത്യമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ മുമ്പോട്ട് നമ്മുടെ പണികളും റെഗുലർ ആയിട്ട് കടന്നു പോകുള്ളൂ. പറഞ്ഞു വരുന്നത് 1 ഏക്കറിൽ 100 പണി വരും. എന്നുവെച്ചാൽ 1 ആണ്ടില് 100 ദിവസം നമ്മൾ, അല്ലെങ്കിൽ ഒരാളെ പണിയുന്നെങ്കിൽ 100 ആള് 1 ആണ്ടിൽ ആ ഒരു തോട്ടം 1 ഏക്കർ തോട്ടത്തിൽ പണിയണം എന്നുള്ളതാണ് കണക്ക്.
0: അപ്പൊ അങ്ങനെ ആൾക്കാർക്കും പണി കൊടുക്കാൻ
1: സാധിക്കും.
0: തൊഴിലുറപ്പ് മാതിരി തന്നെ നമുക്ക് തൊഴിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ കൂടെ അല്ലെ? ഓക്കെ. അതിനപ്പോ ഈ വളപ്രയോഗം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പരിപാലനത്തിന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്?
1: കളനാശിനി അടിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഡയറക്സ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് കളകള് കരിച്ചു കളയാനുള്ള ഒരു മെഡിസിൻ മാത്രമാണ് അത്. പൈനാപ്പിൾ ചെടിക്കോ റബ്ബറിനോ യാതൊരു വിധത്തിലുള്ള ദോഷം സംഭവിക്കില്ല. നമ്മൾ മോട്ടറിന് കലക്കി ഇത് അടിക്കുന്നു. ഇത് അടിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ചെറിയ കളകള് കരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് കൂടുതൽ തോട്ടങ്ങള് കാട് കയറാതെ സംരക്ഷിക്കാൻ പറ്റും. ഒരു കാരണവശാലും നമുക്കൊരു 5 ഏക്കറും 10 ഏക്കറും നമുക്ക് കാട് പറിച്ചു കളയാൻ പറ്റില്ല. നമുക്ക് ഈ മരുന്നടിച്ചാൽ മാത്രമാണ് ഈ ഒരു കളകൾ കരിഞ്ഞു പോകുള്ളൂ.
0: അപ്പൊ ഇത് എത്ര പ്രാവശ്യം ഈ കളനാശിനി ഉപയോഗിക്കുന്നുണ്ട്?
1: മഴ തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ 1 പ്രാവശ്യം അടിക്കും. അത് നമുക്ക് ഏകദേശം 3 മാസത്തോളം എഫക്ട് കിട്ടും. മണ്ണിൽ വേറെ കളകളൊന്നും ഉണ്ടാവില്ല. മഴ തുടങ്ങുന്നതിന് അനുപാതികമായിട്ടുള്ള സമയം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒന്നുകൂടെ ചെയ്യും. ഒരു തോട്ടത്തിൽ മാക്സിമം 2-3 പ്രാവശ്യമെങ്കിലും ആ ഒരു കളനാശിനി അടിച്ചിരിക്കണം. എന്നാലാണ് കളകൾ കയറാതെ നമുക്ക് ചെടിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ.
0: അല്ലെങ്കിൽ കാട് മാതിരി ആയിപ്പോ പിന്നെ അതിന്റെ അകത്ത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും,
1: ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ്
0: വേറെ പരിപാലനം ഒന്നും അധികമായിട്ടില്ല അല്ലേ?
1: ഇല്ല, പൈനാപ്പിൾ ചെടിക്ക് അങ്ങനെ അധികമായിട്ടുള്ള ഒരു പരിപാലനത്തിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം കൃത്യമായിട്ട് ഓരോ പണികളും ആ തോട്ടങ്ങളിൽ എത്തിപ്പെടണം. 1 ഏക്കർ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് എല്ലാ സമയങ്ങളും നമ്മൾ നോക്കി നോക്കി പരിപാലിച്ചിരിക്കണം.
0: കള കാണരുത്, പിന്നെ വളം സമയത്തിന് കൊടുക്കണം, മണ്ണൊക്കെ നല്ലപോലെ കൂട്ടി കൊടുക്കണം, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം.
1: തീർച്ചയായിട്ടും.
0: പൈനാപ്പിളില് നിങ്ങൾ രോഗം വല്ലതും ഇങ്ങനത്തെ പ്രതിസന്ധി വല്ലതും വന്നിട്ടുണ്ടോ ചെയ്യാൻ നേരം?
1: രോഗങ്ങള് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ മച്ചിക്കാനി എന്ന് പറഞ്ഞൊരു അതൊരു ഫലം ഉണ്ടാവാത്തൊരു ചെടിയാണ് അത്, മച്ചിക്കാനി. അത് ചിലപ്പോ ചില തോട്ടങ്ങളിൽ കുറെ ഒരു ചിലപ്പോ ഒരു 30% 50% ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഓവറായിട്ട് ചില ഹോർമോണുകളൊക്കെ ചെല്ലുമ്പോഴാണ് മച്ചിക്കാനി എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടാവുന്നത്. അതിനകത്ത് നമുക്ക് ഫലം ഉണ്ടാവാൻ പറ്റുകയില്ല. അപ്പൊ അതിന്റെ ചെടി നമ്മൾ അപ്പാടി നശിപ്പിച്ച് കളയണം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് പറിച്ച് വേറെ തോട്ടത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫലമൊന്നും ഉണ്ടാവില്ല.
0: അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റീവ് അല്ലാത്ത ചെടികളെ എടുത്തു മാറ്റിക്കളയണം അല്ലെ. പിന്നെ ഇന്ന് പൈനാപ്പിൾ തോട്ടത്തിൽ ഹാർമോൺ, അത് ഒരു പ്രധാന ഘടകമാണല്ലോ, ഹാർമോൺ തളിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്?
1: നമ്മളത് 7 മാസത്തിന് ശേഷമാണ് ഈ ചെടിയിലോട്ട് എത്തിപ്പോൾ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അപ്ലൈ ചെയ്യുന്നത്. എത്തിപ്പോണ് യൂറിയ, കാൽഷ്യം, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഒരു 50 ml ഒരു ചെടി എന്നുള്ളൊരു കണക്കിലാണ് നമ്മൾ എത്തിപ്പോൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു ടൈം പീരീഡ് കൃത്യമായിട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ ചെടി കാണുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇതായി, അത് അടുത്ത ഫലം ഉണ്ടാകും എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് 50 ml വെച്ച് ആ തോൾ പമ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് അല്ല, നമ്മൾ തോൾ പമ്പിന് കൃത്യമായിട്ട് 50 ml അടിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഞെക്ക്
0: സംവിധാനമുണ്ട്.
1: ആ സംവിധാനം ഉണ്ട് നമുക്ക്, അതിന് തോൾ പമ്പുണ്ട്.
0: 7 മാസം കഴിയുമ്പോഴാണ് ഇത് ചെയ്യുന്നത്.
1: 7 മാസം 6-7 മാസം കഴിയുമ്പോൾ
0: ഇത് ചെയ്യുമ്പോൾ എല്ലാ ചെടികൾക്കും ഒന്നിച്ച് ചെയ്യണോ?
1: ഒന്നിച്ച് ചെയ്യണം.
0: അത് ഇടവേള അധികം കൊടുക്കാൻ പാടില്ല,
1: പറ്റില്ല. പക്ഷെ ചില ചെടികൾക്ക് കരുത്ത് കുറവാണെങ്കിൽ നമ്മളത് ഒഴിവാക്കും. കുഞ്ഞു ചെടിയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് വലിയ ചെടികൾക്ക് മാത്രം ഒഴിച്ചു കൊടുക്കുള്ളൂ.
0: ഇത് ഒഴിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പൂ ഒരേ മാതിരി വരാൻ വേണ്ടി,
1: യൂണിഫോം മോഡലിൽ കൊലയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. എല്ലാ ഫലങ്ങളും ഒരേ വലുപ്പത്തിലും ഒരേ ഗുണമേന്മയിലും വരാ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതൊരു ABC എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. നല്ല ചക്ക ഈ ചക്കയായിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ ബി ചക്കയായിട്ട് തിരിഞ്ഞു വരും, സി ആയിട്ട് പോവും, അങ്ങനെ. എന്നാലും എല്ലാ ചെടികളും കൊലയ്ക്കും.
0: അപ്പൊ ഇത് ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം വിളവെടുക്കാൻ പറ്റും?
1: മരുന്ന് ഒഴിച്ച ദിവസം തൊട്ട് 120 ദിവസം നമുക്ക് കൃത്യമായിട്ട് വിളവെടുക്കാൻ പറ്റും.
0: അപ്പൊ അനിൽ സൂചിപ്പിച്ചൊരു 3 കാറ്റഗറി ആയിട്ട് നിങ്ങൾ ഇതിനെ ഗ്രേഡ് ചെയ്യാറുണ്ടെന്ന്. അപ്പം പറിക്കുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചങ്ങ് വിളവെടുക്കുമല്ലേ, അത് കഴിഞ്ഞിട്ടാണ് ഗ്രേഡിംഗ് ചെയ്യുന്നത്?
1: വെട്ടുമ്പം ആവശ്യാനുസരണം നമ്മൾ AB ആണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യണത് കൊണ്ടുപോകാനായിട്ട്. അപ്പം AB ചക്ക വെട്ടി ബാക്കി സി കാലി എന്ന് പറഞ്ഞൊരു 500 ഗ്രാമിൽ താഴെയുള്ള ചക്കകളുണ്ട്, അതെല്ലാം സി കാലി എന്നുള്ളൊരു തരംതിരിവിൽ അവർ മാറ്റി നിർത്തും. AB എന്നുള്ളതാണ് അവർക്ക് എപ്പോഴും മുൻഗണന കൊടുത്തവർ കയറ്റുള്ളൂ.
0: വെയിറ്റ് അനുസരിച്ചാണോ ഈ ഗ്രേഡിംഗ്?
1: അതെ, 1 കിലോയ്ക്ക് മേളിൽ വരുമ്പോൾ A ചക്ക, 1 കിലോയ്ക്ക് താഴെ വരുമ്പോൾ B ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യും. 3-ന് 3 ഗ്രേഡ് വിലയാണ് എപ്പോഴും കച്ചവടക്കാർ നിർണ്ണയിക്കുന്നത്.
0: അപ്പൊ അത് വെട്ടിയെടുക്കുമ്പോൾ തന്നെ ഗ്രേഡിംഗ് അവിടെ തന്നെ ചെയ്യും
1: ഫീൽഡിൽ, വണ്ടിയിൽ തന്നെ. 10 ടണ്ണിന്റെ വണ്ടി വരുന്നു, ആ വണ്ടിയിൽ തന്നെ നമ്മളത് ഗ്രേഡ് ചെയ്തിട്ടാണ് മാറ്റിയിടുകയുള്ളൂ.
0: പനിൽ, ഇത്രയും ഒരു വലിയ തോതിൽ നമ്മൾ ഇങ്ങനത്തെ കൃഷി ചെയ്യുമ്പം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വിപണി കണ്ടെത്തുക എന്നാണ്. മാർക്കറ്റിംഗ് പ്രോപ്പർ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെയ്ത ഇത്രയും കാര്യങ്ങളെല്ലാം വേസ്റ്റ് ആയി പോകും. അപ്പം എങ്ങനെയാണ് അനിൽ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്?
1: മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏഷ്യൻ നമ്പർ 1 മാർക്കറ്റാണ് വാഴക്കുളം. വാഴക്കുളത്ത് നിന്നാണ് ഇന്ത്യ ഒട്ടാകെ പൈനാപ്പിൾ കയറി പോകുന്ന ഒരു വലിയൊരു വിപണി വരുന്നത്. ഒരുപാട് കർഷകർ അവിടുത്തെ കച്ചവടക്കാർക്ക് ഈ പൈനാപ്പിൾ കൊടുക്കുകയും അവര് പുറമേയുള്ള എല്ലാ കച്ചവടക്കാർക്കും വീതിക്കും ആ ചക്ക കൊടുക്കുന്നു. ആ പൈസയാണ് നമ്മുടെ കയ്യിലും വരുന്നത്. അപ്പൊ നമ്മൾ മാർക്കറ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ വാഴക്കുളത്താണ് മെയിനായിട്ട് നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാനും എത്തിപ്പെടാനും പറ്റുന്നത് വാഴക്കുളം മാർക്കറ്റാണ്. വാഴക്കുളം മാർക്കറ്റിൽ നിന്നാണ് ബാക്കി ഡൽഹി, ബോംബെ, ഗുജറാത്ത്, ഔറംഗാബാദ് എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും കയറി പോകുന്നത്. നിലവിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് വാഴക്കുളം മാർക്കറ്റിനെയാണ് ആശ്രയിക്കുന്നത്. അവിടെയാണ് നമ്മൾ എല്ലാ കർഷകരും നമ്മുടെ കൃഷി ഉൽപ്പന്നം കൊണ്ടു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട, അവര് കച്ചവടക്കാർ തന്നെ വണ്ടി വിടുന്നു, അവരെ വണ്ടിയെ നമ്മൾ കയറ്റി വിടുന്നു.
0: ഇതൊക്കെ ആദ്യമേ ഒരു അഗ്രിമെന്റ് നിങ്ങൾ ഉണ്ടാക്കും, നമ്മൾ ഇത്ര ഏക്കർ ഞാൻ ചെയ്യുന്നുണ്ട്, ഇത്രയും ഒരു വിളവ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ആദ്യം ഒരു അഗ്രിമെന്റ് ആവും, അതോ വിളവ് എടുത്തു കഴിഞ്ഞിട്ടാണോ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്?
1: അങ്ങനെ ഒരു അഗ്രിമെന്റും അങ്ങനെ ഒന്നുമില്ല, എല്ലാം ട്രസ്റ്റാണ്.
0: അപ്പൊ അവിടെ ഒരു ചൂഷണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല?
1: മാർക്കറ്റിൽ അങ്ങനെ ചൂഷണം ഉണ്ടായിട്ടില്ല. കർഷകർ ഒരു കാരണവശാലും കച്ചവടക്കാര് അങ്ങനെ ചൂഷണം ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഇതുവരെ ഇല്ല.
0: പനിന്റെ എക്സ്പീരിയൻസിൽ നല്ല വില, നമുക്ക് എന്തോ വില കിട്ടുന്ന അത്രയും കിട്ടുന്നുണ്ട്.
1: തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് എനിക്ക്.
0: പിന്നെ ഇതിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് നമ്മളൊന്ന് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രോസസിംഗിലോട്ട് പോകാം, കൂടുതലായിട്ട് വരുമാനം കിട്ടാനുള്ള സാധ്യത ആ സന്ദർഭത്തിലാവുമല്ലോ, അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്, പ്ലാൻ ഉണ്ട്. കാരണം ഞാനത് അഗ്രി ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരു കോഴ്സ് ഞാൻ ചെയ്തിരുന്നു. അപ്പൊ അത് റീസെന്റ് ഒരു 2 മാസം മുമ്പാണ് ഞാൻ ആ കോഴ്സ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത്. അപ്പൊ അവിടെ നമുക്ക് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു ക്ലാസ്സുകൾ അവർ തന്നു. അപ്പൊ അവർ തന്ന പുറമേ നമുക്ക് എനിക്ക് മനസ്സിലായത് നമുക്ക് ഇതിനകത്ത് പൾപ്പ്, ജ്യൂസ്, ജാം എന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഈ ബൈ പ്രൊഡക്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ കോൾഡ് സ്റ്റോറേജ്, പിന്നെ പൈനാപ്പിളിന്റെ ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്
0: ഡീഹൈഡ്രേറ്റ്
1: ചെയ്തിട്ട് അതിന്റെ വെള്ളമെല്ലാം വലിച്ച്. അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഈ ഒരു പൈനാപ്പിളിൽ നിന്നുണ്ട്. അത് അവർ ആ ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുകയും ചെയ്തു. ഒരു ദിവസം ഉണ്ടായിരുന്നുള്ള ക്ലാസ്, പക്ഷേ നമുക്കത് താല്പര്യപ്പെട്ട് വീണ്ടും ചെന്ന് ആ ഒരു 10 ദിവസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവരും ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു ബൈ പ്രൊഡക്ട് ഉണ്ടാക്കാനുള്ള അതിന്റെ മെഷീൻസ്, അതിന്റെ സംവിധാനങ്ങൾ, അതിന്റെ കോൾഡ് സോ, അതിന്റെ ടെമ്പറേച്ചർ കാണാൻ, അതെല്ലാവരും അവർ പഠിപ്പിച്ചു തരും. എന്ത് കാര്യമുണ്ടല്ലോ അവർ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. നമുക്ക് ഭാവിയിൽ അത് ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയത്. അതാണ് കാരണം.
0: പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഡീറ്റെയിൽ പ്രൊജക്ട് ഉണ്ടാക്കി അത് എത്ര നമുക്ക് എക്കണോമിക്കലി വയബിൾ ആവും അതൊക്കെ നോക്കി വേണമെങ്കിൽ മുന്നോട്ട് പോകാം.
1: തീർച്ചയായിട്ടും. പിന്നെ അവര് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സീൽ ചെയ്യാനുള്ള മാർഗം നമുക്കത് അവർ പഠിപ്പിച്ചു തരികയും അവർ മനസ്സിലാക്കി തരികയും ചെയ്യും. അപ്പൊ നമുക്കത് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കി ഒരാൾക്ക് കൊണ്ടായി കൈവയ്ക്കാൻ പറ്റില്ല, അത് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാനുള്ള പോൺ വഴിയും അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അഗ്രി ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോഴത്തേനും ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അവർ നമുക്ക് സഹായിക്കും.
0: അതിൽ നിങ്ങൾ ഈ ഒരു വിളവെടുത്ത് കഴിയുമ്പം ഈ പൈനാപ്പിളിന്റെ ഒത്തിരി വേസ്റ്റ് കാണുമല്ലോ, അതിന്റെ ഇല മറ്റേതൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? എന്തുവാണ് അതുകൊണ്ട് ചെയ്യുന്നത്?
1: പൈനാപ്പിളിന്റെ ഈ ലാസ്റ്റ് വരുന്ന ചെടി വെട്ടി നമ്മൾ പശു ഫാമിൽ കൊടുക്കും. ഫാമുകൾക്ക് കന്നാലി തീറ്റയായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ക്ഷീര കർഷകരുണ്ട്. അപ്പൊ അവര് മുഴുവനായിട്ടും ഇത് കൊണ്ടുപോയി.
0: അതൊരു വരുമാന മാർഗമാണല്ലോ.
1: തീർച്ചയായിട്ടും മാർഗമാണ്, വരുമാന മാർഗമാണ്. അതിന്റെ ലാസ്റ്റ് ഇത് ഈ ജപ്പാനിലൊക്കെ ഇതിന്റെ ഇല വെച്ച് തുണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത്രയും ടെക്നോളജി വലുപ്പമായിട്ടില്ല ഇവിടെ. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടെങ്കിലും അതൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല.
0: ഫൈബർ എക്സ്ട്രാക്ഷൻ അവിടെ
1: ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇലയിൽ നിന്ന് അങ്ങനെ സാധിക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നമ്മൾ എല്ലാം പശുക്കൾക്ക് അതിന്റെ ഭക്ഷണമായിട്ട്
0: കൊടുക്കുകയാണ്. ഡിസ്പോസ് ആവുന്നുണ്ട്,
1: ആവുന്നുണ്ട്. ആ വഴി തന്നെ ഡിസ്പോസ് ആവുന്നുണ്ട്. കാരണം അവർ തന്നെ ആളെ കൊണ്ടുവരുന്നു, അവർ തന്നെ വെട്ടിയെടുക്കുന്നു.
0: അപ്പൊ അവിടെ നമുക്ക് അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ അനിൽ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഒരു 3-4 വർഷം ആയല്ലോ. 100 ഏക്കർ ഇപ്പം ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇത് വിപുലീകരിക്കണം, പ്രോസസിങ്ങിലോട്ട് പോകണം, ഇതൊക്കെ പ്ലാനിലുണ്ട്. ഒരു ഓവറോൾ ഇംപ്രഷൻ എന്തുവാണ്? നല്ല സാധ്യതയുണ്ടോ നമുക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ?
1: സാധ്യതയുണ്ട്, പക്ഷെ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഒരുപാട് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, മൃഗങ്ങള്, വളത്തിന്റെ ലഭ്യതക്കുറവ്, പിന്നീട് അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് പ്രതിസന്ധികൾ ഇതിനകത്തുണ്ട്,
0: വെല്ലുവിളികളുണ്ട്,
1: ഒരുപാടെണ്ണമുണ്ട്. കാരണം എവിടെയെങ്കിലും നമ്മളൊരു തോട്ടത്തില് ചെല്ലുന്നു, അത് ക്ലിയർ ചെയ്ത് നമ്മളത് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ പന്നി, മാന്, കുരങ്ങ് എന്നുകൊണ്ട് സകല മൃഗങ്ങളും വന്ന് നമ്മൾ ഉദ്രവിക്കും. ആനയാണ് മെയിൻ. എവിടെ പോയാലും വന്യജീവിയാണ് നമുക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. വേറെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെലവ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഫാറ്റം ബോക്സിന്, യൂറിയയ്ക്ക്, പൊട്ടാഷിന് എന്നുവേണ്ട സകല മരുന്നുകൾക്കും വില കൂടി നിൽക്കുക. അപ്പൊ കർഷകന് താങ്ങാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിയിലേക്ക് അപ്പുറമാണ് ഇപ്പോഴത്തെ വളത്തിന്റെ വിലയുടെ പോക്കും. നമുക്കത് മേടിച്ചിടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലും ഇടാൻ പറ്റില്ല എന്നുള്ളൊരു പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് ഇതിൽ വരുന്നുണ്ട്.
0: സാധ്യതകളുടെ കൂടെ തന്നെ വെല്ലുവിളികളും നിരവധിയുണ്ട്.
1: തീർച്ചയായിട്ടും.
0: അനിൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് പൈനാപ്പിൾ കൃഷിയിൽ താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
2: പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചും അതിന്റെ പരിചരണ മുറകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമാക്കി തന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന യുവ സംരംഭകനായ തൊടുപുഴ സ്വദേശി ശ്രീ അനിൽ ആൻഡ്രൂസ്. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. അനിൽ ആൻഡ്രൂസിന്റെ ഫോൺ നമ്പർ 8547924324. ഒരിക്കൽ കൂടി 8547924324.

0: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
1: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ.
1: ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ ഒന്നാം മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് രണ്ടാമത്തെ വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും രണ്ടാമത്തെ വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൾ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡയോക്സൈഡ് 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക.
0: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൌരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൌഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: പേരയ്ക്ക പാകമാകുന്നതിന് മുൻപ് തന്നെ പുറംതൊലിയിൽ കറുത്ത പാടുകൾ കാണപ്പെടുകയും പാകമാകുമ്പോൾ കായ വിണ്ടുകീറുകയും ചെയ്യുന്നത് പ്രധാനമായും ഏത് മൂലകത്തിന്റെ അഭാവത്താലാണ്? ഉത്തരം: ബോറോൺ. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ. ഓ
3: ഗേഡും സമാപിക്കുന്നു.

0: വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. തെറ്റായ വില, മോശം സേവനം, കൃത്യമായ വിവരങ്ങളില്ലായ്മ, ഇവയ്ക്കെതിരെ പരാതിപ്പെടാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.
1: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലെസി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സംഗീതസരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പെരുമ്പാവൂർ നിയോജകമണ്ഡലം ഞാറ്റുവേല ഫെസ്റ്റ് ഞാറ്റുപൊലിമ 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ്. 2026 ജൂലൈ 4-5 തീയതികളിൽ പെരുമ്പാവൂർ സുഭാഷ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന ഞാറ്റുവേല ഫെസ്റ്റ് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് നാളെ രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ എംപി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാർഷിക പ്രദർശന വിപണന സ്റ്റാളുകൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ, കലാപരിപാടികൾ, കാർഷിക മരങ്ങൾ എന്നിവയോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഞാറ്റുവേല ഫെസ്റ്റിന്റെ വിവിധ പരിപാടികളിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ നിലമേൽ കൃഷിഭവനിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10 മണിക്ക് ചടയമംഗലം എംഎൽഎ എം നസീർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാഗം കൃഷിഭവനിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10 മണിക്ക് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയശ്രീ മംഗളൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് മണ്ണ് സംരക്ഷണവും വിള ആരോഗ്യ പരിപാലനവും എന്ന വിഷയത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ പന്മന കൃഷിഭവനിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10:30 പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് പച്ചക്കറി കൃഷിയിലെ സംയോജിത കീട നിയന്ത്രണം എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ ഏരൂർ ഇടമുളയ്ക്കൽ കൃഷിഭവനുകളിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ പുനലൂർ എംഎൽഎ എ സി അജയപ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ കരിയപ്ര ഗ്രാമപഞ്ചായത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10 മണിക്ക് എം എൻ സ്മാരക ഹാളിൽ വച്ച് കരിയപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനു ബിനോദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. സബ്സിഡി വളവിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കുന്നു. നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റം സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കും. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വളവിൽപ്പന കേന്ദ്രങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയോ അപേക്ഷ സമർപ്പിക്കാം. ആധാർ അധിഷ്ഠിത ഇ കെവൈസി പൂർത്തിയാക്കിയ ശേഷം ഭൂവിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി സംവിധാനത്തിൽ ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ അളവ് ലഭ്യമാകും. അപേക്ഷ അംഗീകരിച്ചാൽ സ്റ്റോക്ക് ലഭ്യമായ വളവിൽപ്പന കേന്ദ്രങ്ങളുടെ പട്ടിക കർഷകന് ലഭിക്കും. തുടർന്ന് ലഭിക്കുന്ന QR കോഡോ ടോക്കൺ നമ്പറോ ഉപയോഗിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തിരഞ്ഞെടുത്ത കടയിൽ നിന്ന് സബ്സിഡി വളം കൈപ്പറ്റാനാകും. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000 രൂപ, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, പാല 23,900, എറണാകുളം കൊച്ചി റെഡി 22,200, ആലുവ 23,500, വടക്കൻപറവൂർ 23,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,700, കൊച്ചി 13,300. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര, കായംകുളം എന്നിവിടങ്ങളിൽ 20,000 രൂപ, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, പുത്തൂർ 13,300. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900. കുരുമുളക് അൺകാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000, പാല 67,000, കൊച്ചി ഗാർബിൾഡ് 71,900, കൊച്ചി അൺകാർബിൾഡ് 69,900. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 37,800, കട്ടപ്പന 36,000 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ജോധ്പൂർ വിമാനത്താവളത്തെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2-ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടനവേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാറ്റ് BMS, ഇപ്പോക്ക് IIN, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് ഐടി മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീന നവാഗതരായ കാബോവെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7:00 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 1-ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
4: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
1: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ലാ വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം ഈ മാസം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തിരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തിരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 4,35,236 കോടി രൂപ ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15-ാം ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വർഷത്തെ വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 മാസത്തിനകം സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 കിലോമീറ്റർ ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി.
5: യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ ഭരണഘടനാ ഭേദഗതി 73-74 അമെന്റ്മെന്റ്സ് ആക്ടുകളെപ്പറ്റി NS ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം ഭാഗം 2 കേൾക്കാം.
1: സർ, ഇപ്പോ ഇത് പറഞ്ഞു 73rd and 74th അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് അമെന്റ്മെന്റുകളാണല്ലോ, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണ്, അതിലെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം.
2: നമ്മുടെ 73rd and 74th പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ രണ്ട് അമെന്റ്മെന്റ്സ് ആണ്. ഒന്ന് പഞ്ചായത്ത് ഏരിയ സംബന്ധിച്ചുള്ളത്, 73rd and 74th എന്ന് വെച്ചാൽ അർബൻ ഏരിയ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതിനുവേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മൾ പണ്ട് പറയുകയും പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. നമ്മൾ പറയും വേദകാലം തൊട്ടേ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് മുഗൾസ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എൻകറേജ് ചെയ്തു, ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരും എൻകറേജ് ചെയ്തു. അങ്ങനെ പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ പണ്ട് പോലെ ഉണ്ട്. അപ്പൊ ഇതിനെ ബ്രിട്ടീഷിലെ ഒരു ഗവർണർ ജനറൽ ഇതിനെ വളരെ ഇതായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും ലോർഡ് റിപ്പൺ ഇസ് ദ ഫാദർ ഓഫ് ലോക്കൽ സെൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്,
1: ലോർഡ് റിപ്പൺ.
2: ലോർഡ് റിപ്പൺ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ ഭരണഘടന ഉണ്ടാക്കി. പക്ഷേ രസം എന്ന് വെച്ചാൽ ഭരണഘടനയ്ക്കകത്ത് ആകെ ഒരു ആർട്ടിക്കിൾ മാത്രമേ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് പ്രിൻസിപ്പൽ, അല്ലാതെ പറയുന്നു പഞ്ചായത്ത് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം, അഡ്വക്കേറ്റ് പവർ ഷുഡ് ബി ഗിവൻ ടു ദം. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയും, അതിനകത്ത് അഞ്ചാമത്തെ ഐറ്റം പഞ്ചായത്തൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്. ഇത്രയേ ഉള്ളായിരുന്നു ഭരണഘടനയ്ക്കകത്ത്, വേറെ ഒന്നും എഴുതിയിരുന്നില്ല പഞ്ചായത്ത് രാജ് സിസ്റ്റം. അപ്പൊ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് അതിനകത്ത് വന്നിരുന്നില്ല. പക്ഷേ 52 നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. 1952 കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കീമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പൂർ പീപ്പിൾ ലിവിംഗ് ഇൻ എ റൂറൽ ഏരിയ, അവർ ഡെവലപ്മെന്റിന്റെ ഒരു പ്രോജക്റ്റോടെയും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 52. അപ്പൊ 53 എന്ത് ചെയ്തു, പുതിയൊരു സ്കീം നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം തുടങ്ങി. എക്സ്റ്റൻഷൻ വെച്ചാൽ വികസനം, അതിനുവേണ്ടി ഒരു സ്കീം തുടങ്ങി. കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് രണ്ട് തുടങ്ങി. അപ്പൊ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ്, സക്സസ്ഫുൾ ആണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പലയിടത്തും ആക്കാമെന്ന് വിചാരിച്ചുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഒരു 56-57 ആയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു ഇതിന്റെ ഫംഗ്ഷനിങ് ഒന്ന് അനലൈസ് ചെയ്യണം, അസസ് ചെയ്യണം എങ്ങനെ സക്സസ്ഫുൾ ആണോ എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഒരു ഒരാളിനെ കമ്മീഷൻ ചെയർമാനാക്കി, അതാണ് ബൽവന്ത്രായ് മേത്ത എന്ന് പറയും. ബൽവന്ത്രായ് ഗുജറാത്തിലെ ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചെയർമാനായിട്ട് ഈ ബൽവന്ത്രായ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ഈ കമ്മിറ്റി 56 അപ്പോയിന്റ് ചെയ്ത് 57 കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ബൽവന്ത്രായ് മേത്ത പറയുന്നു ത്രൂഔട്ട് ഇന്ത്യ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്, ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണം. അതുമല്ല അദ്ദേഹം പറയുന്നത് 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. 3-tier സിസ്റ്റം, 3-tier എന്ന് പറഞ്ഞാൽ വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഒരു 3-tier സിസ്റ്റം വേണം, അതാണ് നല്ലതെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്തു. അദ്ദേഹം സജസ്റ്റ് ചെയ്ത് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ഇത് നിയമം ഉണ്ടാക്കണമെങ്കിൽ കേന്ദ്രത്തിന് പറ്റത്തില്ല, സ്റ്റേറ്റിനെ പറ്റുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. അപ്പോൾ കേന്ദ്രം എന്ത് ചെയ്തു, ബൽവന്ത്രായ് മേത്ത റിപ്പോർട്ട് എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് നിയമം ഉണ്ടാക്കാൻ പറഞ്ഞു, എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റേറ്റ് അത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ ആദ്യത്തെ സ്റ്റേറ്റ് ബില്ലുണ്ടാക്കി, ബില്ല് പാസ്സാക്കി പഞ്ചായത്ത് രാജ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് 1959 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിനന്ന് നാഗൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ് ഇങ്ങനൊരു പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ടാക്കുന്നത് രാജസ്ഥാനാണ്. സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റും ഇന്ത്യയിലെ രണ്ടാമത്തെ സ്റ്റേറ്റും നമ്മൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ്, 63-64 ഒക്കെ ആയപ്പോഴാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നു. ഇപ്പൊ ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്ന് ബൽവന്ത്രായ് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മൾ പറയും ബൽവന്ത്രായ് മേത്ത ഈസ് എ ഫാദർ ഓഫ് മോഡേൺ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അപ്പൊ ലോക്കൽ ഗവൺമെന്റ് ഫാദർ ലോർഡ് റിപ്പൺ ആണെങ്കിൽ ഇദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അങ്ങനെ പഞ്ചായത്ത് സിസ്റ്റം ഇന്ത്യ മുഴുവനായി. നമ്മൾ അത്ര ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇലക്ഷൻ നടക്കത്തില്ല, ടേം ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, പ്രോപ്പർ ഫണ്ടിങ് ഇല്ല. അങ്ങനെയൊക്കെ അങ്ങ് പഞ്ചായത്ത് രാജ് സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്ററായി. രാജീവ് ഗാന്ധി എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. എല്ലാം സിംഗി എന്ന് പറയും. സിംഗി എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ലോയറാണ്, അദ്ദേഹത്തെ ചെയർമാനായിട്ട് ഒരു അദ്ദേഹത്തിന് ടോപ്പിക് കൊടുത്തു, റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്. ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. എല്ലാം ചുക്കി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് രാജീവ് ഗാന്ധി കൊടുത്തു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാറ്റസ് കൊടുക്കണം പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇപ്പൊ സ്റ്റേറ്റിന്റെ അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കണം, എങ്കിലേ അത് നന്നായിട്ട് നടത്താൻ പറ്റും. രാജീവ് ഗാന്ധി വാസ് ഹൈലി ഇംപ്രസ്ഡ്. അത് കഴിഞ്ഞ് 1958 തുങ്കോൺ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി വെച്ചു, ഇത് തന്നെ പഞ്ചായത്ത് സിസ്റ്റമൊക്കെ പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് വി എൻ ഗാഡ്ഗിൽ എന്നൊരു കമ്മിറ്റി 1958 തന്നെ. കമ്മിറ്റികളെല്ലാം പറയുന്നത് അറിയാമോ, ഭരണഘടനയുടെ ഒരു സ്റ്റാറ്റസ് വേണം, ഒരു റെക്കഗ്നിഷൻ ഓഫ് സെർട്ടൻ യൂണിഫോം സ്റ്റാൻഡേർഡ്സ്. ഭരണഘടന വഴി ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് വേണം, അത് കമ്പൽസറി ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഞ്ചായത്ത് സിസ്റ്റം നടപ്പിലാക്കാൻ പറ്റൂ. രാജീവ് ഗാന്ധി വാസ് ഹൈലി ഇംപ്രസ്ഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡ്രീമായിട്ട് മാറി. അദ്ദേഹം തീരുമാനിച്ചു പഞ്ചായത്ത് സിസ്റ്റം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി നടപ്പിലാക്കാൻ, നിയമം ഉണ്ടാക്കി ഭരണഘടന സ്റ്റാറ്റസ്. ഇപ്പൊ ഉദാഹരണത്തിന് യൂണിഫോം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 33.3% റിസർവേഷൻ ഫോർ വിമൻ, SC/ST റിസർവേഷൻ ഓൺ ദ ബേസ് ഓഫ് ദർ പോപ്പുലേഷൻ 10 ഓർ ഫിക്സഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ് കോൺസിൽ സ്റ്റാറ്റസ് കൊടുത്താൽ നന്നായിട്ട് നടക്കും. രാജീവ് ഗാന്ധി ബില്ല് അവതരിപ്പിച്ചു. അന്ന് 64-65 എന്നാണ് നമ്പർ, 64-65 ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. ഇലക്ഷൻ നടത്തുമ്പോൾ ലോക്സഭയിൽ രാജീവ് ഗാന്ധിയുടെ പാർട്ടിക്ക് ഭയങ്കര മെജോറിറ്റി കിട്ടി, പക്ഷേ രാജ്യസഭയിൽ അത്രയും ഇല്ല. അപ്പൊ ഈ ബില്ല് രണ്ടും 2/3 മെജോറിറ്റി പാസ്സാകണം. ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സായില്ല. അങ്ങനെ ആ ബില്ല് നിയമമായില്ല. രാജീവ് ഗാന്ധി രാജിവെച്ചതിന് ശേഷം VP Singh പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിന്റെ ഷോർട്ട് ടെന്യൂറ, അപ്പൊ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ. നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയപ്പം വീണ്ടും ഈ ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചു. ഈ ബില്ല് പാസ്സാക്കിയപ്പം 92 പാസ്സാക്കി, ഒരു കൊല്ലം സ്റ്റേറ്റ് ഒക്കെ അംഗീകരിച്ച് 93 നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പം ഇതിന്റെ ക്രെഡിറ്റ് ഫൈനലി വരുന്നത് നരസിംഹറാവു, അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ രണ്ട് ബില്ലും പാസ്സാകുന്നത്. അങ്ങനെ രണ്ട് ബിൽ 73 and 74. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഒരാർട്ടിക്കിൾ ഉള്ളു 40. അപ്പൊ ഇനി ഈ അമെന്മെന്റ് എല്ലാം പാസ്സായി. അമെന്മെന്റിനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് ആണ്, ഒരു 30-32 ആർട്ടിക്കിൾസ് ഉണ്ട് പഞ്ചായത്തിന് വേണ്ടി, കുറെ ആർട്ടിക്കിൾസ്
1: മുനിസിപ്പാലിറ്റിക്ക്.
2: അപ്പൊ എന്ത് ചെയ്തു, ഒരു പഴയ ഒരു ആർട്ടിക്കിൾ നമ്മൾ റിപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 243 എന്നൊരു ആർട്ടിക്കിൾ, അത് റിവൈവ് ചെയ്തു. ആ 243 ഈ 73rd, 74th എഴുതി ചേർത്തു. അപ്പൊ എന്താ വെച്ചാൽ AB എന്ന് പറഞ്ഞാണ് 243-243O വരെ പഞ്ചായത്തിൻ്റെ, 243P-243ZG വരെ മുനിസിപ്പാലിറ്റീസ് കോർപ്പറേഷൻ. അങ്ങനെ ആക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഭരണഘടനയ്ക്ക് തെളിയിച്ചു. പക്ഷേ ഇത് യൂണിഫോം സ്റ്റാൻഡേർഡാണ്, നിയമം ഉണ്ടാക്കേണ്ടത് സ്റ്റേറ്റാണ്. പിന്നീട് സ്റ്റേറ്റുകൾക്കെല്ലാം ഇത് അയച്ചു കൊടുത്തു. കേരളമൊക്കെ 94 ആണെന്ന് തോന്നുന്നു ഈ അമെന്മെന്റ്, പുതിയ നിയമങ്ങളുണ്ടാക്കി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസ് ആക്ട്. രണ്ടും പ്രത്യേകമാണ്, പഞ്ചായത്ത് ആക്ടും മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ടും രണ്ടാണ് ആസ് ആക്ട്. കേരളത്തിൽ ആദ്യം ഇലക്ഷൻ നടക്കുന്ന 95 ഈ പുതിയ സിസ്റ്റം അനുസരിച്ച്. അപ്പൊ ഈ രണ്ട് അമെന്മെന്റ്സിനും ഒരു പ്രത്യേക കുറെ പ്രത്യേക കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. കോമൺ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും അതുണ്ടായിരിക്കണം, എല്ലാ നിയമങ്ങളിലും ഈ പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ് ഈ 33.3% സീറ്റ് ഫോർ വിമൻ. മെമ്പർഷിപ്പിന് മാത്രമല്ല, മേയർ പോസ്റ്റിനും ഡെപ്യൂട്ടി മേയർ പോസ്റ്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇത് ഏത് പോസ്റ്റിനാണെങ്കിലും ഈ റിസർവേഷൻ ഉണ്ടായിരിക്കണം. 33. അപ്പൊ ഇവിടെ വന്ന് ചില സ്റ്റേറ്റ് എന്ത് ചെയ്തു, ഒരു നിയമമുണ്ട് ഇന്ദിരാസാനി കേസ് പറഞ്ഞിട്ട് കേസുണ്ട് റിസർവേഷൻ സംബന്ധിച്ച്, എന്നത് പറഞ്ഞിട്ടുണ്ട് മാക്സ് റിസർവേഷൻ 50% ആകാം, അതുകൊണ്ട് വനിതകൾക്ക് വേണേൽ 50% റിസർവേഷൻ കൊടുക്കാം. അങ്ങനെ കേരളമൊക്കെ നിയമം പാസ്സാക്കിയിട്ട് വനിതകൾക്ക് 50% റിസർവേഷനാണ് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത്. അങ്ങനെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിരുന്നു, എംപവർമെൻറ്റ് വിമൻ, വനിതകൾക്ക് കുറച്ച് പവർ കിട്ടാനുള്ള ഒരു മാർഗമായിരുന്നു ഈ പഞ്ചായത്ത് മേഖലയിലെല്ലാം മുനിസിപ്പൽ എല്ലായിടത്തും ഈ റിസർവേഷൻ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇലക്ഷൻ, പണ്ടൊക്കെ ഇലക്ഷൻ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തു പറ്റത്തില്ല, 5 കൊല്ലം കൂടുമ്പോൾ കമ്പൽസറി ആയിട്ട് ഇലക്ഷൻ നടത്തിയിരിക്കണം.

എല്ലാ സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ ഒക്കെ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. അതുപോലെ സ്റ്റേറ്റില് ഇവർക്ക് ഈ ജോലി മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷൻ മാത്രം നടത്താൻ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത ഗവർണറാണ്. പക്ഷേ ഇത് ഇൻഡിപെൻഡന്റ് ആയിരിക്കേണ്ടതുകൊണ്ട് ഗവർണർക്ക് ഇദ്ദേഹത്തെ മാറ്റാൻ പറ്റും. ഇദ്ദേഹത്തെ മാറ്റണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റുള്ളൂ. ജഡ്ജിമാരെ മാറ്റുന്ന പോലെ ഇംപീച്ച്മെന്റ് പ്രൊസീഡിയർ കൂടെ അദ്ദേഹത്തെ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ആയിട്ട് എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ഇത് ഇവർ കാണണം, കൃത്യമായിട്ട് ഇലക്ഷൻ നടക്കണം. ഈ പഞ്ചായത്തിന്റെ ഒന്ന് ടേം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ടേം 5 ഇയർ തീർന്നാൽ അന്ന് പിരിച്ചു വിട്ടേക്കണം. ഇലക്ഷൻ നടന്നൊന്നും ഇലക്ഷൻ താമസിച്ചു പോയാൽ അഡ്മിനിസ്ട്രേറ്റ് ഭരണം പോലൊക്കെ ആകത്തുള്ളൂ, അല്ല 5 കൊല്ലത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സാധനത്തിൽ പിരിച്ചുവിടാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു ഫിക്സഡ് ടെൻവർ പോലെ അവർക്ക് കിട്ടുന്നുണ്ട് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷന്. അതിനാണ് ഇൻഡിപെൻഡന്റ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. അതുപോലെ വേറൊരു റൂൾ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. എല്ലാ സ്റ്റേറ്റിലും ഫിനാൻസ് കമ്മീഷൻ ആവുക, നമ്മുടെ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ പോലെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ ഇവരെന്ത് ചെയ്യണം, ഈ പഞ്ചായത്ത് ബോഡിക്കൊക്കെ എത്ര ഗ്രാന്റ് കൊടുക്കണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യാനായിട്ടാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഈ പഞ്ചായത്തുകൾക്കുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 3-tier സിസ്റ്റമാണ് എല്ലായിടത്തും വേണ്ടത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പോലും. ഇനി ഏതെങ്കിലും കാരണത്താൽ ആ ഒരു സ്റ്റേറ്റിലെ പോപ്പുലേഷൻ 20 ലക്ഷത്തിൽ കുറവാണെങ്കിൽ അവർക്ക് ഈ 3-tier വേണമെന്നില്ല, 2-tier മതി. ആ ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങ് അവോയ്ഡ് ചെയ്യാം. പിന്നെ വേറെ സുപ്രധാന മാറ്റം പലപ്പോഴും എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഇപ്പൊ മിനിമം ഏജ് ബി ദ മേയർ ഓഫ് എ സിറ്റി കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനും മിനിമം ഏജ് വെച്ചിട്ടുണ്ട് 21. 21 വയസ്സായവർക്ക് മേയറാകാൻ പറ്റും. പ്രൈം മിനിസ്റ്ററും മിനിസ്റ്ററും MP ഒക്കെ ആണ് 25, പക്ഷേ ഇവിടെ ഏജ് കുറച്ചു 21 വയസ്സെന്നാക്കി. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡൊമിസൈൽ ക്വാളിഫിക്കേഷൻ. ഡൊമിസൈൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പഞ്ചായത്തിലെ അംഗമാണോ ആ പഞ്ചായത്തിൽ മാത്രമേ നമുക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. വാർഡല്ല ചോദിക്കുന്നത്, ആ പഞ്ചായത്ത് ഇപ്പോൾ സിറ്റി കോർപ്പറേഷൻ എവിടത്തെങ്കിലും ഇലക്ട്രോണിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്ക് മത്സരിക്കാൻ പറ്റൂ. നമുക്ക് പോയി കോഴിക്കോട്ട് മത്സരിക്കാൻ പറ്റത്തില്ല. അതിനാണ് ഡൊമിസൈൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അവിടെ മത്സരിക്കാൻ പറ്റും. ഒരു റിസ്ട്രിക്ഷൻ കൊണ്ടുവന്നു, ആ സ്ഥലത്തുള്ളവർ തന്നെ ഇതിലെ മെമ്പേഴ്സ് ആകണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റി ഡിഫെക്ഷനിലോ, പാർലമെന്റ് പാസ്സാക്കിയ ആന്റി ഡിഫെക്ഷനിലോ പാർലമെന്റ് മെമ്പേഴ്സിനും അസംബ്ലി മെമ്പേഴ്സിനും വാസ്തവം, പഞ്ചായത്തിന് വേറെയാണ്. പഞ്ചായത്ത് ആക്ടിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ടിലും ഡിഫെക്ഷൻ തടയാനുള്ള നിയമമുണ്ട്. ഇവിടെ ആന്റി ഡിഫെക്ഷനോ അനുസരിച്ച് പാർലമെന്റിലാണെങ്കിൽ, ലോക്സഭയിലാണെങ്കിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത്, അസംബ്ലിയിലാണെങ്കിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത്, പക്ഷേ പഞ്ചായത്തിലെ മുഴുവൻ തീരുമാനമെടുക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനമെടുക്കുന്നത് ഇയാൾ ഡിഫെക്ട് ചെയ്തോ ഡിഫെക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള. അപ്പം ഇങ്ങനെ കുറെ പ്രധാനപ്പെട്ട ചേഞ്ചസ് രണ്ടിലും ഉണ്ട്, 73rd-ലും 74th-ലും. അത് കോർപ്പറേഷൻ ഏരിയ ആണെങ്കിലും പഞ്ചായത്തിനെല്ലാം ഒരേപോലെ. പിന്നെ രണ്ട് പ്രൊവിഷൻ നമ്മൾ പ്രത്യേകം നോക്കണം. റൂറൽ ഏരിയക്ക് മാത്രമായിട്ടും ഒരു പ്രൊവിഷൻ ഉണ്ട്, ഗ്രാമസഭ എന്ന് പറയും. അതൊരു നോവൽ ഐഡിയ ആയിരുന്നു, ഗ്രാമസഭ. ഇപ്പൊ എല്ലാ പഞ്ചായത്തിലും ഗ്രാമസഭ മീറ്റിംഗ് ഉണ്ട്, ഒരു ഡയറക്റ്റ് ഡെമോക്രസി പോലെയാണ്. ഗ്രാമസഭ മീറ്റിംഗ് വെച്ചാൽ ആ സ്റ്റേറ്റിലെ നിയമം അനുസരിച്ച് ആണ്ടില് 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ 2 എത്ര പ്രാവശ്യം കൂടാനായിട്ട് ഗ്രാമസഭ മീറ്റിംഗ് കൂടണമെന്നാണ്. അപ്പൊ ഗ്രാമസഭ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ വാർഡിലെ മെമ്പറാണ് അതിന്റെ കൺവീനർ, അദ്ദേഹം വിളിച്ചു കൂട്ടണം. അപ്പൊ അവിടുത്തെ വോട്ടേഴ്സിനെല്ലാം ഇതിൽ പങ്കെടുക്കാം. അപ്പം ഒരു പർട്ടിക്കുലർ ഡേയില് പർട്ടിക്കുലർ ടൈമിൽ ഇത് മീറ്റിംഗ് കൂടുന്ന അറിയിക്കും. ആ വോട്ടേഴ്സ് എല്ലാം, ആ ഇലക്ടേഴ്സ് എല്ലാം അവിടെ വരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരിക്കും, സെക്രട്ടറി ഉണ്ടായിരിക്കും. പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുക, പ്രയോറിറ്റി ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പ്രധാനമായിട്ട് അതുപോലെ ലിസ്റ്റ് ഓഫ് ബെനിഫിഷ്യറി എന്ന് പറയും. പഞ്ചായത്ത് പല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതിലെ ബെനിഫിഷ്യറി ആരായിരിക്കണം, അതെല്ലാം തീരുമാനിക്കുന്നത് ഈ ഗ്രാമസഭ മീറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനൊരു സിസ്റ്റം നമ്മൾ ഉണ്ടായിക്കൊണ്ടതിന്. അതുമല്ല, ഗ്രാമസഭ മീറ്റിംഗ് ആണ്ടിൽ ഇത്ര പ്രാവശ്യം കൂടണമെന്നുള്ള നിയമമുണ്ട്, അത് ഫോളോ ചെയ്തില്ലെങ്കിൽ മെമ്പർഷിപ്പ് വരെ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു മാറ്ററാണ് ഈ ഗ്രാമസഭ മീറ്റിംഗ് എന്ന് പറയുന്നത്. അതേ സമയത്ത് കേന്ദ്രത്തിന്റെ ഈ അർബൻ ബോഡീസിന്റെ അതിനകത്ത് ഗ്രാമസഭ മീറ്റിംഗിന് പോലെ ഗ്രാമസഭ മീറ്റിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല, വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഈ 74th amendment ഒരു പ്രത്യേകതയാണ്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. അപ്പോൾ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി 74th-ലാണ് പറയുന്നത്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ പ്ലാനിംഗ് വേണ്ട തീരുമാനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. അതായത് രസം എന്ന് വെച്ചാൽ കേന്ദ്ര പ്ലാനത്തിലെ പ്ലാനിംഗ് ബോർഡ്, ഏറ്റവും വലിയ പ്ലാനിംഗ് ബോർഡ് നീതി ആയോഗ് എന്ന് പറയും. ആ നീതി ആയോഗ് ഉണ്ട്, പിന്നെ NDC എന്ന് പറയും, നാഷണൽ ഡെവലപ്മെന്റ് കൌൺസിൽ. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, രണ്ട് നോൺ സ്റ്റാച്ചുറ്ററി ബോഡിയാണ്. പക്ഷേ ഇവിടെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഈ ആക്ട് അനുസരിച്ച് പ്ലാനിംഗ് നടത്താനുള്ള ബോർഡ്. പിന്നെ പറയുന്നുണ്ട് മെട്രോപൊളിറ്റൻ ഏരിയാസിന്, ചില ഏരിയാസ് മെട്രോപൊളിറ്റൻ ഏരിയ കാണും. ഇപ്പം കേരളത്തിൽ മെട്രോപൊളിറ്റൻ ഏരിയ ഇല്ല, ഇപ്പം ബോംബെ കൽക്കട്ടയൊക്കെ മെട്രോപൊളിറ്റൻ ഏരിയ. മെട്രോപൊളിറ്റൻ ഏരിയക്ക് പ്രത്യേകം പ്ലാനിംഗ് കമ്മിറ്റി, മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയും. ഒരു 10 ലക്ഷം

0: ഈ ആക്ട് ഭാഗമല്ല, നാഗാലാൻഡ് ആക്ട് ഭാഗമല്ല, ചില സ്റ്റേറ്റിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നാഗാലാൻഡിലൊക്കെ അവർക്ക് പ്രത്യേക ഒരു സ്ട്രക്ചറുണ്ട്, അപ്പം പിന്നെ ഇത് അങ്ങോട്ട് ആക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലായിടത്തും കമ്പൽസറി ആയിട്ട് ഈ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ത്രീ ടയർ സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ ആണ് ഈ സിസ്റ്റം നടക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ വന്നു കഴിഞ്ഞിട്ട് സിസ്റ്റത്തിൻ്റെ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് മൊറാജി ദേശായിയുടെ കാലത്താണ്. മൊറാജി ദേശായി കാലത്ത് ഇതുപോലൊരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. അശോക് മേത്ത കമ്മിറ്റി എന്നാണ്, രണ്ട് മേത്തമാരാണ് ഇതിലുള്ളത്, ഒന്ന് ബൽവന്തറായ് മേത്തയും മറ്റേ അശോക് മേത്ത. അപ്പോൾ 77 ആയപ്പം അശോക് മേത്ത കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. അശോക് മേത്ത കമ്മിറ്റി എപ്പോഴും പറഞ്ഞിരുന്നത് ടു ടയർ സിസ്റ്റം മതി എന്നാണ്. ബൽവന്തറായ് മേത്ത പറയുന്നത് ത്രീ ടയർ സിസ്റ്റം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും ആ ഏത് മേത്തയാണ്. ബൽവന്തറായ് മേത്ത ത്രീ ടയർ സിസ്റ്റം പറഞ്ഞു, അശോക് മേത്ത ടു ടയർ സിസ്റ്റം പറഞ്ഞു. ഇന്റർമീഡിയറ്റ് ലെവൽ ആവശ്യമില്ല, അനാവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആയാലും ഈ രണ്ട് നിയമങ്ങളും ഇപ്പം നടപ്പിലാക്കിക്കൊണ്ട്. ഇപ്പോൾ സെൻട്രലിൽ ഒരു പ്രശ്നം ഉണ്ടാവും, 50% വനിതകൾക്ക് റിസർവേഷൻ വേണമെന്നൊക്കെ പലരും പറയാറുണ്ട്. ഏതായാലും കേരളം വനിതകൾക്ക് 50% റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ വനിതകൾക്ക് അത്ര എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ഇത് ലോട്ടിട്ടെടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ അത് വരത്തില്ല. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം വനിതകൾ ഒരുപാട് പേര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിൽ മാറ്റിയിട്ടുണ്ട്. അമെൻമെൻറ്റിൽ കൂടെ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. അതെന്നാൽ ബൈ ഇലക്ഷൻ എന്ന് പറയും, ബൈ ഇലക്ഷൻ ആൻഡ് മിഡ് ടേം പോൾ, രണ്ട് ടേംസ് ഉണ്ട്. ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെമ്പർ രാജിവെച്ചു, അവിടെ നടക്കുന്ന ഇലക്ഷനാണ് ബൈ ഇലക്ഷൻ. മിഡ് ടേം പോൾ എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് മുഴുവൻ പിരിച്ചു വിട്ടു, എന്നിട്ട് നടത്തുന്നതാണ് മിഡ് ടേം പോൾ. അപ്പോൾ ഇതിനകത്ത് രണ്ട് പ്രൊവിഷനുണ്ട്, പഞ്ചായത്ത് ബൈ ഇലക്ഷൻ ആകാം, മിഡ് ടേം പോൾ ആകാം. ബൈ ഇലക്ഷൻ ആണെങ്കിൽ മിഡ് ടേം പോൾ ആണെങ്കിലും 6 മാസത്തിനകം നടത്തിയിരിക്കണം. അപ്പോൾ ഒരു മെമ്പർ മരിച്ചു ഒന്ന് റിസൈൻ ചെയ്യുന്നു, 6 മാസത്തിന് അവിടെ ഇലക്ഷൻ നടത്തണം. ഹൗസ് പിരിച്ചു വിട്ടുവന്നിരിക്കട്ടെ, ഒരു പഞ്ചായത്ത് ബോഡി പിരിച്ചു വിടാം. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ബഡ്ജറ്റ് ഒരുപ്പിച്ചാൽ തന്നെ പഞ്ചായത്തിനെ പിരിച്ചു വിടാം. പിരിച്ചു വിട്ടാൽ 6 മാസത്തിനകം പുതിയ പഞ്ചായത്ത് ബോഡി രൂപീകരിക്കണം. പക്ഷേ അവിടെ ഒരു റൂള് വെച്ചിട്ടുണ്ട്, ഈ ഒരു പഞ്ചായത്ത് ബോഡി 5 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 3-ാമത്തെ കൊല്ലം പിരിച്ചു വിട്ടു. മിഡ് ടേം പോൾ നടന്നു. മിഡ് ടേം പോൾ നടന്നു കഴിഞ്ഞാൽ ആ പുതിയ ബോഡിക്ക് എത്ര കാലാവധി റിമൈനിങ് പീരീഡേ ഉള്ളൂ. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് പിരിച്ചു വിട്ടു, പിന്നെ ബോഡി വരുന്നു, പിന്നെ അതിന് 2 കൊല്ലമേ ഉള്ളൂ. അതേ സമയത്ത് ലോക്സഭ പിരിച്ചു വിട്ട് പുതിയ ബോഡി വന്നാൽ അവർക്ക് 5 കൊല്ലമാണ്. ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ റൂൾ വെച്ചിട്ടുണ്ട്, 5 കൊല്ലം ടോട്ടൽ 5 കൊല്ലം ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് ഈ 5 കൊല്ലത്തിൽ ഇലക്ഷൻ നടക്കണം. അതുകൊണ്ട് എന്താണ്
1: റിമൈനിങ്
0: കിട്ടത്തുള്ളൂ, അങ്ങനെ ഒരു റൂള് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിരിച്ചുവിടാനായിട്ട് ആവശ്യം ഇതുണ്ടായിരിക്കത്തില്ല, ഗവർണർക്ക് പിരിച്ചുവിടാൻ പറ്റത്തില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിച്ചുവിടാൻ പറ്റത്തില്ല അനാവശ്യമായിട്ട്. അതായത് റിയൽ റോസസ് ഉണ്ടെങ്കിൽ പിന്നെ ടേം എക്സ്റ്റെൻഡ് ചെയ്യാനേ പറ്റില്ല, ടേം ഒരിക്കലും
1: എക്സ്റ്റെൻഡ്
0: ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റ് ഒക്കെ ഇപ്പം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കാനായിട്ട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് സ്റ്റേറ്റിന്റെ പവറാണ്, പഞ്ചായത്തിന്റെ അധികം ഇതെല്ലാം സ്റ്റേറ്റിന്റെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് നിയമം ഉണ്ടാക്കാം. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ അസംബ്ലിയിലും ലോക്സഭയിലൊക്കെ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഈ പഞ്ചായത്ത് ഓഡീസ് പഠിക്കുമ്പോൾ വേറൊന്നുകൂടെ നമ്മൾ ഒരു ശ്രദ്ധിക്കണം, കണ്ടോൺമെന്റ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടോൺമെന്റ് ബോർഡ്, കണ്ടോൺ ബോർഡ് മിക്കവാറും അർബൻ ഏരിയസിലാണ്. ചില സിറ്റീസിൽ കണ്ടോൺമെന്റ് ബോർഡുണ്ട്, പഞ്ചായത്ത് കോർപ്പറേഷൻ പോലെയാണ് കണ്ടോൺമെന്റ് ബോർഡ്. 2006-07 നമ്മൾ പാസ്സാക്കിയ ആക്ട് അനുസരിച്ച് കണ്ടോൺമെന്റ് ബോർഡ്, ഇന്ത്യയിൽ ഏകദേശം 82 കണ്ടോൺമെന്റ് ബോർഡുണ്ട്. കണ്ടോൺമെന്റ് എന്ന് പറഞ്ഞാൽ മിലിട്ടറിക്കാർ ഒരുപാട് താമസിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേക പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് കണ്ടോൺമെന്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൺട്രോൾ, ഈ കണ്ടോൺ ബോർഡിന്റെ കൺട്രോൾ ഡിഫൻസ് മിനിസ്ട്രിക്കാണ്. അതുപോലെ ഈ കണ്ടോൺമെന്റ് ബോർഡിന്റെ ചെയർമാൻ, അല്ലെങ്കിൽ നമ്മൾ മേയർ എന്ന പോലെ പ്രസിഡന്റ് പറയുന്ന പോലെ കണ്ടോൺ ബോർഡിന്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഓഫീസർ കമാൻഡിംഗ് ആണ്. അവിടുത്തെ ഓഫീസർ കമാൻഡിംഗ് ആയിരിക്കും ഈ കണ്ടോൺ ബോർഡിന്റെ ചെയർമാൻ. അതിലെ കൂടുതൽ എക്സ് ഓഫീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും അവിടുത്തെ ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും, കുറച്ച് ലോക്കലി എലക്റ്റഡ് ആയിരിക്കും. ഇവരാണ് കണ്ടോൺമെന്റ് ഭരിക്കുന്നത്. ഈ കണ്ടോൺമെന്റ് നമ്മളെ കോർപ്പറേഷനൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ കമ്മീഷണർ വണ്ടെ ഇപ്പൊ സെക്രട്ടറി, അതുപോലെ ഇവിടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും. ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ബോഡി പോലാണ് ഈ കണ്ടോൺ ബോർഡ് ഫംഗ്ഷൻ ചെയ്താൽ. കേരളത്തിലെ ഒരു കണ്ടോൺമെന്റ് ബോഡി ഉള്ളൂ, അത് കണ്ണൂരാണ്. കേരളത്തിൽ കണ്ണൂർ ഒരു കണ്ടോൺ ബോർഡ് ഉണ്ട്, ഇന്ത്യയിൽ ആകെയായിട്ട് 82 കണ്ടോൺ ബോർഡ് ഉള്ളത്.
1: അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് 73rd Amendment, 74th Amendment, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഇതിനെ എല്ലാത്തിനെയും പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടി. ധാരാളം ഉദാഹരണങ്ങളിലൂടെ സാർ ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് സർ.
0: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരണഘടനാ ഭേദഗതി 73-74 അമെന്റ്മെന്റ്സ് ആക്ടിനെ പറ്റി NS ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. യുവവാണി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഒപ്പം എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാറും ശ്രേയ ജയദീപും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ ഫോർ മ്യൂസിക്സ്, സംഗീതം ഹരിനാരായണൻ.

0: ചലച്ചിത്രഗാനം ഇനി 8:40 കേൾക്കാം. സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.

0: ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ഹീര ഷൺമുഖം, എൻ ആർ സി നായർ പരശുവയ്ക്കൽ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും, കണ്ടല്ലൂർ മോഹനൻ, ജെ ജുബറ്റ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഹീര ഷൺമുഖം എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത മൊബൈലും കുട്ടിയും.
1: ഉണ്ടൊരു കാര്യം മുര ചെയ്തിടാൻ, ഒന്നിതു കേൾക്കാൻ കനിവതു കാട്ടു. ഇന്നിതു കേട്ടാൽ ഗുണമുണ്ടാകും എന്നതിൽ സംശയമൊട്ടും വേണ്ട. ഈ കയ്യിലിരിക്കും മൊബൈല് കൊള്ളാം എന്നതു കാര്യം സത്യം തന്നെ. എങ്കിലും ഇങ്ങനെ ഏതൊരു നേരവും കയ്യിലതുള്ളതു നല്ലതുമല്ല. കുട്ടികൾ നിലവിളി നിർത്തണമെങ്കിൽ മൊബൈലൊരെണ്ണം കയ്യിൽ വേണം. ഭക്ഷണമൊത്തിരി ഉള്ളിൽ ചെല്ലാൻ മൊബൈല് മാത്രം മതിയതു സത്യം. എന്തിനും ഏതിനും ഇങ്ങനെ പോയാൽ നിശ്ചയമായും ദോഷം തന്നെ. പുസ്തകമൊന്നതു കയ്യിലെടുക്കൂ, വായനയെന്നതു ശീലമതാക്കൂ. നമ്മുടെ ശീലം കണ്ടുപഠിക്കും കുട്ടികൾ നന്നായി വളരും സത്യം.
0: മൊബൈലും കുട്ടിയും എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത അക്ഷരസ്നേഹം.
1: ഇത്തിരി നേരം ഇതൊത്തിരി നോക്കൂ, അക്ഷരമല്ലടയാളം പോലും തെറ്റിക്കാനേ പാടില്ല. വനവും വാനവും ഒന്നല്ല, മനവും മാനവും ഒന്നല്ല, നിലവും നീലവും ഒന്നല്ല, ശിലയും ശീലയും ഒന്നല്ല, ഉമയും ഊമയും ഒന്നല്ല, കളിയും കാളിയും ഒന്നല്ല, മണിയും മാണിയും ഒന്നല്ല, അണിയും ആണിയും ഒന്നല്ല. അക്ഷരമല്ലടയാളം

0: ും പാതിയുമൊന്നല്ല, മുടിയും മൂടിയുമൊന്നല്ല, അടിയനും അടിയനുമൊന്നല്ല, മുക്കും മൂക്കും ഒന്നല്ല, മുലയും മൂലയുമൊന്നല്ല, അഴിയും ആഴിയുമൊന്നല്ല, ഉഴവും ഊഴവുമൊന്നല്ല. കണ്ടുപിടിക്കാം നിങ്ങൾക്കും ഇത്തരം അക്ഷരജാലങ്ങൾ. ചൊല്ലരുതിങ്ങനെ ഇനിമേലാരും തെറ്റിപ്പോയതൊരക്ഷരമല്ലേ കുറ്റം മാത്രം കണ്ടോളും. അക്ഷരമല്ലടയാളം പോലും തെറ്റിക്കാനേ പാടില്ല. അക്ഷരവൈരികളായിടാതെ അക്ഷരപ്രണയികളായിടൂ. ഇക്ഷണമിങ്ങനെ ഉരിയാടിയിടും അടിയനും പിഴവുകൾ വന്നിടാം. ചൂണ്ടിക്കാട്ടാം തെറ്റുതിരുത്താം, ഭാഷയെ നന്നായി സ്നേഹിക്കാം.
1: ഹീര ഷൺമുഖം എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി കണ്ടല്ലൂർ മോഹനൻ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് എന്റെ സ്വപ്നതീരം.
2: സാധാരണ കാലാവസ്ഥയുള്ള ഒരു ദിവസമായിരുന്നു. തെളിഞ്ഞ ആകാശവും നിലാവ് പെയ്യുന്ന രാത്രിയുമായിരുന്നു. സ്വച്ഛന്ദമായ കടൽക്കാറ്റ് തിരമാലകളെ മെല്ലെ മെല്ലെ തീരത്തേക്ക് ആനയിച്ചുകൊണ്ടേയിരുന്നു. തിരമാലകൾ തീരത്തെ മൃദുവായി ആലിംഗനം ചെയ്തിട്ട് ഓരോന്നായി കടലിലോട്ട് മടങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു. ബ്രീളാവതിയായ തീരം സുഹാലസ്യത്തോടെ നീണ്ടു നിവർന്നു കിടന്നു. പാതിരാക്കോഴിയുടെ കൂവൽ കെട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. ഉറക്കച്ചടവോടെ ഞാൻ എന്റെ കൂടാരത്തിന് പുറത്തേക്കിറങ്ങി. ഉമ്മറക്കോണിൽ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ഒറ്റത്തടിയിൽ കടഞ്ഞെടുത്ത മിനുസമുള്ള പങ്കായം ഞാൻ ഇടം കൈയിലെടുത്തു തീരം ലക്ഷ്യമാക്കി നടന്നു. അരച്ചാൺ നീളമുള്ള എന്റെ നിഴൽ മാത്രം ഇറുങ്ങി കൂട്ടായി കൂടെ കൂടി. ചന്ദ്രികയുടെ ചന്ദനച്ചാറിൽ മുങ്ങിക്കിടന്ന എന്റെ നൗക വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. സ്വപ്നതീരം തേടിയുള്ള എന്റെ യാത്രയ്ക്കായി ഞാൻ പണികരിപ്പിച്ച വിശിഷ്ട വസ്തുവാണ് എന്റെ നൗക. ചിത്രപ്പണി ചെയ്ത അമരക്കൊമ്പിൽ വലങ്കൈ ഊന്നിക്കൊണ്ട് ഞാൻ ആകാശത്തേക്ക് നോക്കി. പൂർണ്ണ ചന്ദ്രനും കാറ്റിന്റെ കൈകളിൽ ഓടിക്കളിക്കുന്ന വെള്ളിമേഘങ്ങളും നക്ഷത്രങ്ങളുടെ വർണ്ണരാജിക്ക് മങ്ങൽ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രകൃതി സാധാരണ പോലെ ആയിരുന്നെങ്കിലും തീരം പുലകുന്ന തിരമാലകൾ പ്രകോപിതമായി തന്നെ കാണപ്പെട്ടു. തീരത്തോടടുക്കുന്ന രണ്ടോ മൂന്നോ തിരമാല പാടുകൾ കഴിഞ്ഞാൽ പിന്നെ കടൽ ശാന്തമാണ്. ഞാനെന്റെ നൗക തള്ളി കടലിലേക്കിറക്കി ശക്തമായി മുന്നോട്ട് തള്ളി വിട്ടിട്ട് അതിന്റെ അമരത്തേക്ക് ചാടിക്കേറി. ഉയർന്നു വന്ന തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് നൗക മുന്നോട്ട് കുതിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്പദൂരം പിന്നിട്ടപ്പോൾ കടലിൽ നിശബ്ദവും ശാന്തവുമായി കാണപ്പെട്ടു. ആകാശത്തെ പൂർണ്ണചന്ദ്രനും മേഘജാലങ്ങളും നക്ഷത്രങ്ങളും പൂർണ്ണമായി കടലിൽ പ്രതിബിംബിച്ചു. അണയാൻ പോകുന്ന എന്റെ സ്വപ്നതീരത്തെക്കുറിച്ചുള്ള മോഹന ഭാവനകൾ നെയ്തുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ പങ്കായം ചലിപ്പിച്ചു. എന്റെ സ്വപ്നതീരത്ത് എനിക്ക് ലഭിക്കുവാൻ പോകുന്ന സ്നേഹാദരങ്ങൾ ഞാൻ അതിമധുരത്തോടെ ഓർത്തു. അവിടെ എന്നെ സ്വീകരിക്കുവാൻ ദീപക്കാഴ്ചകളുമായി നിൽക്കുന്ന തരണിമണികളുടെ കടങ്കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ലാസ്യഭാവം സങ്കല്പത്തിലായിരുന്നെങ്കിൽ പോലും എന്നെ വികാരാധീതനാക്കി. നിലാപ്പരപ്പിൽ അതിമനോഹരിയായ നിശീധനയുടെ മാസ്മരഭാവങ്ങളിൽ ലയിച്ചുകൊണ്ട് സ്വപ്നതീരം തേടി ഞാൻ എന്റെ നൗക മുന്നോട്ട് നയിച്ചു. തലയ്ക്ക് മുകളിൽ ചൂഴ്ന്നിറങ്ങിയ കാറ്റിന്റെ ഒരു വികൃത ശബ്ദം കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. അതാ, എന്റെ തൊട്ടുമുമ്പിൽ ജലപ്പരപ്പിൽ നിന്നും നീർമണികൾ കൂട്ടത്തോടെ മുകളിലേക്കുയരുന്നു. സുതാര്യമായ ആ ജലത്തിരശിലയ്ക്കപ്പുറം ഒരു നീർച്ചുഴി രൂപം കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ആലോചിക്കുവാനോ പ്രവർത്തിക്കുവാനോ നേരം കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്റെ നൗകയെ ആ നീർച്ചുഴി തന്നിലേക്ക് ആവാഹിച്ചു. ചുഴിയിൽപ്പെട്ട ഞാനും എന്റെ നൗകയും അതിശീക്രം മറ്റേതോ ലോകത്തിലേക്ക് വലിച്ചു താഴ്ത്തപ്പെട്ടു. കാലത്തിന്റെ ഏതോ കോണിലൂടെ ഞാൻ തെന്നിത്തെന്നി എവിടേക്കോ പോവുകയായിരുന്നു. അബോധാവസ്ഥയിൽ ആ യാത്ര എത്ര വിനയാഴികയെന്നോ എത്ര ദിവസമെന്നോ ഊഹിക്കാൻ കൂടി കഴിഞ്ഞില്ല. സ്വബോധം വീണ്ടെടുത്ത ഞാൻ അതിശയകരമായ ഏതോ ലോകത്തിൽ എത്തിച്ചേർന്നതായി മനസ്സിലാക്കി. എന്റെ രൂപത്തിൽ പ്രകടമായ മാറ്റമുണ്ടായി. ജരാനരകൾ ബാധിച്ച ഒരു വൃദ്ധനായി മാറിക്കഴിഞ്ഞിരുന്നു ഞാൻ. മിന്നുമിനുത്ത എന്റെ ചർമ്മം കൊടുംവെയിലിൽ വെടിച്ചു കീറിയ ഒരു കൃഷിയിടം പോലെയായി. സുഗന്ധവാഹിനിയായ മന്ദമാരുതൻ അവിടെ ഇടതടവില്ലാതെ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ഗോചരമായ എല്ലാ കോണുകളിലും സുഗന്ധപുഷ്പങ്ങൾ ദളങ്ങൾ വിടർത്തി നിൽക്കുന്നു. അതിവിസ്തൃതമായ ആ പ്രദേശം ഒരു പൂങ്കാവനം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഏറെ താമസിയാതെ എന്റെ മുന്നിൽ താഴേക്കിറങ്ങുവാനുള്ള ഒരു കോവണി ദൃശ്യമായി. നവരത്നങ്ങൾ അല്ല, സഹസ്രരത്നങ്ങൾ പതിച്ച ആ കോവണിപ്പടികളിൽ ഇറങ്ങി ഒരു തളത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടു. വിശാലമായ തളത്തിന്റെ ചുവരുകളും മേൽഭാഗവും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആ രത്നങ്ങളിൽ നിന്നും വിഹർഗമിക്കുന്ന ഒരായിരം വർണ്ണങ്ങൾ ലയിച്ച പ്രകാശധൂളികൾ വിസ്മയിക്കുന്ന തോരണി കൊണ്ട് അവിടെ വർണ്ണാഭമാക്കി. അരിശയിപ്പിക്കുന്ന ആ വർണ്ണപ്രഭയിൽ മയങ്ങി ഞാൻ അന്തം വിട്ടു നിൽക്കെ തളത്തിൽ എനിക്കെതിർവശത്ത് ഒരു സിംഹാസനം ഉയർന്നു വന്നു. ആ സിംഹാസനത്തിൽ പരിചിതമായ ഒരു രൂപത്തോടും സാദൃശ്യമില്ലാത്ത ഭീമാകാരനായ ഒരു ജീവിയും സിംഹാസനത്തിന് നാനാവശത്ത് പരിചാരകരും അംഗരക്ഷകരും എന്ന് തോന്നിക്കുന്ന മറ്റു കുറേ ജീവികളും. അന്തം വിട്ട് ഞാൻ അതെല്ലാം നോക്കി നിൽക്കെ ഭയാനകമായൊരു ശബ്ദം എന്റെ ഇന്ദ്രിയങ്ങളെ വിറപ്പിച്ചു. മധ്യതിരുവിതാംകൂറിലെ മലയാള ഭാഷയിൽ ആ ജീവി ചോദിക്കുന്നു, നീ മനുഷ്യനാണല്ലേ? ആ ശബ്ദം ഒരു മുരൾച്ചയോ അലർച്ചയോ അതോ ഗർജനമോ? എനിക്കൊന്നും മനസ്സിലായില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകും മുമ്പേ വീണ്ടും ഗർജനം. മലയാളത്തിലല്ലേ നീ കേൾക്കുന്നത്? എന്താണ് ഉത്തരം തരാത്തത്? പേടിച്ചിരണ്ട ഞാൻ വെക്കി വെക്കി പറഞ്ഞു, അതെ, ഞാൻ മനുഷ്യനാണ്. ജീവി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പരിഹാസത്തോടെ ചോദിച്ചു, കോടാനുകോടി സൗരയൂഥങ്ങളും പരസഹസ്രം പ്രപഞ്ചങ്ങളുമുള്ള ഈ ക്ഷീരപഥത്തിലെ ഏറ്റവും ദുർബലനായ ജീവി മനുഷ്യൻ. മനുഷ്യവർഗത്തെ അപ്പാടെ ആക്ഷേപിച്ചപ്പോൾ എനിക്ക് നിയന്ത്രണം നഷ്ടമായി. ഞാൻ അല്പം ദേഷ്യത്തോടും അഹങ്കാരത്തോടുകൂടി പറഞ്ഞു, അതെ, ഞങ്ങൾ മനുഷ്യർ, ആനയെപ്പോലും മെരുക്കുന്നവർ, അന്യഗ്രഹങ്ങളിൽ പോലും ആധിപത്യം സ്ഥാപിച്ചവർ. വീണ്ടും പൊട്ടിച്ചിരി. പരിഹാസത്തോടെ ജീവി വീണ്ടും തുടർന്നു, നിന്നേക്കാൾ വിവേകവും സഹിഷ്ണുതയുള്ളതുകൊണ്ടാണ് ആന നിന്നെ സഹിക്കുന്നത്. ക്ഷമ നശിക്കുമ്പോൾ അവറ്റകൾ നിന്റെ വർഗത്തോട് കാട്ടിക്കൂട്ടുന്നു നീ കണ്ടിട്ടില്ലേ? പിന്നെ അന്യഗ്രഹജീവികൾ. മനുഷ്യൻ വനാന്തരങ്ങളിൽ മരഭൂരിയും ചുറ്റി പച്ചമാംസം ഭക്ഷിച്ചു കഴിഞ്ഞുകൂടിയ കാലത്തിനെത്രയോ മുമ്പ് അവർ പരിഷ്കൃതായി കഴിഞ്ഞിരുന്നു. ഗ്രഹങ്ങൾ തേടിയുള്ള നിന്റെ അഭ്യാസങ്ങൾ അവർക്കൊരു തമാശ പോലെ തോന്നി.

0: ഉപയോഗിച്ചിട്ടുള്ളൂ. തികച്ചും അസഹനീയമായ ആശയവശരങ്ങൾ എന്നെ കോപാകുലനാക്കി. ഞങ്ങൾ കണ്ടുപിടിച്ച് ശേഖരിച്ചു വച്ചിരിക്കുന്ന അനേകം മാറ്റം ബോംബുകളിൽ ഒന്നു മതി നിന്റെ ഈ സ്ഫടിക ഗോപുരങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നശിക്കാൻ. പിന്നെ നീ സംസാരിക്കുന്ന ഈ ഭാഷ പോലും ഞങ്ങളുടേതല്ലേ? ഭീകരജീവി അതിഭയാനകമായി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പരിഹാസത്തോടെ പറഞ്ഞു, നിന്റെ ആറ്റം ബോംബുകൾ പരസ്പരം ബന്ധു നശിക്കാൻ കുബുദ്ധികളായ നീയൊക്കെ കരുതി വച്ചിരിക്കുന്ന വെറും പാഴ്വസ്തുക്കൾ മാത്രം. ഞങ്ങൾക്കൊക്കെ അത് വെറും കളിപ്പാട്ടങ്ങൾ പോലെയുള്ളൂ. പിന്നെ നിന്റെ ഭാഷ വിഡ്ഢിയായ നീയൊന്ന് മനസ്സിലാക്കണം. ഞാൻ എന്റെ ചിന്തകൾക്കനുസൃതമായി കുറെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതേ ഉള്ളൂ. കേൾക്കുന്നവന്റെ പരിജ്ഞാനം അനുസരിച്ച് അത് അവനവന്റെ ഭാഷയായി പരിണമിക്കുന്നതാണ്. അടക്കെയാണ് മനുഷ്യ ഞങ്ങളുടെ ശാസ്ത്രം. എനിക്ക് ഉത്തരം മുട്ടി. സർവജ്ഞനെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ എത്രയോ ചെറുതാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഭീകരജീവിയോടെന്തെങ്കിലും പറയാൻ എനിക്ക് വിവേകം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ മനോഗതം മനസ്സിലാക്കിയതുപോലെ ആ ജീവി എന്നോട് പറഞ്ഞു, മനുഷ്യ, ഈയിടെ ഒരു സൂക്ഷ്മാണു നിന്റെ ലോകത്തിൽ ലാളിപ്പെടുന്നുണ്ടായിരുന്നല്ലോ. വെറും ഈയാമ്പാറ്റുകളെ പോലെയല്ലേ നിന്റെ വർഗം അതിനു മുന്നിൽ നീറിയൊടുങ്ങിയത്? മനുഷ്യൻ അടുത്തിടെ നേരിട്ട കൊറോണ എന്ന വിഷാണുക്കളെക്കുറിച്ചാണ് ആ ജീവി സൂചിപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. എന്തെങ്കിലും പറയാൻ എനിക്ക് അവസരം നൽകാതെ ജീവി തുടർന്നു, ഭൂമിയിൽ നിന്റെ വർഗം മാത്രമാണല്ലോ അതിന്റെ ആക്രമണത്തിനിരയായതും അതിനടിയറ പറഞ്ഞതും. അവിടെ നീ നിസ്സാരനെന്ന് കരുതുന്ന ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ വേറെയുമുണ്ടല്ലോ. അവരൊക്കെ മനുഷ്യരെക്കാൾ ശക്തരാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ആ ദാരുണാവസ്ഥയിലും അവയൊക്കെ സുഖമായി ആ ലോകത്ത് വിലസിയത്. ഞാൻ പൂർണ്ണമായും പരാജയം സമ്മതിക്കുകയായിരുന്നു. കേമന്മാർന്ന് മേനു നടിക്കുന്ന മനുഷ്യൻ, കൃമികീടങ്ങൾ മുതൽ വന്യജന്തുക്കൾ വരെയുള്ള ഈ ലോകവാസികളിൽ എത്രയോ നിസ്സാരർ. എന്റെ പെരുമയും അഹങ്കാരവും എന്നിൽ നിന്നും ഒഴിഞ്ഞുപോയതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഭീകരജീവി ആദ്യമായി മൃദുസ്വരത്തിൽ പറഞ്ഞു, ഏ മനുഷ്യ, നീ വേദനിക്കാൻ വേണ്ടിയല്ല ഞാനത് പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള പ്രേരണ മാത്രമാണ് ഞാൻ നൽകുന്നത്. നീ നിന്റെ സ്വപ്നതീരം തേടിയുള്ള യാത്രയിലല്ലേ? നിന്റെ യാത്ര നീ തുടർന്നോളൂ. ഞങ്ങളും അടുത്ത താവളത്തിലേക്ക് പോവുകയാണ്. ഇഷ്ടമെങ്കിൽ നിനക്കും ഞങ്ങളോടൊപ്പം കൂടാം. അറിയപ്പെടാത്തൊരു സ്ഥലത്ത് പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ ഉപേക്ഷിക്കപ്പെടില്ല എന്ന സത്യം എനിക്ക് ആശ്വാസം തന്നു. വെറ്റുകിട എന്നെയും കൂടെ കൂട്ടാൻ തയ്യാറായതിൽ സന്തോഷം തോന്നി. അപ്പോൾ ജീവി പറഞ്ഞു, കൂടെ കൂടിയവരെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മേധാവിത്വമുണ്ടെന്ന് കരുതി ആരെയും അടിമകളാക്കാറുമില്ല. നീ ഞങ്ങളുടെ സഹയാത്രയനാകുന്നു. നമുക്ക് യാത്രയാകാം. സ്നേഹാർദ്രമായ ആ പരിഗണനയെ ഞാൻ നന്ദിയോടെ ഉൾക്കൊണ്ടു. അടുത്ത നിമിഷം വിശാലമായ ആ വർണ്ണപ്രപഞ്ചം വൻസ്ഫോടനത്തോടെ പൊട്ടിച്ചു തരി. മേൽത്തട്ടിലും പാർശ്വഭിത്തികളിലും ചന്തത്തിൽ പതിച്ചിരിക്കുന്ന അമൂല്യരത്നങ്ങൾ ഓരോ വികൃത ജീവികളായി പരിണമിച്ചു. രൗദ്രസാഗരത്തിന്റെ സംഹാരശക്തിയിൽ ആ ജീവികൾ കൂട്ടം തെറ്റി പലായനം ചെയ്തു. ആഴക്കടൽ രൗദ്രഭാവം കൊണ്ടു. തിരമാലകൾ തമ്മിൽ തല്ലി തലകീറി. ആ കോലാഹലക്കിടയിൽ ഞാനും പിന്നെ പരിസരം ജീവികളും കൂട്ടം തെറ്റി ഒഴുകി. ആർക്കും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ക്രമേണ എന്റെ ബോധമണ്ഡലം നഷ്ടമായി. ഞാൻ അലറിയടിക്കുന്ന കൂറ്റൻ തിരമാലകൾക്ക് നടുവിൽ വെറും പൊങ്ങുതടി പോലെ ഒഴുകി. എന്റെ ചിന്തകളും ബോധവും സജീവമായപ്പോൾ ഞാൻ ശാന്തമായൊരു തീരത്ത് അടിഞ്ഞുകിടക്കുകയായിരുന്നു. കാലം മതിശീക്രം പിന്നോട്ട് പായുന്നതുപോലെ എനിക്ക് തോന്നി. എന്റെ ചർമ്മങ്ങൾ പഴയതുപോലെ മിനുസപ്പെട്ടു തുടങ്ങി. എന്നിൽ കാലം തീർത്ത വൈകൃതങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങി. പുത്തൻ ഉണർവോടെ ഞാൻ തപ്പിത്തടഞ്ഞെണീറ്റ് പരിസരമൊക്കെ സന്തോഷത്തോടെ വീക്ഷിച്ചു. ഫലവൃക്ഷങ്ങൾ തിങ്ങിവിടർന്ന ഒരു മനോഹര ഭൂവിഭാഗമായിരുന്നു അത്. ഇഷ്ടാനുസരണം മധുരഫലങ്ങൾ ഭക്ഷിച്ച് സന്തോഷമായ പക്ഷികൾ മരച്ചില്ലകളിൽ നിന്ന് മനോഹരമായി പാടി. വെള്ളത്തിൽ നിന്ന് ഞാൻ കരയിലേക്ക് കയറി. എന്നിട്ട് പിന്നീട് കടലിലേക്ക് തിരിഞ്ഞു നോക്കി. അത്ഭുതം തന്നെ, ഏറെ അകലെയല്ലാതെ എന്റെ നൗക കാണപ്പെട്ടു. കരയിലേക്ക് വീശുന്ന കുളിർകാറ്റേറ്റ് എന്റെ നൗക അടുത്തടുത്ത് വരുന്നു.
1: എന്റെ സ്വപ്നതീരം കണ്ടല്ലൂർ മോഹനൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി NRC നായർ പരശുവയ്ക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത ദൃശ്യം.

ആകാശം ശോണിമ പടർന്നതാം പശ്ചിമാംബരം മെല്ലെ മൂകമായി താഴ്ത്തി ജ്വാല സാഗര ഹൃദന്തത്തിൽ.

ചാരുതയോടമിഞ്ഞും താരകളനസ്യൂതം വാരിരി തന്നിൽ മുഖം മിനുക്കാൻ കൺചിമ്മവേ ദാത്രിതൻ മോഹാവേശ മെത്രയോ ചേതോഹര രാത്രിയിൽ പ്രപഞ്ചവും മൊട്ടിട്ടു പൂത്തിയിടവേ നിർനിമേഷയായി നിൽക്കും പൂ

തേൻ ചുണ്ടിലായി വൻപുളകാർന്ന കൃത്തിൻ മന്ത്രണം തൊടുത്തിടും മഞ്ജുളാനേക സ്വപ്ന കുരുക്കിലുഴറുമ്പോൾ പുഞ്ചിരി ചൊരിഞ്ഞന്നേ വിരിഞ്ഞു പൂമുല്ല നീ കൊഞ്ചലിൻ വികാരമായി തൊടുത്ത പൂവൊട്ടുകൾ തപ്തമന്ത്രോച്ചാരണം തൂകുമപ്രമരങ്ങൾ തിക്തഭാവത്തിൽ ചൊൽവൂ ദുഃഖമീ വിരഹത്താൽ ചേതനാമയമീ പൂവിൻ മാറിടം തുടുക്കുമ്പോൾ നൂതന പ്രേ

0: മേകിയ ഗർഭപാത്രം നന്മയാൽ ചേതോമയം ദിവ്യസായുജ്യപൂർണം വൻപുകളില്ലാതെ ഞാൻ കുമ്പിടുന്നമ്മേ നിന്റെ അൻപുതാൻ എന്നാത്മാവിൻ സൗരഭ്യപ്രവാഹമായി.
1: ദൃശ്യം എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത അവനിയെക്കാത്ത്.
0: രാവു പെയ്യും കാലമെല്ലാം നാം ഉണർന്നാലും നേരു ചൊല്ലും കാലമില്ലാതുഴറുന്നു നാം.

നന്മ പൂക്കും പൂവനങ്ങൾ വിരിയുന്നില്ല, ഉണ്മൊട്ടിൻ തുഷാരങ്ങൾ ചിരിക്കുന്നില്ല. കാവുച

കരുത്താർജിക്കാതെ നമ്മൾ ചില ചീടുകിൽ കരും കാലം വരുമെന്നു കരുതേണം നാം. കുഞ്ഞു പൈതൽ കുറുമ്പീനാൽ വീടിളക്കണ്ടേ, കുഞ്ഞിളം കാറ്റൊന്നു വന്ന്

0: എൻ ആർ സി നായർ പരശുവയ്ക്കൽ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ജെ ജുബറ്റ് എഴുതി അവതരിപ്പിച്ച കഥയാണ് സെൽഫിയിൽ കാണാത്തവർ.
1: ഓഫീസിൽ നിന്നും വരുന്ന വഴിയാണ് കോഴിക്കടയിൽ കയറിയത്. ചിക്കൻ വാങ്ങിക്കണമെന്ന് ഇളയ മകൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. വല്ല കാലത്തുമുള്ള ആഘോഷമാണ്. അമ്മയ്ക്ക് ചിക്കൻ അത്ര പിടുത്തമല്ല. പൈൽസിന് കൊള്ളാത്തതുകൊണ്ട് ഞാനും ഒഴിവാക്കും. ചിക്കൻ പ്രേമികളായ എന്റെ ഭാര്യയും രണ്ടു പെൺമക്കളും ഇഷ്ടവിഭവം കിട്ടാത്ത അസ്കിത ഇടയ്ക്കിടെ ഡയലോഗിൽ പ്രകടിപ്പിക്കും. ഓഫീസിൽ നിന്ന് ഗ്രാമത്തിലെത്തുമ്പോഴേക്കും 7 മണി. അപ്പോഴേക്കും ചിക്കൻ കട അടച്ചു കാണും. ഇന്ന് അല്പം നേരത്തെ എത്തിയതിനാൽ ഇറച്ചിക്കോഴി കോഴിയിറച്ചിയായി 5 മിനിറ്റ് കൊണ്ട് പ്ലാസ്റ്റിക് കിറ്റിലായി. വീണ്ടും മറ്റൊരു കിറ്റിൽ ബലപ്പെടുത്തി കിട്ടിയ ചിക്കനും തൂക്കി ഞാൻ കടയിൽ നിന്നിറങ്ങി. ഇടതു തോളിൽ ഓഫീസ് ബാഗും വലതു കൈയിൽ കിറ്റും. വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതിനാൽ അരണ്ട നാട്ടുവെളിച്ചം മാത്രം. പെട്ടെന്ന് പിന്നൊരു അനക്കം. തിരിഞ്ഞു നോക്കി. സാമാന്യം വലിപ്പമുള്ള ഒരു കറുത്ത പട്ടി. ഞാൻ നടപ്പിന്റെ വേഗം കൂട്ടി. എന്റെ സ്പീഡിനൊപ്പം പട്ടിയും. ഇപ്പോൾ മുരളാനും തുടങ്ങിയിരിക്കുന്നു. ഉള്ളാന്തി. ഞാൻ കിറ്റിലെ പിടുത്തം മുറുക്കി. റോഡിലെങ്ങും ആരുമില്ല. ധൈര്യം സംഭരിച്ച് പോട എന്നൊരു ശബ്ദം ഞാൻ ഉണ്ടാക്കി. ഒരു കൂസലുമില്ലാതെ ആ ജന്തു പുറയിൽ തന്നെ. ഇറച്ചിയുടെ മണം കിട്ടിയിട്ടാവും. കിറ്റുയർത്തി ഞാൻ നെഞ്ചോട് ചേർത്തു. വീട്ടിലേക്കിനിയും 1.5 കിലോമീറ്ററോളം നടക്കണം. മുരൾച്ചയും വേഗതയും കൂടുന്നതനുസരിച്ച് എന്റെ ആത്മവിശ്വാസം ചോർന്നുകൊണ്ടിരുന്നു. ജന്തുക്കൾ വിചാരിച്ചാൽ മനുഷ്യജീവിതം തീർന്നെന്നെവിടെയോ കേട്ടത് എത്ര സത്യം. ഇപ്പോൾ അവൻ പുറകെ വരികയല്ല, ഞാൻ അവനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ അടുത്ത നിമിഷം മേലേക്ക് ചാടി വീണേക്കാം. മനുഷ്യനെ പട്ടി കടിച്ചു കൊന്ന വാർത്ത പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർത്തു. കിറ്റ് ഉപേക്ഷിച്ചാലോ? 310 രൂപയ്ക്ക് മേടിച്ച കോഴിയുടെ ചൂടും എന്റെ നെഞ്ചിലെ ചൂടും ഇടകലർന്നു. ചിക്കൻ കാത്തിരിക്കുന്ന ഇളയവളുടെ മുഖം മനസ്സിൽ മിന്നി. ടോർച്ചില്ലാത്ത പഴയ മൊബൈലാണ് പോക്കറ്റിൽ. ഇല്ലെങ്കിൽ ഒന്ന് വെട്ടം തെളിച്ച് വിരട്ടാമായിരുന്നു. തുറന്നുകിടക്കുന്ന ഗേറ്റ് കണ്ടപ്പോഴാണ് ആശ്വാസമായത്. മോളെ എന്ന് വിളിച്ചുകൊണ്ട് സിറ്റൌട്ടിലേക്ക് കയറി. എന്റെ വിളികേട്ട് ഭാര്യയും മക്കളും പുറത്തേക്ക് വന്നു. ഞാൻ വേഗം കിറ്റ് ഭാര്യയുടെ നേരെ നീട്ടി. ഇളയമകൾ അന്നേരം ദേ ഒരു പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി. ഷൂസൂരി തിരിഞ്ഞു നോക്കുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ വിനയത്തോടെ തലകുനിച്ച് അവൻ വാലാട്ടുന്നു. എന്താടാ? അവൾ പരിചയമുള്ളതുപോലെ ഈണത്തിൽ ചോദിച്ചു. അപ്പോൾ ഭക്തിയോടെ കണ്ണടച്ച് ചെവി ചായച്ചുകൊണ്ടവൻ ടൈലിട്ട മുറ്റത്ത് കുത്തിയിരുന്നു. ഇവനെ എവിടുന്ന് കിട്ടി? അവളുടെ ചോദ്യം മൈൻഡ് ചെയ്യാതെ കൈയുയർത്തി ഞാൻ പോടാ എന്നലറി. കേട്ട ഭാവമില്ലാതെ പട്ടി ഭാര്യയെ നോക്കി ഇളിക്കുന്നു. അകത്ത് കയറി കുളിക്കാനൊരുങ്ങുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ചുവിട്. കുളി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ വട്ടാക്കി. ഭാര്യയുടെ സംസാരം കേട്ടുകൊണ്ട് അവൾ കൊടുത്ത മീൻകറിയും ചോറും തിന്നുകയാണവൻ. കാഴ്ച കണ്ട് പിള്ളേരും. നല്ല അനുസരണയുള്ള പട്ടി, ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നിന്നോട് പറഞ്ഞതല്ലേ അതിനെ ഓടിച്ചുവിടാൻ? എന്താണ് അവിടെ ബഹളം? മുറിയിൽ നിന്ന് അമ്മയാണ്. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് ഭാര്യയുടെ കാട്ടായം വിവരിച്ചു. പിന്നെ ഭക്ഷണമെടുത്ത് വയ്ക്കാൻ ഒച്ചവെച്ചു. ഞാൻ കൊടുത്തത് മുഴുവൻ തിന്നു. നല്ല പട്ടി. സന്തോഷത്തോടെ ഭാര്യ അകത്തേക്ക് കയറി വന്നു. എനിക്ക് തരാനല്ല, എങ്ങോ കിടന്ന പട്ടിക്ക് കൊടുക്കാനാണ് താല്പര്യം. തികട്ടി വന്നത് പറയാതെ ഞാൻ ആഹാരം കഴിച്ച് പത്രം വായിക്കാനിരുന്നു. അപ്പോഴാണ് കൂട്ടുകാരന്റെ പതിവ് ഫോൺ. 1.5 മണിക്കൂർ നീളുന്ന സാഹിത്യ സാംസ്കാരിക ചർച്ച എന്നുമുണ്ട്. മുറ്റത്തുലാത്തിക്കൊണ്ടാണ് സംസാരം. പുറത്തേക്കിറങ്ങിയപ്പോൾ ദേ ലവൻ എന്നെ കണ്ട് ക്രുദ്ധനാകുന്നു. ഞാൻ വേഗം അകത്തേക്ക് തന്നെ കയറി. ഫോണിൽ സംസാരിക്കുമ്പോഴും പട്ടിയായിരുന്നു തലയിൽ. ഫോൺ കഴിഞ്ഞ് സിറ്റൌട്ടിലേക്ക് വരുമ്പോഴുണ്ട് ഭാര്യയും മക്കളും വിലകൂടിയ ടച്ച് ഫോണിൽ പട്ടിക്കൊപ്പം സെൽഫി എടുത്ത് രസിക്കുന്നു. പോസ് ചെയ്യുമ്പോൾ അവന്റെ മുഖത്തും നിറഞ്ഞ ചിരി. എടുത്ത ഫോട്ടോ കാണിച്ചപ്പോൾ അവന്റെ സന്തോഷം കീറി കവിഞ്ഞൊഴുകി. എന്റെ ദേഷ്യം

0: കണ്ട് ഭാര്യ തട്ടിക്കേറി. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? പിള്ളേർ ഫോട്ടോ എടുക്കുന്നതിന് അവൾ അകത്തേക്ക് പോയി. പിള്ളേരിതൊന്നും മൈൻഡ് ചെയ്യാതെ സെൽഫി തുടർന്നു. കുട്ടികൾ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്നവൻ ആദരവോടെ അവരെയും അവരുടെ കയ്യിലെ കറുത്ത ഫോണിനെയും മാറി മാറി നോക്കുന്നുണ്ട്. ഇടയ്ക്കവൻ പരിഹാസത്തോടെ നോക്കുന്നുവെന്ന് തോന്നിയിട്ട് കയ്യിലെ പഴയ മൊബൈലും മറച്ചു പിടിച്ച് ഞാൻ അകത്തേക്ക് നടന്നു. മുറ്റത്തേക്കൊന്നിറങ്ങാൻ പറ്റുന്നില്ല. പതിവ് ഉലാത്തലും മുടങ്ങി. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടക്കുമ്പോൾ മുരൾച്ചയോടെ തിളങ്ങുന്ന കണ്ണുകൾ. ഏതു നിമിഷവും കീഴ്പ്പെടുത്താവുന്ന എന്തോ ഒന്ന് കട്ടിലിൽ ഉണ്ടെന്ന ഭീതി എന്നെ ശ്വാസം മുട്ടിച്ചു. ഞാൻ എഴുന്നേറ്റ് ഡ്രോയിങ് റൂമിന്റെ ജനാല തുറന്നു നോക്കി. നിലാവിൽ തിളങ്ങുന്ന ഒരു കറുപ്പ് പുറത്തെ വാഴക്കൂട്ടത്തിൽ. ഞാൻ വേഗം ജനലടച്ച് കിടപ്പുമുറിയിലേക്ക് തന്നെ മടങ്ങി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ നടക്കാനിറങ്ങുമ്പോൾ എന്റെ ശത്രു വീടിന്റെ ഇറമ്പിൽ ചുരുണ്ടുകിടക്കുന്നു. എന്നെ കണ്ടപ്പോൾ മുരണ്ടുകൊണ്ടെഴുന്നേറ്റു. ഞാൻ വേഗം ഗേറ്റ് കടന്ന് കുറ്റിയിട്ടു. അവൻ ഗേറ്റ് വരെ ഓടി വന്ന് എന്നെ നോക്കി നിന്നു. ഹോ, എന്തൊരു ഉത്തരവാദിത്വം! സ്വന്തം വീടാണെന്ന ഭാവത്തിലാണ് നിൽപ്പ്. എന്റെ മനോഗതം മനസ്സിലായിട്ടാവാം ഒന്ന് കുരച്ച് മുറ്റത്തേക്ക് തന്നെ അവൻ മടങ്ങി. നടപ്പിനിടയിലും പട്ടിയെ എങ്ങനെ ഒഴിവാക്കാമെന്ന ചിന്ത കയ്യും കാലും വീശി എന്റെ തലയിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു. നടപ്പ് കഴിഞ്ഞ് തിരികെ വന്ന ഞാൻ ഗേറ്റിൽ കൈവച്ച ഉടനെ കോമ്പൗണ്ടിൽ നിന്ന് പെരുമ്പറ മുഴങ്ങി. ഏതോ അപരിചിതന്റെ വീട്ടിൽ ചെന്ന പോലെ ഞാൻ പേടിയോടെ നിന്നു.
1: സെൽഫിയിൽ കാണാത്തവർ ജെ ജുബറ്റ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.

ഉപഭോക്താവേ, നിങ്ങൾക്ക് ലഭിച്ച സേവനത്തിൽ തൃപ്തരാണോ? വില കൂടുതൽ വാങ്ങിയോ? ആശങ്ക വേണ്ട, 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായം ഉറപ്പാണ്.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാത്രി 8 മണിക്ക് നാടകം 3 ചോദ്യങ്ങൾ 1-ാം ഭാഗം. ലിയോ ടോൾസ്റ്റോയിയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനുരാജ് ഡിആർ. നാളെ രാത്രി 8 മണിക്ക് 3 ചോദ്യങ്ങൾ നാടകം.

സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൌരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൌരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിന്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിന്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൌൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായമെത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിന്റെ 100, ആംബുലൻസിന്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകന്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെന്ററിന്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. ഉൽപ്പന്നം ശരിയായിരിക്കണം, സേവനം കൃത്യമായിരിക്കണം. തെറ്റായ സേവനങ്ങൾക്കെതിരെ പരാതി നൽകാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്ന 3 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടിയായില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള MPമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുക. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. 5 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ്. കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ബലിതർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത സൌകര്യങ്ങൾ എന്നിവ ചർച്ചയായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും സംസ്ഥാനത്ത് തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച പ്രവർത്തനം കാഴ്ചവച്ച സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ മന്ത്രി M. ലിജു പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക്, കാസർഗോഡ് കാർഷിക ഗ്രാമവികസന ബാങ്ക്, നന്മണ്ട സഹകരണ റൂറൽ ബാങ്ക് എന്നിവ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. മധു ബാലകൃഷ്ണനും വൃന്ദ ഷമീക്കും വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം.

0: Research Council to stop publishing television ratings across both news and non-news genres until its license is renewed under the Television Ratings Policy 2026. The government has ordered the removal of the BAT BMS, Epoch Eye Iron and Losogy apps from the Google Play Store and Apple App Store over security concerns. The action followed after allegations that the applications were being used to remotely disable e-vehicles, including e-rickshaws. Ukrainian President Volodymyr Zelensky today called for protection of Ukraine's skies following the overnight Russian strikes at various parts of the country. 30 people were reportedly killed and around 100 injured in these strikes. In a social media post, the Ukrainian president shared visuals of the aftermath of the Russian strikes in the capital city of Kyiv as emergency and rescue operations are underway. Mr. Zelensky accused Russia of committing a war crime. Russia's defense ministry said in a statement that the bombardment was in response to Ukraine's long-range strikes on its civilian infrastructure. France has reported a sharp rise in deaths during the hottest week of last month's record-breaking heat wave. According to Public Health France, nearly 9,000 deaths were recorded between June 22nd and 28th, about 29% higher than the previous week, indicating at least 2,000 additional deaths. The agency said the figures remain incomplete and the final toll is expected to be higher. Authorities reported significant increases in deaths at private homes, hospitals and care homes, with the Paris region recording the steepest rise. Back home, the southwest monsoon has further advanced into some more parts of Gujarat, Rajasthan and Haryana and remaining parts of Madhya Pradesh today. The IMD has issued a red alert for heavy to very heavy rainfall with isolated extremely heavy rainfall over Gujarat, Konkan, Goa, Madhya Maharashtra, Odisha and West Madhya Pradesh for tomorrow. Meanwhile, heavy rain continued in several parts of Maharashtra today, affecting normal life and disrupting road connectivity in many districts. More from our Mumbai correspondent.
1: Today, several parts of Maharashtra received rainfall, with coastal areas seeing highest amount of rains. Water level rose in rivers of districts of Raigad, Ratnagiri, Sindhudurg and also in Kolhapur. According to IMD, rainfall is expected to intensify in the state from tomorrow till 7th July. Heavy to very heavy rain is likely at several places, while isolated areas over Konkan and the adjoining Ghat regions of Maharashtra may receive extremely heavy rain. Thunderstorms are also likely over parts of Madhya Maharashtra, Marathwada and Vidarbha. The IMD has advised fishermen not to venture into the sea till July 7th due to winds and rough sea conditions. Sangeeta Godbole, Akashwani News, Mumbai.
0: On to sports. In the FIFA World Cup, Australia will take on Egypt in a round of 32 match at Arlington in US tonight. In other round of 32 matches, Argentina will face Cabo Verde at Miami Gardens, while Colombia will clash with Ghana at Kansas City Stadium tomorrow morning. In the Wimbledon Tennis Championships, American Jessica Pegula and Naomi Osaka of Japan have reached the round of 16 in women's singles. Osaka defeated Daria Kasatkina 6-1, 6-3 in just 65 minutes in round of 32 match. Jessica dominated Spain's Buzas Maniero in a 6-1, 6-3 victory. In men's singles, third round of matches, world number one Yannick Sinner is currently facing US player Jensen Brooksby, while Daniil Medvedev is taking on Jan Lennard Struff of Germany. In another third round fixture, Serbian Novak Djokovic is taking on Arthur Rinkernesh of France. Benchmark domestic equity indices ended with modest gains today, extending their rising streak for the third straight session. The Sensex rose 262 points to close at 77,764. And now, before we end the bulletin, the headlines once again. Government says Indus Waters Treaty remains suspended. Pakistan must renounce support to cross-border terrorism. India on track to achieve $1 trillion export target this year, says Commerce Minister Piyush Goyal. Prime Minister Narendra Modi to visit Indonesia, Australia and New Zealand on a six-day tour beginning Monday. Defence Acquisition Council clears procurement proposals worth 52,000 crore rupees to enhance combat readiness. Government to seek explanation from Meta on Instagram ads promoting child sexual abuse. France reports nearly 9,000 deaths during record-breaking heat wave last week. And in FIFA World Cup, Australia to take on Egypt in a round of 32 match at Arlington in US tonight. That is all in the news at 9. Good night.
2: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം.
2: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഗണിതശാസ്ത്രം അവലോകനം ചെയ്യുന്നത് അധ്യാപിക യമുന കെ മൂർത്തി.
4: എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. 10-ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ നേടിയിരിക്കുന്ന എല്ലാ കൊച്ചുമിടുക്കന്മാർക്കും ഇടുക്കികൾക്കും എന്റെ പ്രത്യേക അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും. വളരെ സന്തോഷകരമായ ഒരു കാലമാണ്, നമ്മളൊരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പം അതിനിടയിൽ ചെറിയ ആശങ്കകളൊക്കെ വന്ന് ഭവിച്ചേക്കാം. പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലം വരെ മലയാളത്തിൽ പഠിക്കുകയും ഇനി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയി വരികയും ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരുപാട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം അല്ല, എന്നാൽ തീരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യവുമല്ല. ഒരു ചെറിയൊരു മുൻകരുതലും തയ്യാറെടുപ്പും നടത്തുന്നതോടുകൂടി നമുക്ക് ഈ ഒരു പ്രതിസന്ധി സാഹചര്യത്തിനെ വളരെ ഈസിയായി തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു ജെൻസി ലോകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്ന, വളരെ എല്ലാം സൗകര്യപ്രദമായ ഒരു വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. ഒന്നിനും നമുക്കൊരു പ്രയാസവും ഇല്ല, എല്ലാം നമ്മുടെ വിരൽത്തുമ്പത്ത് ലഭ്യമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ മഹിമ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ടൊന്ന് കണ്ണോടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിതിവിശേഷങ്ങൾ ഇതുപോലൊന്നും ആയിരുന്നില്ല. 10-ാം ക്ലാസ്, അതായത് അന്നത്തെ SSLC കഴിയുമ്പോൾ പ്രീ ഡിഗ്രിയാണ്. ഒരു 25-30 വർഷമൊക്കെ മുന്നേ പ്രീ ഡിഗ്രി എന്നുള്ള ഒരു കോളേജ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കുട്ടികളെ പറിച്ചു നടന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് കുട്ടികളിൽ മാനസികമായാലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയത്ത് വിദ്യാർത്ഥികൾ അതെല്ലാം വളരെ സമർത്ഥമായി നേരിട്ടു, അത് തരണം ചെയ്തു, അവർക്ക് നല്ല കരിയർ ഉണ്ടായി. അവരിൽ പലരും ഇന്ന് അറിയപ്പെടുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെന്താണ് വലിയ IAS ഓഫീസേഴ്സ്, ഒഫീഷ്യൽസ്, ബ്യൂറോക്രാറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, അങ്ങനെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്നവരാണ്. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് അത് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇതൊന്നും വലിയ രീതിയിൽ നമ്മെ തളർത്താൻ പാടില്ല എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അവരിൽ നിന്നും തീർത്തും ഉൾക്കൊള്ളേണ്ടതുമാണ്. അപ്പം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രീ ഡിഗ്രി സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോൾ, 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചെല്ലുമ്പോൾ ഉടനെ തന്നെ അവിടെ ഫുൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതായത് മുഴുവൻ സംസാരവും ഇംഗ്ലീഷിലാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് അധികവും ഒരു ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ, ബ്ലെൻഡഡ് ഇൻ ദ സെൻസ് അവർ ഇംഗ്ലീഷും മലയാളവും ഇടകലർത്തി മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ കുറച്ച് കംഫർട്ടബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു പഠന ശൈലി അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് അതിൽ. എന്നാൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊന്നും അല്ല. ഫുൾ ഇംഗ്ലീഷിൽ ഡെലിവർ ചെയ്യുകയും ലെക്ചർ ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു അരക്ഷിതാവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് അതേ സ്കൂളിൽ തന്നെ പഠനം തുടരാനുള്ള ഒരു സൗകര്യമുണ്ട്. അതൊന്നും അന്നത്തെ കാലത്ത് ലഭ്യമായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സൗകര്യങ്ങളുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നും കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ആശയങ്ങളുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത അന്നേ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ വന്നേക്കാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് എളുപ്പം തരണം ചെയ്യാൻ പറ്റുമെന്നാണ്. ഉദാഹരണത്തിന്, നമുക്ക് ഗണിതശാസ്ത്രത്തിലെ വൃത്തം എന്നുള്ള അല്ലെങ്കിൽ റേഡിയസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള പദം ആരമെന്നാണ്. അപ്പോൾ ആരത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും അതിന്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരം എന്നുള്ളതാണ് ആരത്തിന്റെ നിർവചനമായി നമ്മൾ പഠിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ ഇങ്ങനെയായിരിക്കും റേഡിയസിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആരത്തിന്റെ ഡെഫിനിഷൻ നിർവചനം പഠിക്കുന്നത്. അപ്പം ജസ്റ്റ് അതിങ്ങനെ വെറുതെ ഒരു നിർവചനം പഠിക്കുന്നതിന് പകരം നമുക്ക് ആ ചിത്രം മനസ്സിലാവും, ഒരു ഭാവനാ ചിത്രം അല്ലെങ്കിൽ ഒരു സങ്കല്പ ചിത്രം നമ്മുടെ മനസ്സിൽ അപ്പം തന്നെ രൂപപ്പെടുത്തിയെടുത്താൽ ഇനി അടുത്ത് നമ്മൾ പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ ഇതിന്റെ നേരെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരികയാണ്. അവിടെ റേഡിയസ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എനി വൺ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സെയിം സർക്കിൾ എന്ന് പഠിക്കുമ്പോൾ അവിടെ ആ നമ്മൾ ചിത്രത്തിൽ കൂടെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യമേ ഡെവലപ്പായി കിടക്കുന്ന ആ ചിത്രത്തിൽ കൂടെയാണ് അത് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാവനാ ചിത്രം വ്യക്തതയുള്ള അല്ലെങ്കിൽ

0: കോൺസെപ്റ്റ്സ് എന്ന് പറയും, കോൺസെപ്റ്റ്സിൽ വ്യക്തതയുള്ള കുട്ടികൾക്ക് ഒരു പറിച്ചു നടൽ അല്ലെങ്കിൽ അവരുടെ മീഡിയം ചേഞ്ച് ചെയ്തു എന്ന് വെച്ച് വലിയ രീതിയിലുള്ള ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടയില്ല എന്നുള്ളതാണ് ഏറിയ കൂറും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം എന്റെ കൊച്ചു കൂട്ടുകാരോടും ഉള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മള് കോൺസെപ്റ്റിൽ നല്ല വ്യക്തത ആശയങ്ങളിൽ വ്യക്തത ഉണ്ടാക്കി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തിലേക്കും നമ്മളെ പറിച്ചു നടാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത്, ആശയത്തിലുള്ള വ്യക്തത. അതെല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കണം. പല കുട്ടികളുടെയും പഠന ശൈലിയിൽ, പ്രത്യേകിച്ചും ഇപ്പോഴുള്ള കുട്ടികളുടെ പഠന ശൈലിയിൽ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർത്തിയെടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈസ്കൂളിലും മലയാളമാണ് ഇൻസ്ട്രക്ഷൻ എന്നുണ്ടെങ്കിലും അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകർ പൊതുവെ ഇതിന്റെ കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ആരം എന്നൊന്നും ഇന്നത്തെ ടീച്ചേഴ്സ് എപ്പോഴും പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൽ സി എമ്മിന് ലസാകുമെന്നോ അല്ലെങ്കിൽ എച്ച് സി എഫിന് ഉസാകാന്നൊന്നും ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പറയാറില്ല. അവർ എൽ സി എം എച്ച് സി എഫ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ റേഡിയസ്, സർക്കിൾ, ഇതൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുകളുമാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളമായി ആയാൽ കൂടി അധ്യാപകർ അങ്ങനെ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം വിദ്യാർത്ഥികളും ഏറെക്കുറെ ഈ ഒരു വാക്കുകളുമായിട്ട് പരിചിതരാണെന്നുള്ളതാണ്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതൊക്കെ നമുക്ക് ഇനിയുള്ള ആ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലൂപ്പ് ഹോൾസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൈസ്കൂൾ തലത്തിലൊക്കെ വളരെ ടോപ്പേഴ്സ് ആയിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ, പഠിത്തത്തിൽ അതിസമർത്ഥന്മാരായ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ചെറിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം എന്നുള്ള നിലയിൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ അവർ മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അതായത് അതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അറ്റൻഷനും ശ്രദ്ധയും കിട്ടാത്തപ്പോ ഒരു ചെറിയൊരു വിഷമം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചിലരെങ്കിലും അത് വലിയൊരു കോംപ്ലക്സ് ആയി മാറ്റുകയും, അയ്യോ എനിക്കിനി ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി പഠിച്ചു വന്ന ആളാണ്, ഇപ്പോ എനിക്കത് പറ്റുന്നില്ലല്ലോ, ഞാൻ എല്ലാവരുടെയും പുറകെ ആയിപ്പോയല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ ചില കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പഠിത്തത്തിൽ മിടുക്കരായി എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ ഇഷ്ടഭാജനമായ കുട്ടികളുടെ ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമായി കണ്ടുവരുന്നുണ്ട്. എല്ലാവരുടെ ഇടയിലും അല്ലെങ്കിൽ കൂടി ഒരു അത്യാവശ്യം നല്ലൊരു ശതമാനം കുട്ടികളുടെ ഇടയിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവര് അത് തീർത്തും സൈക്കോളജിക്കലാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോധവാന്മാരായിരിക്കുക, ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, ഇതെനിക്ക് വളരെ ഈസിയായി ടാക്കിൾ ചെയ്യാൻ പറ്റും, ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്, ഇത് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ഇത് ഈസിയായി മറ്റു കുട്ടികളോടൊപ്പമോ അവരെക്കാളും ഒക്കെ മുന്നെയോ എത്താൻ എനിക്ക് പറ്റും, ചെറിയൊരു പരിശ്രമം മാത്രം മതി എന്ന് വിശ്വസിക്കലാണ്, അവനവനിൽ തന്നെ ഒരു വിശ്വസിക്കൽ മാത്രമാണ് ഇതിനൊരു പോംവഴി. അങ്ങനെയുള്ള കുട്ടികൾ മനസ്സ് തളരാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി നമ്മൾ ആശയ സംശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ്. ആശയം, കോൺസെപ്റ്റ്, അതാണ് പ്രത്യേകിച്ച് സയൻസ് മാത്തമെറ്റിക്സ് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം. ആ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഏതാനും ചില ടിപ്സ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ദിവസേന ഇനി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദിവസേന ഒരു 15 മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷുമായി ഒരു അടുപ്പം സ്ഥാപിക്കുക. അടുപ്പം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം വായനയായിരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ചില ഫിലിംസ് കാണുകയായിരിക്കാം. ഒരു 15 മിനിറ്റ് എങ്കിലും ദിവസേന ഒരു അച്ചടക്കത്തോടുകൂടി ചിട്ടയോടുകൂടി ചെയ്യുക, അത് വളരെ സഹായിക്കും. റീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്. ഇന്റർനെറ്റിന്റെയൊക്കെ ആവിർഭാവത്തോടുകൂടി നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്, അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. രണ്ടാമതായി നമ്മൾ ദിവസേന ഒരു രണ്ടോ മൂന്നോ വേർഡ്സ് പഠിക്കാൻ, പുതിയ വേർഡ്സ് പഠിക്കാൻ ശ്രമിക്കുക. ആ വേർഡ്സ് ജനറൽ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസിൽ കടന്നു വരാൻ സാധ്യതയുള്ള ജാർഗൺസ് ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന പ്രത്യേകതരം പദപ്രയോഗങ്ങളെയാണ് ജാർഗൺസ് എന്ന് പറയുന്നത്, ശാസ്ത്രീയ പദപ്രയോഗങ്ങൾ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ വേർഡ്സും ആവാം. അപ്പൊ അത് നമുക്ക് ഒരുപാട് നമ്മുടെ വൊക്കാബുലറിയെ, ഇംഗ്ലീഷ് വൊക്കാബുലറിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വാക്കും, അതിനും നിങ്ങൾക്ക് ഇന്റർനെറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സുകളുടെ പുസ്തകങ്ങൾ നേരത്തെ അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, അതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ദിവസേന ഈ രണ്ട് വാക്കുകളോ രണ്ടോ മൂന്നോ വാക്കുകൾ പഠിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ അതെല്ലാം റിവൈസ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആ ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ ആ ഒരു പദസമ്പത്ത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. മാത്തമെറ്റിക്സിൽ കടന്നു വരാൻ പറ്റുന്ന ചില വാക്കുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സീക്വൻസ് എന്നുള്ള ടോപ്പിക്കില്, സീക്വൻസ് പറയുമ്പോൾ അത് ശ്രേണി എന്നായിരിക്കും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ ശ്രേണി എന്ന് പഠിച്ചിട്ടുള്ളവർ ഉടനെ അത് സീക്വൻസ് എന്നുള്ള പദം വരുമെന്ന് മനസ്സിലാക്കാം. സങ്കീർണ സംഖ്യകൾ എന്നുള്ളതിന് കോംപ്ലക്സ് നമ്പറാണ് അതിന്റെ തർജ്ജിമ എന്ന് മനസ്സിലാക്കാം. ഫിസിക്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനേർഷ്യ ജഡത്വം എന്നുള്ളത് ഇനേർഷ്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ത്വരണം ആക്സിലറേഷൻ, അങ്ങനെ നമുക്ക് വരുന്ന സാങ്കേതിക പദങ്ങളുടെ ഒരു ഡിക്ഷണറി നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം. അത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മെമ്മറൈസ് ചെയ്യുകയും വേണം. അപ്പൊ ഗണിതശാസ്ത്രത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സയൻസ് സബ്ജക്റ്റുകൾ ഇപ്പോൾ ബയോളജിയോ അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്സോ അപേക്ഷിച്ച് കുറച്ചുകൂടെ ജാർഗൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് കുറവാണ് മാത്തമെറ്റിക്സിൽ. നമ്മൾ മാത്തമെറ്റിക്സിൽ പലതും ഓൾറെഡി തന്നെ ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞു പറഞ്ഞ് ശീലിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു ട്രാൻസിഷൻ അത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. മൂന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, നമ്മൾ എപ്പോഴും ഒരു ബോധവാന്മാരായിരിക്കുക. ഇങ്ങനെ ഒരു മലയാളം മീഡിയത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്കിതിൽ ചെറിയൊരു ഇഴുകിച്ചേരലിന്റെ പ്രശ്നം സ്വാഭാവികമായും ഉണ്ടാവും. അത് സ്വാഭാവികമായും ഉണ്ടാവും എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കുക. എന്നാൽ അത് ഭയങ്കര ഒരു സംഭവമാണോ അല്ലെങ്കിൽ അതൊരു ബാലികേറ മലയാണെന്ന് വിചാരിച്ച് അവിടെ പോയി കാര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് അപ്പാടെ തകരും, അതുമാകരുത്. എന്നാൽ അതിന്റെ നിസ്സാരമായ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാനും പാടില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോയി ഇതിന് വേണ്ടുന്ന ചെറിയ തോതിലുള്ള പരിശ്രമം അല്ലെങ്കിൽ ഒരു അധ്വാനം നടത്തിയാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ മറികടക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പിന്നെ ഇനി എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഇന്നത്തെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ കാഷ്വലാണ്. നിങ്ങൾക്ക് എളുപ്പം തന്നെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി ചോദിക്കാം, ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാം, ടീച്ചർ ഞാനിങ്ങനെ മലയാളം മീഡിയം പഠിച്ചു വന്ന കുട്ടിയാണ്, അപ്പം എനിക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ടേംസ് കേൾക്കുമ്പോൾ ഒരു ആശങ്കയും അങ്കലാപ്പും വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് അത് മലയാളത്തിലേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രോബ്ലം എന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഉറപ്പായും അറിയിക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരോട് ചോദിച്ച് പഠിക്കാൻ പറ്റും. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. AI, ChatGPT, Gemini പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യകളും ഇന്റർനെറ്റ് ഫെസിലിറ്റീസും ഒക്കെ അപാരമാണ്. അപ്പൊ അതെല്ലാം നമുക്ക് റിസോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കൂടെയുള്ളവരുമായിട്ട് ഒരിക്കലും ഒരു കമ്പാരിസൺ നടത്തരുത്. അവൻ മലയാളം മീഡിയം ആണല്ലോ, എന്നിട്ട് അവൻ എത്ര പെട്ടെന്നാണ് ഇത് ക്യാച്ചപ്പ് ചെയ്തത്, എനിക്കത് പറ്റുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള നിസ്സാരമെന്ന് മറ്റൊരാൾക്ക് പറയാമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രോബ്ലം തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കമ്പാരിസൺസിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ ഒരു താരതമ്യങ്ങൾ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ മനസ്സ് വിഷമിക്കുകയും നമുക്കത് പെട്ടെന്നുള്ള ഒരു ഡെവലപ്മെന്റ് സാധ്യമാകാതെ വരികയും ചെയ്യും. അപ്പോൾ ഒരു തരത്തിലും താരതമ്യ പഠനവും നമ്മൾ നടത്താൻ പോകണ്ട. നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. അടുത്തൊരു പോയിന്റ്, നമ്മൾ ധാരാളം ഇംഗ്ലീഷ് കേൾക്കുക. ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷുമായിട്ട് നമ്മൾ സ്വയം എക്സ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ചെറു ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങുക. ആദ്യം കുറച്ച് മടിയുണ്ടായിരിക്കും ഒന്ന് മിററിൽ നോക്കി സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ റൂമിലിരിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാം, സ്വയം സംസാരിച്ച് നോക്കാം, സ്വയം മോഡുലേറ്റ് ചെയ്ത് സംസാരിച്ച് നോക്കാം, സ്വയം കറക്റ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസും ഒക്കെ കൂട്ടാൻ വളരെ ഉപകരിക്കും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൽ പഠിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. പ്രത്യേകിച്ചും ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ് ഏറ്റവും നന്നായി ആശയങ്ങൾ ഗ്രഹിക്കുന്നത്. ഇപ്പൊ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ എടുക്കാം. അതായത് ജർമ്മനി, ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ, ഇവരെല്ലാം ടെക്നോളജിയിൽ അതിഭീമന്മാരാണ്. ഇവരുടെ എല്ലാം സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? മാതൃഭാഷയിൽ തന്നെയാണ് അവർ സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം നടത്തിയിരിക്കുന്നത്. അതേസമയം അവർ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കുട്ടികളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഗണിതശാസ്ത്രം അവലോകനം ചെയ്തത് അധ്യാപിക യമുന കെ മൂർത്തി.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി കവരത്തി ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.